ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ബിബി സമിയ, സലാഹിയ മൻസിൽ. ഇന്ന് ശതവർഷം 1947, ജ്യേഷ്ഠം 5, മലയാള വർഷം 1201, ഇടവം 12. 2026 മെയ് 26, ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 58 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം പി ആർ നന്ദൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, 7:05 അഫ്ര ആമിന പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുവെട്ടി, 7:45 കൽപ്പേനി ദ്വീപ് സ്വദേശി ഡോക്ടർ മുഹമ്മദ് അക്മൽ പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്.

വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില: കവരത്തി കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്; അഗത്തി കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്; അമിനി കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്; മിനിക്കോയി കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനിയൊരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാത ബേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവർത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:85 തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. 11 ദിവസത്തിനിടെ 4ാം തവണയും എണ്ണക്കമ്പനികൾ ഇന്ധനവില കൂട്ടി. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് ഇന്നലെ വർദ്ധിപ്പിച്ചത്. ഇതോടെ പെട്രോളിന് ലിറ്ററിന് 7.35 രൂപയുടെയും ഡീസലിന് 7.53 രൂപയുടെയും ആകെ വർധനയാണ് ഉണ്ടായത്. അട്ടപ്പാടി മധുവധക്കേസിൽ 12 പ്രതികളെ 3 വീതം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് ഹൈക്കോടതി. 2026 മാർച്ചിൽ നടന്ന 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ ഫലപ്രഖ്യാപനം നടത്തും. പ്ലസ് വൺ പ്രവേശനത്തിലെ പ്രശ്നം പരിഹരിക്കാൻ 30% വരെ അധിക സീറ്റ് അനുവദിച്ച് സർക്കാർ. കഴിഞ്ഞ വർഷം വരെ തുടർന്ന താൽക്കാലിക ബാച്ചുകൾ ഈ വർഷം തുടരാനും അനുമതി നൽകി. നീറ്റ് യുജി ചോദ്യചോർച്ചയിൽ പരീക്ഷ നടത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ വിമർശിച്ച് സുപ്രീംകോടതി. മെയ് 3 നടന്ന നീറ്റ് യുജി പരീക്ഷ ചോദ്യചോർച്ച വിവാദം ഉയർന്നതോടെ മെയ് 12 പരീക്ഷ റദ്ദാക്കിയത്. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ കേബിൾ കാർ തകരാറിലായതിനെ തുടർന്ന് കുടുങ്ങിയ മലയാളികളടക്കം 300ലേറെ വിനോദസഞ്ചാരികളെ മണിക്കൂറുകളോളം നീണ്ട രക്ഷാപ്രവർത്തനത്തൊടുവിൽ താഴെയെത്തിച്ചു. പശ്ചിമേഷ്യയെ സമാധാനത്തിലേക്ക് തിരികെയെത്തിക്കാൻ അമേരിക്കയുമായി നടന്നുവരുന്ന ചർച്ചകളിൽ ചില പുരോഗതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്തിമ കരാർ ഉടൻ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് ഇറാൻ. ഐപിഎൽ പ്ലേ ഓഫ് ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1ാം ക്വാളിഫയറിൽ നേരിടും.
1: ഇന്ത്യൻ ജനാധിപത്യം എപ്പോഴും ശക്തി കണ്ടെത്തിയിട്ടുള്ളത് സാധാരണക്കാരുടെ ശബ്ദത്തിലാണ്. പൊതുയോഗങ്ങളിലൂടെയും ലഘുലേഖകളിലൂടെയും നയിച്ച സ്വാതന്ത്ര്യ പ്രസ്ഥാനം മുതൽ മാധ്യമ ചർച്ചകളുടെ യുഗം കടന്ന് ഇപ്പോൾ 10,00,000 മൊബൈൽ ഫോൺ സ്ക്രീനുകളുടെ ചതുര വെളിച്ചത്തിലൂടെ അത് തുടരുന്നു. ഇന്ന് രാഷ്ട്രീയ ചർച്ചകൾ, ഹാഷ്ടാഗുകൾ, മീമുകൾ, ഹ്രസ്വ വീഡിയോകൾ, ലൈവ് സ്ട്രീമുകൾ, ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ എന്നിവയിലൂടെ അവ തൽക്ഷണം ഉയർന്നുവരുന്നു. ഹോസ്റ്റൽ മുറിയിലിരുന്ന് ഒരു വിദ്യാർത്ഥിക്കോ നഗരത്തിലേതെങ്കിലും കോണിലെ ഒരു യുവ പ്രൊഫഷണലിനോ സ്മാർട്ട് ഫോൺ കൈവശം വച്ചിരിക്കുന്ന ഒരു സാധാരണക്കാരനോ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പൊതുസംവാദം രൂപപ്പെടുത്താൻ കഴിയും. ഇന്റർനെറ്റ് പാർട്ടികളുടെയും ഡിജിറ്റലായി നയിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഉയർച്ച കേവലം സാങ്കേതിക മാറ്റത്തെ മാത്രമല്ല പൌരന്മാർ ജനാധിപത്യത്തിൽ എങ്ങനെ പങ്കെടുക്കുന്നു എന്നതിലെ വൈകാരികമായ തലമുറ മാറ്റത്തെയും പ്രതിഫലിപ്പിക്കുന്നു.
2: ഇത്തരത്തിലൊരു പാർട്ടി ഒരു പരാമർശത്തിനുള്ള പ്രതികരണം എന്നുള്ള രീതിയിൽ നിലവിൽ വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് വളരെ പെട്ടെന്ന് പ്രചരിക്കുവാൻ ഉള്ള ഒരു സാധ്യത നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ സാധ്യമാകുന്നത് കൊണ്ടാണ്.
1: കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സി എ ജോസുകുട്ടി.
2: യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ അതിനൊരു ആശയ അടിത്തറയും ജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കാനും രാഷ്ട്ര

0: പ്രചാരണത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനുമൊക്കെ ഒരു പദ്ധതിയും ചട്ടക്കൂടുമൊക്കെ വേണമല്ലോ. എന്നാൽ ഇത്തരം പാർട്ടികൾക്ക് അങ്ങനെ ഒരു ചട്ടക്കൂടോ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും അത് നീണ്ടകാലം നിലനിൽക്കാറില്ല. എന്നാൽ അതേസമയം ഇത്തരം പാർട്ടികളെ നമുക്ക് പൂർണ്ണമായി എഴുതിത്തള്ളുവാൻ കഴിയില്ല. ഇപ്പൊ നേപ്പാളിൽ ബാലഷാ അധികാരത്തിൽ വന്നത് അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ മാധ്യമ പ്രചരണത്തിന്റെ ഫലമായിട്ടാണ്. ഇപ്പൊ ബംഗ്ലാദേശിൽ ഭരണത്തിലിരിക്കുന്നതാണെങ്കിലും ശ്രീലങ്കയിലുണ്ടായിരുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അഴിമതിക്കെതിരെയും മറ്റുമൊക്കെ ഉണ്ടായ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാരാണെങ്കിലും ഈവൻ നമ്മുടെ തമിഴ്നാട്ടിലെ വിജയ് പോലും വലിയ രാഷ്ട്രീയ ആശയപരമായ അടിത്തറ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാതെ പെട്ടെന്ന് അധികാരത്തിൽ വന്നതാണ്. അതുകൊണ്ട് അവ അധികാരത്തിൽ വരുവാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ സാമൂഹ്യ രാഷ്ട്രീയമായ ഒരു പ്രസക്തി താൽക്കാലികമാണെങ്കിൽ കൂടി ഇല്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല.
1: ഇന്ത്യയിലുടനീളം ഇന്റർനെറ്റ് അധിഷ്ഠിത രാഷ്ട്രീയ കൂട്ടായ്മകളും വൈറലായ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും പരമ്പരാഗത രാഷ്ട്രീയ ഘടനകളിൽ നിന്ന് പലപ്പോഴും വിട്ടുനിൽക്കുന്ന ധാരാളം യുവാക്കളെ ആകർഷിക്കുന്നു. ഇന്റർനെറ്റ് നയിക്കുന്ന അത്തരം രാഷ്ട്രീയ ഐഡന്റിറ്റികളുടെ ആവിർഭാവം സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ യുവാക്കൾ ജനാധിപത്യത്തിൽ നിസ്സംഗരല്ല എന്ന് മാത്രമല്ല, അവർ ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ പുതിയതും വേഗതയേറിയതും കൂടുതൽ അക്സസ് ചെയ്യാനാവുന്നതുമായ വഴികൾ തിരയുകയാണ്.
2: ജെൻസി മൂവ്മെന്റ്സിനെ അരാഷ്ട്രീയ പ്രതികരണങ്ങളെന്നും അരാജകവാദമെന്നും പറഞ്ഞ് അരികുവൽക്കരിക്കുന്നത് രാഷ്ട്രീയമായി ശരിയായ നിലപാടാണെന്ന് അഭിപ്രായമില്ല.
1: ചെമ്പയന്തി ശ്രീനാരായണ കോളേജ് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി എം ജോഷി.
2: ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നിവിടങ്ങളിൽ ജനവിരുദ്ധ ഭരണകൂടങ്ങളെ താഴെയിറക്കിയത് ജെൻസികളുടെ രാഷ്ട്രീയ മുന്നേറ്റമാണ്. മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടതുപോലെ പ്രതികരിക്കാത്ത വിഷയങ്ങളിൽ സാമ്പ്രദായിക രീതികളിൽ നിന്നും വ്യത്യസ്തമായി ഇടപെടുന്നു എന്നതാണ് ജെൻസി രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. അഭ്യസ്തവിദ്യരായ യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ്, തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ആരോപണങ്ങൾ, സാമൂഹിക അരക്ഷിതാവസ്ഥ, ഇവയൊക്കെ ജെൻസികളുടെ രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു കാലത്ത് കാർട്ടൂണുകളും കാരിക്കേച്ചറുകളും രാഷ്ട്രീയ വിമർശനത്തിന്റെ മുഖ്യ ഉപാധികളായിരുന്നുവെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇക്കാലത്ത് പുതിയ തലമുറ പുതിയ വഴികൾ തേടുന്നതായി കാണാൻ സാധിക്കും.
1: ഈ ഡിജിറ്റൽ പരിവർത്തനം ഇന്ത്യൻ സമൂഹത്തിനും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും മുന്നിൽ നിരവധി പ്രധാന ചോദ്യങ്ങൾ ഉയർത്തുന്നു. പരമ്പരാഗത രാഷ്ട്രീയ പങ്കാളിത്തത്തിന് സോഷ്യൽ മീഡിയ അധിഷ്ഠിത രാഷ്ട്രീയ കൂട്ടായ്മകൾക്ക് ഒരു ബദലായി മാറാൻ കഴിയുമോ? ഓൺലൈൻ ആക്ടിവിസം ശാശ്വതമായ ജനാധിപത്യ ഇടപെടൽ സൃഷ്ടിക്കുന്നുണ്ടോ അതോ രാഷ്ട്രീയത്തെ താൽക്കാലിക പ്രവണതകളിലേക്കും വൈകാരിക പ്രതികരണങ്ങളിലേക്കും മാത്രമായി ചുരുക്കുന്നുണ്ടോ?
3: ഇതിന്റെ സ്ഥാപകർ പറയുന്നത് ഇതൊരു പാരഡി പൊളിറ്റിക്സ് ആണ്.
1: കോഴിക്കോട് സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മുൻ മേധാവിയും തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ സാബു തോമസ്.
3: മാനിഫെസ്റ്റോ കാണുമ്പോൾ ഇതൊരു പാരഡി മാത്രമല്ല, ഒരുപക്ഷെ ഈ മൂവ്മെന്റ് തൽക്കാലത്തേക്ക് അവസാനിച്ചേക്കാം. പക്ഷേ ഈ പാറ്റകൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു ജീവസമൂഹമാണ്. ജെൻ സെഡിന്റെ ആവശ്യങ്ങൾ, അവരുടെ മൂവ്മെന്റുകൾ, ആ പരിപ്രേക്ഷ്യത്തിലാവണം നമ്മളിതിനെ വീക്ഷിക്കേണ്ടത്. ലോകത്ത് പലയിടത്തും സോഷ്യൽ മീഡിയ വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. പലതും വളരെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട വിപ്ലവങ്ങളാണ്. ഇതിലെ യുവജനതയുടെ പങ്കാളിത്തവും വളരെ വലുതാണ്. അടുത്ത കാലത്ത് ഉണ്ടായ ചില ജെൻ സെഡ് വിപ്ലവങ്ങൾ ഗ്ലോബൽ സൌത്തിന്റെ തന്നെ രാഷ്ട്രീയം മാറ്റിമറിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ പോലൊരു രാജ്യത്ത് അത്തരത്തിലുള്ള വിപ്ലവത്തിനുള്ള ഒരു സാഹചര്യം ഒരിക്കലുമില്ല, ഇപ്പോഴത്തെ നിലയിൽ ഒരിക്കലുമില്ല. ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ പലയിടത്തും അവിടുത്തെ യുവത നിലവിലുള്ള ഭരണകൂടങ്ങളുടെ കഴിവുകേടുകൾക്കെതിരെ പ്രതികരിക്കുന്നു. ആ പ്രതികരണം വിപ്ലവമായി മാറുകയും രാഷ്ട്രീയ അസ്ഥിരതകളിലേക്ക് പല രാജ്യങ്ങളെ നയിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പാരഡി പൊളിറ്റിക്സിനെ ഭരണകൂടവും സമൂഹവും കുറെ കൂടി ഗൌരവമായി കാണേണ്ടിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് റോബർട്ട് ഹെരിമാൻ അദ്ദേഹം 2008-ൽ പൊളിറ്റിക്കൽ പാരഡി ആൻഡ് പബ്ലിക് കൾച്ചർ എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഹ്യൂമർ എന്ന് പറയുന്നത് വെറുമൊരു ഹ്യൂമറിൽ മാത്രം അവസാനിക്കുന്നില്ല, അതൊരു സസ്റ്റൈനിങ് ഡെമോക്രാറ്റിക് പബ്ലിക് കൾച്ചറിലേക്ക് മാറുന്നതാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ഭരണകൂടവും ഭരണഘടനയും എവിടെയാണെങ്കിലും ഭരണഘടനയും കൊടുക്കുന്ന നിയമപരീക്ഷകൾക്ക് പബ്ലിക് സ്പീച്ചുമായിട്ടുള്ള ബന്ധപ്പെട്ട പരീക്ഷകള്, പബ്ലിക് ഡിസ്കോഴ്സിന്റെയൊക്കെ സ്വഭാവത്തെ മാറ്റിമറിക്കുന്നു. ഉദാഹരണത്തിന് ഒരു പൊളിറ്റിക്കൽ കാർട്ടൂൺ, ആ കാർട്ടൂണിന്റെയും പ്രിന്റ് മീഡിയയുടെയും കാലം കഴിഞ്ഞതുകൊണ്ട് ഈ ക്രോക്രോച്ചും പുതിയ പൊളിറ്റിക്കൽ സറ്റയറായി കാർട്ടൂണായി നമ്മുടെ മുന്നിൽ വരികയാണ്.
1: ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ പൌരന്മാരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൂടെ ശാക്തീകരിക്കുമ്പോൾ കള്ളങ്ങളും ഡീപ്പ് ഫേക്കുകളും ദുഷ്ടലാക്കോടെ കൃത്രിമമായി നിർമ്മിച്ച ആഖ്യാനങ്ങളും നുണപ്രചരണങ്ങളും വേഗത്തിൽ വ്യാപിക്കുന്ന ഇടങ്ങളും അവ സൃഷ്ടിക്കുന്നുണ്ട്.
4: ജനാധിപത്യത്തിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയാനും അത് പ്രകടിപ്പിക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്.
1: പൊളിറ്റിക്കൽ സയന്റിസ്റ്റും സെഫോളജിസ്റ്റുമായ ഡോക്ടർ ജി ഗോപകുമാർ.
4: സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവിന് ശേഷം പുതിയ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇക്കാലത്ത് വരുന്നത് നല്ല കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് രാജ്യത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി, പ്രത്യേകിച്ച് യുവാക്കൾക്ക് എത്രത്തോളം മനസ്സിലായി, അതിനെക്കുറിച്ച് അവർക്കുള്ള പ്രതികരണം, ഇവയെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ്. അവർ രാജ്യത്തിനകത്ത് അഴിമതി

0: ഒക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് സമൂഹത്തിൽ എത്തിക്കണം, അത് സംശയമൊന്നുമില്ല. കൺവെൻഷണൽ ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് കഴിയാത്തതിന്റെ പ്രധാന കാരണം അവരും ഭരണത്തിൽ വരുമ്പോൾ ഇത്തരം അഴിമതിയിൽ പെടുന്നത് കൊണ്ട് പല പ്രതിപക്ഷ പാർട്ടികളെ കുറിച്ചും ജനങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ട്. ആ ക്രെഡിബിലിറ്റി ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ഇപ്പൊ പ്രതിപക്ഷ പാർട്ടികൾ വിശ്വാസ്യത കുറഞ്ഞതുകൊണ്ടും അവർ പറയുന്നതിനേക്കാൾ ക്രെഡിബിലിറ്റി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം അനൌപചാരികമായ രാഷ്ട്രീയ പാർട്ടികൾ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അതിന് അംഗീകാരമൊന്നുമില്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയുള്ള ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. അത് രാഷ്ട്രീയ ബോധം വർദ്ധിപ്പിക്കുന്നതിൽ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും രാജ്യത്തിന് ഗുണകരമാണ്.
1: ഗൌരവമേറിയ ചർച്ചകളിലും ഭരണഘടനാ മൂല്യങ്ങളിലുമാണ് ജനാധിപത്യം വളരുന്നത്. എന്നാൽ ഇന്റർനെറ്റ് രാഷ്ട്രീയം പലപ്പോഴും വൈകാരിക പ്രകടനങ്ങൾക്കാണ് വേദിയാകുന്നത് എന്നാണ് ആക്ഷേപം. ചിന്താപരമായ സംവാദത്തെക്കാൾ വൈകാരിക പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്ന ഉള്ളടക്കത്തെ അൽഗോരിതം പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് രാഷ്ട്രീയ ചർച്ചകളെ ധ്രുവീകരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ ഐടി സെല്ലുകളും ഇൻഫ്ലുവൻസേഴ്സും നയിക്കുന്ന ഡിജിറ്റൽ ക്യാമ്പയിനുകളുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം സുതാര്യതയെയും കരുതലുള്ള രാഷ്ട്രീയ ആശയവിനിമയത്തെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്.
2: പ്രധാനമായും ഈ അടുത്ത കാലത്ത് നടന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ MBBS UG എക്സാമിനേഷനിലുണ്ടായ ചില കറപ്ഷനും
1: കേരള കേന്ദ്ര സർവകലാശാല ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സിന്റെയും സ്കൂൾ ഓഫ് ഗ്ലോബൽ സ്റ്റഡീസിന്റെയും പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സുരേഷ് രംഗരാജൻ,
2: അതിനോടനുബന്ധിച്ച് സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന അഴിമതിയുടെ ഒരു നേരിട്ട കാഴ്ച ഇതുമൂലം പലർക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തുമാത്രം ബുദ്ധിമുട്ട് കുട്ടികളിലും രക്ഷകർത്താക്കളിലും ഉണ്ടായിട്ടുണ്ടെന്ന് പൊതുജന ത്തിന് ബോധ്യമായി കഴിഞ്ഞു. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു സംഭവം മറ്റേതെങ്കിലും വ്യവസ്ഥിതിയിലാണ് നടന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് ആരാണോ റെസ്പോൺസിബിൾ അദ്ദേഹത്തിന്റെ പേരിൽ നടപടി എടുക്കേണ്ടതാണ്. പക്ഷേ ജനാധിപത്യത്തിൽ പല കാര്യങ്ങളും നമ്മൾ ഈ താമസിപ്പിക്കുന്നത് കൊണ്ട് വരുന്ന ഏറ്റവും വലിയൊരു ഭവിഷ്യത്താണ് പ്രത്യേകിച്ച് യുവജനങ്ങളുടെ. യൂണിവേഴ്സിറ്റികളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റും, അവർ വളരെ ഇംപേഷ്യന്റ് ആണ്, അവർ പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ്. ടീച്ചേഴ്സിന്റെ റിക്രൂട്ട്മെന്റിൽ ഉണ്ടാകുന്ന ഡിലേയും അതുപോലെ യൂണിവേഴ്സിറ്റി അതോറിറ്റീസിനെ അപ്പോയിന്റ് ചെയ്യുന്നതിലുള്ള ട്രാൻസ്പേരൻസി ഇല്ലായ്മയും ഒരുപക്ഷെ യുവജനങ്ങളിൽ അസഹിഷ്ണുത ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്.
1: ഇന്റർനെറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളെ ഒരു ഭീഷണിയായി പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല എന്ന് നിരീക്ഷകർ പറയുന്നു. ജനാധിപത്യ പങ്കാളിത്തത്തിൽ അത് പല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാലത്ത് പൊതുകാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്നിരുന്ന യുവാക്കൾ ഇപ്പോൾ നയങ്ങളെക്കുറിച്ച് സജീവമായി ചർച്ച ചെയ്യുന്നു, നേതാക്കളെ ചോദ്യം ചെയ്യുന്നു, ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. പരമ്പരാഗത മാധ്യമ സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിക്കാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട ശബ്ദങ്ങളെ ദേശീയ വേദികളിൽ എത്തിക്കാൻ സോഷ്യൽ മീഡിയ പ്രാപ്തമാക്കിയിട്ടുണ്ട്.
3: എന്തുകൊണ്ട് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ നിലവിൽ വരുന്നു?
1: ഡോക്ടർ CA ജോസുകുട്ടി,
3: സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് യുവജനങ്ങൾ സംഘടിച്ച് അല്ലെങ്കിൽ അത്തരം ഒരു സാമൂഹിക പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുന്നു എന്നത് നിലവിലുള്ള ഭരണകൂടത്തോടുള്ള അതൃപ്തിയാണ്.
1: ഡോക്ടർ PM ജോഷി,
4: ജാതിയും മതവും പണവും കൊണ്ടുള്ള സാമ്പ്രദായിക രാഷ്ട്രീയം മടുത്തു എന്നതിന്റെ തെളിവാണ് CJP കിട്ടിയ വർദ്ധിച്ച പിന്തുണ. ഒരു ആക്ഷേപഹാസ്യ പ്രസ്ഥാനം എന്നതിലുപരിയായി CJP മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകൾ വ്യക്തമായും പുതുതലമുറയുടെ ഇന്നത്തെ രാഷ്ട്രീയത്തോടുള്ള പ്രതികരണങ്ങളാണ്. വളർച്ച മുരടിച്ച പഴഞ്ചൻ രാഷ്ട്രീയ സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ ഹൈറാർക്കികൾ, കുത്തക മാധ്യമങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവയൊക്കെ പുതിയ തലമുറയെ മനസ്സിലാക്കുന്നതിലും അതനുസരിച്ച് സ്വയം നവീകരിക്കുന്നതിലും പരാജയപ്പെടുന്നിടത്താണ് ജെൻസി മൂവ്മെന്റുകൾ പ്രത്യക്ഷപ്പെടുന്നത്.
1: ഇന്റർനെറ്റ് പാർട്ടികളുടെ ഉയർച്ച ആത്യന്തികമായി സമകാലിക ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു വലിയ സത്യം വിളിച്ചു പറയുന്നു. പൌരന്മാർ, പ്രത്യേകിച്ച് യുവതലമുറ, ഉടനടി നേരിട്ടും തുടർച്ചയുമായുള്ള ഉത്തരങ്ങൾ തേടുന്നു. പൊതുജീവിതത്തിൽ വെറും കാഴ്ചക്കാരായി തുടരാൻ അവർ തയ്യാറല്ല. ഭരണഘടനാ ധാർമ്മികതയിലും വസ്തുതാപരമായ സംവാദത്തിലും പൌരബോധത്താലും നയിക്കപ്പെടുകയാണെങ്കിൽ ഈ യുവത്വം ശക്തമായ ഒരു ജനാധിപത്യ ശക്തിയായി മാറാൻ കഴിയില്ലെന്ന് ആര് കണ്ടു?
5: ഇന്നത്തെ പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിലയത്തിൽ നിന്നും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിൽ ഇണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800420223.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്ത മാസം 21 നീറ്റ് യുജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. ഐപിഎൽ പ്ലേ ഓഫ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ ഒന്നാം ക്വാളിഫയറിൽ വൈകിട്ട് നേരിടും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി ഡി സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. സിബിഎസ്ഇ പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്കാണ് ലഭിച്ചതെന്ന പരാതി വ്യാപകമാണ്. തുടർന്ന് പുനർമൂല്യനിർണ്ണയ നടപടികളിലും പരാതി ഉയർന്നു. വെബ്സൈറ്റിലും രജിസ്ട്രേഷനിലും ഫീസടയ്ക്കുന്നതിലും ഉണ്ടായ ബുദ്ധിമുട്ടും മുഖ്യമന്ത്രി കത്തിൽ വിശദീകരിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം പിഎംജിയിലെ വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ എസ്പി റാങ്ക് മുതൽ മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ ഉന്നതതല യോഗമാണിത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. അടുത്ത മാസം 21 നടത്താനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കുമാണ് സഹകരണം തേടി പ്രധാൻ കത്ത് നൽകിയത്. വടക്കേ ഇന്ത്യയിലെ ഉഷ്ണതരംഗം പരിഗണിച്ച് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ശുദ്ധജലവും ഇരിപ്പിട സൌകര്യങ്ങളും ശൌചാലയങ്ങളും സജ്ജമാക്കണമെന്ന് കത്തിൽ പറയുന്നു. പരീക്ഷാ ദിവസം വേണ്ടത്ര വാഹന സൌകര്യമൊരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ ബിഎസ്എഫിന്റെ രാജസ്ഥാൻ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. സുരക്ഷാ സേനാംഗങ്ങളുമായി സംവദിക്കുന്ന അദ്ദേഹം ഏതാനും ക്ഷേമ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി മേഖലയിലെ സുരക്ഷാസ്ഥിതി അദ്ദേഹം അവലോകനം ചെയ്യും. എബോള സാഹചര്യത്തിൽ രാജ്യത്തെ വിമാന കമ്പനികൾ പാലിക്കേണ്ട പൊതു നടപടികൾ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ചു. ഉഗാണ്ട, കോംഗോ മേഖലയിൽ സർവീസ് നടത്തുന്ന കമ്പനികൾ യാത്രക്കാരെ പുറത്തിറക്കും മുമ്പ് അവരിൽ നിന്ന് രോഗബാധയില്ലെന്ന സത്യപ്രസ്താവന വാങ്ങേണ്ടതാണ്. പനിയോ പേശിവേദനയോ കടുത്ത ക്ഷീണമോ അടക്കം രോഗലക്ഷണങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനകം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർ വൈദ്യസഹായം തേടുകയും അക്കാര്യം വിമാനത്താവളത്തിലെ ആരോഗ്യ ഓഫീസിൽ

0: ഗ്രാമ നഗര സഹകരണ ബാങ്കുകളിൽ തുടർച്ചയായി 10 വർഷം കാലാവധി പൂർത്തിയാക്കിയ ഡയറക്ടർമാർ തുടർന്ന് ഇടവേളയെടുക്കണമെന്ന ഭേദഗതി റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു. ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം പരിശോധിച്ച് അടുത്ത ജനുവരിയോടെ കരട് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് ആർബിഐ അറിയിച്ചു. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ താഴെയെത്തിച്ചു. 65 ക്യാബിനുകളിലെ യാത്രക്കാരാണ് സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് 500 അടിയോളം ഉയരത്തിൽ കുടുങ്ങിപ്പോയത്. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. തിരുവനന്തപുരത്ത് നിന്ന് സ്മൃതി എം പള്ളുരുത്തി.
1: HSC, VHSC, THSC പരീക്ഷാഫലങ്ങൾ 3 മണിക്ക് തന്നെ സംസ്ഥാന സർക്കാരിന്റെ നമ്മുടെ കേരള മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാകും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. result.kerala.gov.in അടക്കമുള്ള വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 450,000 വിദ്യാർത്ഥികളാണ് മാർച്ച് മാസത്തിൽ നടത്തിയ പ്ലസ് ടു പരീക്ഷ എഴുതിയത്.
0: 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ജൂൺ 3 വരെ 10 ദിവസം ഏകജാലകം വഴി അപേക്ഷ നൽകാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ അണിനിരക്കും. നമ്മൂറ പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കുന്നത്. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനകളുമായി മുസ്ദലിഫിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിന് താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടി മുറുകുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർദ്ധവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബ്രാൻഡ് അംബാസഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വെങ്ങാനൂർ BPS ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC സഹവാസ ക്യാമ്പ് ഐക്യ 2026 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല. ക്യാമ്പിൽ 939 കേഡറ്റുകൾ പങ്കെടുത്തു. സെറിമോണിയൽ പരേഡിൽ മന്ത്രി കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാന പോലീസ് മേധാവി അടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ധന വിലവർദ്ധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വൈകിട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസമായപ്പോഴേക്കും മുഖ്യമന്ത്രി VD സതീശന്റെ മുഖംമൂടി അഴിഞ്ഞുവീണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. UDF അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജ്യുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് പ്രദർശിപ്പിക്കും. വ്യാഴാഴ്ചത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: കേഡറ്റുകളുടെ രക്ഷിതാക്കൾക്കും അക്കാദമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും മുന്നിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക. അക്കാദമി മൈതാനിയിൽ 1.5 മണിക്കൂറോളം നീളുന്ന പ്രദർശനം കഠിനമായ പരിശീലന മുറകളുടെ നേർക്കാഴ്ചയായിരിക്കും. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മനീഷ് ശദ്ദ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാളെ ബിരുദദാന ചടങ്ങുണ്ടാവും. 28 നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആകെ 311 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കിയവരിൽ ഉൾപ്പെടും.
0: IPL പ്ലേ ഓഫ് ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1-ാം ക്വാളിഫയറിൽ ഇന്ന് നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. ഇതിലെ വിജയി നേരിട്ട് IPL ഫൈനലിലെത്തും. തോൽക്കുന്ന ടീമിന് 2-ാം ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. മഡ്ഗാവോയിൽ സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മാലദ്വീപിനെ മറുപടിയില്ലാത്ത 11 ഗോളിന് തോൽപ്പിച്ചു. ഇന്ത്യ ഞായറാഴ്ച അടുത്ത മത്സരത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. പയ്യന്നൂരിൽ 22-ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. കാസർകോടിനെയാണ് മലപ്പുറം തോൽപ്പിച്ചത്. എലൈറ്റ് ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം മലപ്പുറം കൊണ്ടോട്ടി

0: എംഇഎ കോളേജ് കരസ്ഥമാക്കി. ഇന്നലെ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സോക്കർ ക്ലബ്ബ് മലപ്പുറത്തെ മറുപടിയില്ലാത്ത 4 ഗോളിനാണ് അവർ തോൽപ്പിച്ചത്. സാറ്റ് തിരൂരാണ് റണ്ണേഴ്സപ്പ്. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തിരുവനന്തപുരം പാളയത്ത് രാത്രി എസ്എഫ്ഐ കെഎസ്യു സംഘർഷമുണ്ടായി. 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചാണ് പോലീസ് വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടത്. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 37-ൽ 35 സീറ്റും എസ്എഫ്ഐക്കാണ്. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 28-ന് വിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ബക്രീദ് പ്രത്യേക കിറ്റ് വിൽപ്പന നാളെ വരെ നീട്ടിയിട്ടുണ്ട്. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് മുഖ്യമന്ത്രി വി ഡി സതീശന് നിവേദനം നൽകി. ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി കെഎഫ്ബി ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്തമാസം 21-ലെ നീറ്റ് യുജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്ക് കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. 1ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1952 കിലോഹെർട്സ്. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം പി ആർ നന്ദൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, 7:05 അഫ്ര അമിന പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുവെട്ടി, 7:45 കൽപ്പേനി ദ്വീപ് സ്വദേശി ഡോ മുഹമ്മദ് അക്മൽ പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവർത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ആർ നന്ദൻ.
1: ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്കൊരു കഥയിൽ നിന്ന് തുടങ്ങാം. ഗ്രാമത്തിൽ സൽഗുണസമ്പന്നനായ ഒരു ഗൃഹസ്ഥൻ ഉണ്ടായിരുന്നു. അയാൾക്ക് ഭാര്യയുണ്ട്, മിടുക്കന്മാരായ രണ്ടു മക്കളുമുണ്ട്. എല്ലാവിധ സൽഗുണങ്ങളും ഉണ്ടായിരുന്നിട്ടും കാര്യമൊന്നുമില്ല. സാമ്പത്തികമായി അദ്ദേഹം വളരെ പിറകിലായിരുന്നു. അധമമാർഗത്തിലൂടെ പണം ഉണ്ടാക്കാൻ അയാൾക്കറിയില്ല. അതിനുള്ള ശ്രമവും അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. വീട്ടിലാകെ ഒരു മുറിയേയുള്ളൂ. കിടപ്പുമുറിയും സ്വീകരണമുറിയും അടുക്കളയുമെല്ലാം ആ മുറി തന്നെ. അയാൾക്കും കുടുംബത്തിന് നിന്ന് തിരിയാൻ ഇടമില്ല. വീട് പുതുക്കി പണിയാൻ പണവുമില്ല. വേറെ മുറികൾ പണിയാനും പണം വേണമല്ലോ. മുകളിലേക്ക് കെട്ടുന്ന കാര്യം ചിന്തിക്കാനും വയ്യ. താഴത്തെ അസ്ഥിവാരത്തിന് ശക്തിയില്ല. ഗുരുനാഥൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന കൂട്ടത്തിലായിരുന്നു അയാൾ. ഈ ദുരിതത്തെക്കുറിച്ച് ഗുരുനാഥനുമായി സംസാരിക്കാനായി അയാളുടെ ഭാര്യ ഉപദേശിച്ചു. അങ്ങനെയാണ് അയാൾ ഗുരുനാഥനെ ചെന്ന് കാണുന്നത്. വീട്ടിലെ എല്ലാ അസൗകര്യങ്ങളും അയാൾ ഗുരുനാഥന്റെ മുമ്പിൽ വിസ്തരിച്ചു. ഗുരുനാഥന്റെ മറുപടി കേൾക്കാനായി ജിജ്ഞാസയോടെ കാത്തു നിൽക്കുകയാണ് അയാൾ. പ്രശ്നത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം, ഞാൻ പറയുന്നത് അനുസരിക്കാമോ? ഗുരു ചോദിച്ചു. 1000 വട്ടം അനുസരിക്കാമെന്ന് അയാൾ പറഞ്ഞു. ഗുരുവിനെ അത്രയ്ക്ക് വിശ്വാസമാണ്. ഗുരുവിനേക്കാൾ വലുതായി അയാൾക്ക് മറ്റാരുമില്ല. വീട്ടിലെ അംഗങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഭാര്യയും രണ്ടു മക്കളും. നിങ്ങൾക്ക് വളർത്തുമുഖങ്ങൾ ഉണ്ടോ? ഉണ്ട് ഗുരുനാഥ. 2 ആടുകളും അവയുടെ 4 കുട്ടികളും ഉണ്ട്. ആടുകളെയും കുട്ടികളെയും എവിടെയാണ് കെട്ടിയിരിക്കുന്നത്? വീട്ടുമുറ്റത്തെ മരച്ചുവട്ടിലാണ് കെട്ടിയിരിക്കുന്നത്. ഗുരുനാഥൻ ഒരു നിമിഷനേരം ചിന്തിച്ച ശേഷം ഉപദേശിച്ചു. ഇന്നു മുതൽ ആടിനെയും ആട്ടുംകുട്ടികളെയും വീടിന്റെ അകത്ത് കെട്ടിയിടുക. 10 ദിവസം കഴിഞ്ഞ് എന്നെ വന്ന് കാണുക. അക്ഷരാർത്ഥത്തിൽ അയാൾ ഞെട്ടിപ്പോയി. എങ്ങനെയാണ് ഈ വിവരം ഭാര്യയോട് ചെന്ന് പറയുക? എന്തായാലും അയാൾ സംഭവം ഭാര്യയോട് വിവരിച്ചു. വേറെ നിവൃത്തിയില്ലല്ലോ, ഗുരുവിനെ അനുസരിക്കാതിരിക്കാൻ വയ്യ. അന്ന് തന്നെ ആടിനെയും കുട്ടികളെയും വീടിന്റെ അകത്ത് കെട്ടിയിട്ടു. തുടർന്നുണ്ടായ അനുഭവങ്ങൾ വിവരിക്കേണ്ടതില്ലല്ലോ. അടുക്കളയും കിടപ്പുമുറിയും ആടുകളുടെ വാസവും

0: എല്ലാം ഒരിടത്തു തന്നെ. ആട്ടിൻകാഷ്ടത്തിന്റെ ശല്യം, അയാൾക്കും കുടുംബത്തിനും ഉറക്കമില്ലാതായി, ജീവിതം ദുസ്സഹമായി. എങ്ങനെയാണ് 10 ദിവസങ്ങൾ തള്ളി നീക്കുക? ഓരോ രാത്രികളിലും അയാൾ വിധിയെ ശപിച്ചു. 10 ദിവസം എങ്ങനെയാണ് കഴിച്ചുകൂട്ടിയത് എന്നറിയില്ല. പിറ്റേന്ന് അയാൾ അവശനായി ക്ഷീണിച്ച ശരീരത്തോടെ ഗുരുവിനെ കാണാനെത്തി. നരകം എന്തെന്ന് മനസ്സിലായി ഗുരുനാഥ. തുടർന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാമോ? അനുസരിക്കുന്നവനാണ് ഞാനെന്ന് ഗുരുനാഥൻ അറിയാമല്ലോ. ഇനി ചെന്ന് ആടിനെയും ആട്ടിൻകുട്ടികളെയും മുറ്റത്തേക്ക് മാറ്റി കെട്ടിയിടുക. 10 ദിവസം കഴിഞ്ഞ് വരിക. അയാൾ ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് ചെന്നു. വിവരം കേട്ട് ഭാര്യയ്ക്കും മക്കൾക്കും സന്തോഷം. ഉടനെ തന്നെ ആടിനെയും കുട്ടികളെയും പുറത്തു കൊണ്ടുപോയി കെട്ടിയിട്ടു. വീടിന്റെ അകം ശുദ്ധമാക്കി. ആശ്വാസം. ഇപ്പോഴത്തെ സുഖം പറഞ്ഞറിയിക്കാൻ വയ്യ. ദിവസം 10 കഴിഞ്ഞു. ഗുരുനാഥൻ ഒരിടത്ത് ചിന്താമഗ്നനായിരിക്കുന്നു. അകലെ നിന്നും അരോഗദൃഢഗാത്രനായ ഒരു യുവാവ് അരികിലെത്തി. അത് ആ ഗൃഹനാഥനായിരുന്നു. അയാൾ ഗുരുവിന്റെ പാദം നമസ്കരിച്ചു. ആദ്യം ഗുരുനാഥന് ആളിനെ തിരിച്ചറിഞ്ഞില്ല. അത്രമാത്രം പ്രസരിപ്പായിരുന്നു അയാളുടെ മുഖത്ത്. ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു? ഗുരുനാഥൻ ചോദിച്ചു. സ്വർഗം എന്നാൽ എന്തെന്ന് എനിക്ക് മനസ്സിലായി ഗുരുനാഥ. എന്തൊരു സുഖം, ആകപ്പാടൊരു ആശ്വാസം. വീടിനകത്ത് ഇപ്പോൾ പന്ത് കളിക്കാനുള്ള സൗകര്യമുണ്ട്. ആടുകൾ പോയതോടെ എന്തൊരു സൗകര്യം. സുഖമായോ? സുഖമായി ഗുരുനാഥ. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും നിർവചനം ഇതാണ്. അത് വെളിച്ചവും ഇരുട്ടും മാതിരിയാണ്. ഇരുട്ട് നീങ്ങിയാൽ പ്രകാശമായി മാറുന്നു. ദുഃഖം നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് സുഖമെന്നത്. ദുഃഖമില്ലാതെ സുഖത്തിനു മാത്രമായി നിലനിൽപ്പില്ല. ഇന്നത്തെ പ്രഭാതത്തിൽ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം. സുഖത്തിന് പശ്ചാത്തലം ഒരുക്കി കൊടുക്കുന്നത് ദുഃഖമാണ്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് PR നന്ദൻ.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഗ്രീൻ ക്വിസ് എന്ന പരിപാടി കേൾക്കാം. ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ഹലോ, ആരാണ് പേര് പറഞ്ഞോളൂ?
1: അഫ്ര ആമിന.
0: അഫ്ര ആമിന, പേരിന്റെ അർത്ഥം അറിയോ? ഓക്കെ, അഫ്ര ആമിന ഇപ്പൊ ഏത് ദ്വീപിൽ നിന്നാ വിളിക്കുന്നേ? കവരത്തിക്കാരി തന്നെയാണോ? കവരത്തി വീട്ടു
1: പേരെന്തെന്നാട?
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ഉമ്മ, വാപ്പ, മാമൻ.
0: അപ്പൊ അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലേ വീട്ടില്? വീട്ടിലെല്ലാവരും എന്തെന്നാ വിളിക്കുന്നേ അഫ്രനെ? അഫ്ര ആമിന എന്നാണോ? എങ്ങനെയാ വിളിക്കാ?
1: അഫ്ര.
0: അഫ്ര സ്കൂളിലൊക്കെ എന്തെന്നാ വിളിക്കാ അപ്പൊ?
1: അഫ്ര.
0: അഫ്ര എന്നല്ലേ. അപ്പൊ ആമിന എന്നാരും വിളിക്കുന്നൊന്നുമില്ല, എല്ലാരും അഫ്ര എന്നാണ് വിളിക്കുന്നേ അല്ലേ? ഓക്കെ. അഫ്രക്കുട്ടി ഇപ്പൊ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു?
1: ആറാം ക്ലാസ്.
0: പഞ്ചിന്ന് ആറിലേക്കാണോ? ഏത് സ്കൂളിലായിരുന്നു?
1: ഓക്കെ,
0: അവിടെ അഞ്ചു പേരില്ലേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ ആറാം ക്ലാസ് ഏത് സ്കൂളിലാണ്? ഗേൾസിലേക്ക് മാറും അല്ലേ. അഞ്ചാം ക്ലാസ് വരെ പഠിച്ച എല്ലാ കുട്ടികളും ഒരുമിച്ച് തന്നെയാണോ ഗേൾസ് സ്കൂളിലേക്ക് പോകുന്നത്? എല്ലാവരും കൂടെ ഉണ്ടാവും അല്ലേ. അല്ല, പുതിയൊരു അന്തരീക്ഷമാണ്, പുതിയ ടീച്ചേഴ്സ് ആയിരിക്കും, പക്ഷെ സഹപാഠികളൊക്കെ എല്ലാവരും ഒരേ ആൾക്കാർ തന്നെയായിരിക്കും അല്ലേ. നിങ്ങളുടെ അഞ്ചാം ക്ലാസ് വരെ പഠിച്ച എല്ലാവരും ആറാം ക്ലാസ്സിലേക്ക് ഒരുമിച്ചുണ്ടാവും അല്ലേ. ഓക്കെ, നമ്മളിപ്പോ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയില് 10 GK ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അഫ്രം, നമ്മുടെ പരിപാടി നേരത്തെ കേട്ടിരുന്നോ? കേട്ടിരുന്നോ? നമ്മുടെ സ്കൂളിൽ എങ്ങനെയാ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കാറുണ്ടോ അഫ്ര?
1: പങ്കെടുക്കാറുണ്ട്.
0: അപ്പൊ സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവല്ലോ? നമ്മുടെ ഇവിടത്തെ സമ്മാനം എന്താന്നല്ല അഫ്രക്ക് അറിയോ? അപ്പൊ ആ സമ്മാനം എന്തായാലും കിട്ടട്ടെ. സമ്മാനം കിട്ടൂലേ? 10-5 ചോദ്യങ്ങൾ ശരിയാക്കി ഉത്തരം പറഞ്ഞാലേ നമുക്ക് സമ്മാനം തരാൻ പറ്റുള്ളൂ. അപ്പൊ 5 കരുതണ്ട, 10-ൽ 10 മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ചോദിക്കുമ്പോ ആരോടും ഹെൽപ്പ് ഒന്നും ചോദിക്കരുത് കേട്ടോ, സ്വന്തമായിട്ട് പറയണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞോ?
1: മഹാത്മാഗാന്ധി.
0: ഉത്തരം തെറ്റ്. മഹാത്മാഗാന്ധി അല്ല, ഉത്തരം തെറ്റാണ്. എന്റെ ഉത്തരം വരുന്നത് അർദർ ജോർജ് ടാൻസ്ലി. അത് കുഴപ്പമില്ല, ഇനി 9 ക്വസ്റ്റ്യൻസ് അവശേഷിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത് ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനായ സർ ആർദർ ജോർജ് ടാൻസ്ലി ആണ്. 1935 പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധത്തിലാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. ജീവജാലങ്ങളും അവ ജീവിക്കുന്ന ഭൗതിക പരിസ്ഥിതിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെയും ഇടപെടലുകളെയും കുറിച്ചുള്ള ആശയമാണ് അദ്ദേഹം ഇതിലൂടെ വിശദീകരിച്ചത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏതാണ്? വിച്ച് കോണ്ടിനെന്റ് ഹാസ് ദ മോസ്റ്റ് കൺട്രീസ്?
1: ആഫ്രിക്ക.
0: ആഫ്രിക്ക ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. കോണ്ടിനെന്റ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ? നമുക്ക് എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്?
1: 7.
0: ഏതൊക്കെയാണ് ആഫ്രിക്ക പറയാൻ പറ്റോ?
1: യൂറോപ്പ്, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഏഷ്യ.
0: 4 പറഞ്ഞു, ഇനി ഏതൊക്കെയാ ബാക്കി? അന്റാർട്ടിക്ക പറഞ്ഞു.

0: ഇല്ല. പിന്നെ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക അല്ലേ, അതൊക്കെയാണ് നമ്മുടെ ഭൂഖണ്ഡങ്ങള്. ഇതിലിപ്പോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള കോണ്ടിനെന്റ് ഏതെന്നാണ്. അതിൽ മോള് കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ആഫ്രിക്കയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാര പ്രകാരം ആഫ്രിക്കയിൽ 54 പരമാധികാര രാജ്യങ്ങളാണ് ഉള്ളത്. ആഫ്രിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ളത് ഏഷ്യയാണ്, പിന്നീട് യൂറോപ്പ്, പിന്നെ വടക്കേ അമേരിക്ക, അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാല്ലേ. റെഡിയാണോ? മൂന്നാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ആദ്യമായി നടന്ന വ്യക്തി ആരായിരുന്നു?
1: നീലാംസ്ട്രോങ്.
0: ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. അതിന്റെ വർഷം ഏതാന്നുള്ളത് അഫ്രയ്ക്ക് ഓർമ്മയുണ്ടോ? നീലാംസ്ട്രോങ് ചന്ദ്രനിൽ നടന്ന വർഷം ഓർമ്മയുണ്ടോ? അത് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, മോൾക്ക് അറിയാമെങ്കിൽ മാത്രം പറഞ്ഞാ മതി. ഇല്ല, ഒന്ന് അത്തത്തെ പറഞ്ഞുതരട്ടെ. അത് നീലാംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ആദ്യമായിട്ട് നടന്ന വ്യക്തി എന്ന് നമ്മളിപ്പോ പറഞ്ഞുല്ലേ. അത് 1969 ജൂലൈ 20 അദ്ദേഹം ചന്ദ്രനിൽ നടന്നത്. നാസയുടെ അപ്പോളോ 11 ദൗത്യത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ചന്ദ്രനിൽ കാലുകുത്തിയത്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രശസ്തമായ വാക്കുകളാണ്. അതിങ്ങനെയാണ്, ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ്, എന്നാൽ മാനവരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടം. നമ്മളിപ്പോ 3 ചോദ്യങ്ങൾ ചോദിച്ചു, 3-ൽ 2 മാർക്ക് ആഫ്രിക്ക കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? സ്കിന്നോ? നോ, ആൻസർ തെറ്റ്. അത് ഏറ്റവും വലിയ അവയവമാണ് സ്കിന്ന്. ഇത് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും നീളം കൂടിയ അസ്ഥി, വട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലോങ്സ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി? ഉത്തരം പറയട്ടെ. ഫീമർ, അതായത് തുടയല്ല്, നമ്മുടെ തുടയിലെ അസ്ഥി. ആ, എന്ത് പഠിച്ചിരുന്നോ? അത് ഇടുപ്പ് മുതൽ കാൽമുട്ട് വരെയാണ് ഈ അസ്ഥി, നമ്മുടെ ഈ ഫീമർ സ്ഥിതി ചെയ്യുന്നത്. ശരീരത്തിന്റെ ഭാരം മുഴുവൻ താങ്ങി നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഏറ്റവും ബലമുള്ള അസ്ഥിയും തുടയല് തന്നെയാണ്. പിന്നെ ഏറ്റവും ചെറുത് ഏതാന്ന് ചോദിച്ചാല് നമ്മുടെ ചെവിയിലുള്ള സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി. ഓക്കെ, അടുത്ത നമ്മൾ 5-ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 5-ാമത്തെ ചോദ്യം, ലക്ഷദ്വീപിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? സ്റ്റേറ്റ് അനിമൽ ഓഫ് ലക്ഷദ്വീപ്. ബട്ടർഫ്ലൈ ഫിഷ്. ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ലക്ഷദ്വീപിന്റെ സംസ്ഥാന മൃഗം ബട്ടർഫ്ലൈ ഫിഷ് അഥവാ ചിത്രശലഭ മത്സ്യം എന്നും കൂടി പറയും. ഇന്ത്യയില് ഒരു ഔദ്യോഗിക സംസ്ഥാന മൃഗമായി മത്സ്യം തിരഞ്ഞെടുക്കപ്പെട്ട ഏക കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ് ലക്ഷദ്വീപ്. ഓക്കെ അഫ്ര, എന്താണ്, കുറച്ച് സംസാരിക്കൂ. ഇപ്പൊ സ്കൂള് തുറക്കാൻ പോവല്ലേ, അപ്പൊ അതിന്റെയൊക്കെ എക്സൈറ്റ്മെന്റിലാണോ ഇരിക്കുന്നത്? അഫ്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു 3 കൂട്ടുകാരുടെ പേരൊന്ന് പറയോ. ഇവര് 3 പേരാണോ ബെസ്റ്റ് ഫ്രണ്ട്സ്? എങ്ങനെയാ, ചെറുപ്പം മുതലേ നിങ്ങൾ ഒരുമിച്ചാണോ പഠിച്ചു വന്നത്? അവരൊക്കെയും കവരത്തിക്കാരെന്നാണോ, അല്ല വേറെ ദ്വീപിൽ നിന്നുള്ളവരാണോ? 3 പേരും കവരത്തിക്കാരാണ്. എന്നും കാണാറുണ്ടോ കൂട്ടുകാരെയൊക്കെ? ഇവിടെ വീടിന്റെ അടുത്തൊക്കെ ഉള്ളവരാണോ? കുറച്ചു ദൂരം, എന്നാലും കാണാറുണ്ട് അല്ലേ. ഒരുമിച്ച് കളിക്കാനൊക്കെ പോവോ? പിന്നെ നിങ്ങള് പഠിക്കാനൊക്കെ എങ്ങനെയാ, എല്ലാവരും കമ്പൈൻ സ്റ്റഡിയൊക്കെ ചെയ്യാറുണ്ടോ? ആരുടെ വീട്ടിലാ കൂടുതലും കൂടാറ്? ഐഫയുടെ വീട്ടില്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ പുതിയ കൂട്ടുകാരൊക്കെ എന്തായാലും വരുമല്ലോ അല്ലേ. ഇപ്പൊ നമ്മള് പുതിയ സ്കൂളിലേക്കാണ് പോകുന്നത്. അഫ്ര എന്തായാലും പുതിയ സ്കൂളിൽ പോകുമ്പോ പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടും, അപ്പൊ അതിന്റെയൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ആരാ നിങ്ങളുടെ സ്കൂളില്? നസിയ. അങ്ങനെയാണോ പേര് ടീച്ചറിന്റെ? നസിയ ടീച്ചർ ഏത് സബ്ജക്റ്റാ എടുത്തത്? മാത്സ് ആണ് പഠിപ്പിച്ചത്. അപ്പൊ മാത്സ് ഒക്കെ ഇഷ്ടാവല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 6-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ് ആര്? വിച്ച് ഇന്ത്യൻ ലീഡർ ഈസ് നോൺ ആസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ? ഓക്കെ, ഉത്തരം ശരിയാണ്, സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ആധുനിക ഇന്ത്യയുടെ ശില്പി, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നീ പേരുകളിലും അദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, ഇനി 7-ാമത്തെ ചോദ്യം, ഹാംലെറ്റ്

0: നാടകം എഴുതിയത് ആരാണ്? ഹാംലെറ്റ്.
1: എ പി ജെ
0: അബ്ദുൽ കലാം. ഉത്തരം തെറ്റ്. ഹാംലെറ്റ് എന്ന നാടകം, പ്രശസ്തമായ നാടകം എഴുതിയിരിക്കുന്നത് വില്യം ഷേക്സ്പിയർ ആണ്. ഇംഗ്ലീഷ് സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിന്റെ പ്രശസ്തമായ നാടകമാണ് ഹാംലെറ്റ് എന്നുള്ളത്. 1599 1601 ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ദുരന്ത നാടകം രചിച്ചത്. പ്രതികാരം, ഭ്രാന്ത്, മനുഷ്യപ്രകൃതിയുടെ സങ്കീർണതകൾ എന്നിവയാണ് ഈ നാടകത്തിന്റെ പ്രധാന പ്രമേയങ്ങൾ. ഓക്കെ
1: ഓക്കെ.
0: നമ്മളിപ്പോ എത്ര ചോദ്യങ്ങൾ ചോദിച്ചു അറിയോ അഫ്രിക്ക? 7 ചോദ്യങ്ങൾ. എത്ര എണ്ണത്തിന് ആൻസർ കിട്ടിയിട്ടുണ്ട്? 4 ശരിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 5 ശരിയായിട്ട് ഉത്തരം പറയണം, എന്നാലേ നമുക്ക് സമ്മാനം തരാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് 3 അവശേഷിക്കുന്നുണ്ട്. ഈ 3 ഏതെങ്കിലും ഒരെണ്ണത്തിന് ആൻസർ കറക്റ്റ് ആയിട്ട് വരണം. ഓക്കെ, ഫ്ര റെഡിയാണോ?
1: നല്ല
0: ഉഷാറിൽ ഒന്ന് പറഞ്ഞേ റെഡിയാണെന്ന്. ഓക്കെ, നമുക്ക് 8 ചോദ്യം. ഭൂകമ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലാറ്റിറ്റ്യൂഡോ? ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേര്. ഭൂകമ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം കിട്ടോ? അതിന്റെ ഉത്തരം വരുന്നത് സീസ്മോഗ്രാഫ്. സീസ്മോഗ്രാഫ് കേട്ടിട്ടുണ്ടോ? പിന്നെന്താ അതിന്റെ ഉത്തരം? അത് പറയാത്തേ. ഇപ്പൊ ഭൂകമ്പം അളക്കാനും രേഖപ്പെടുത്താനും ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം സീസ്മോഗ്രാഫ് ആണ്. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഉപകരണമാണിത്. ഇതിന്റെ ഗ്രാഫിക് റെക്കോർഡിങ്ങിനെ സീസ്മോഗ്രാം എന്ന് വിളിക്കുന്നു. ഇനി 9 ചോദ്യം. ഉത്തരായന രേഖ, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു? ഹൗ മെനി ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഡസ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ത്രൂ? ഉത്തരം ശരി, 8 ഉത്തരം. ഓക്കെ, ഉത്തരം ശരിയാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത് ഇന്ത്യയിലെ 8 അതിൽ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ത്രിപുര, മിസോറാം എന്നീ 8 ഉത്തരായന രേഖ കടന്നു പോകുന്നത്.
1: ഓക്കെ,
0: അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. അവസാനത്തെ ചോദ്യം. നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത ആരായിരുന്നു? Who was the first woman to win a Nobel Prize?
1: മദർ തെരേസ.
0: ഉത്തരം തെറ്റാണ്. ശരിയായിട്ടുള്ള ഉത്തരം മേരി ക്യൂറി. റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് 1903 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബേൽ സമ്മാനം ഭർത്താവ് പിയറി ക്യൂറിയോടും ഹെൻറി ബെക്വറലിനോടുമൊപ്പം മേരി ക്യൂറി പങ്കിടുകയാണ് ഉണ്ടായത്. 2 നോബൽ സമ്മാനങ്ങൾ നേടിയ ഒരേ ഒരു വനിതയും മേരി ക്യൂറിയാണ്. 2 നേടുന്നത് 1911 രസതന്ത്രത്തിലായിരുന്നു. ഓക്കെ അഫ്ര, ഇപ്പൊ നമ്മള് 10 ചോദിച്ചു. എത്ര എണ്ണത്തിന് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടി? 5 ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടി. അങ്ങനെ നമ്മുടെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടി വിജയിച്ചിരിക്കുകയാണ്. കൺഗ്രാചുലേഷൻസ്. ഓക്കെ, നമ്മൾ എന്തായാലും ഇപ്പൊ സമ്മാനം അഫ്രയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അഫ്രയുടെ പുതിയ സ്കൂളിൽ എത്തിച്ചാ മതിയില്ലേ സമ്മാനം? സ്കൂളിൽ വെച്ചായിട്ട് സമ്മാനം തരാ. നമ്മളിപ്പോ വെക്കേഷൻ ഒക്കെ ആണല്ലോ, അപ്പൊ അഫ്ര എന്തൊക്കെയാ വീട്ടിൽ ചെയ്യാറ്? സാധാരണ സമയം എങ്ങനെയാ സ്പെൻഡ് ചെയ്യാറ്? വെക്കേഷൻ ക്ലാസ്സിന് പോവും. എത്ര മണിക്കൂറാ ക്ലാസ് വരുന്നത്?
1: 1:30
0: നമ്മുടെ സ്കൂളിലെ സബ്ജക്ട്സ് ആണോ പഠിക്കുന്നത്? എങ്ങനെയാ? 6 ക്ലാസ്സിലെ കാര്യങ്ങളാണോ പഠിക്കുന്നത്? ക്ലാസ് ഒക്കെ ഇഷ്ടമാണോ അഫ്രയ്ക്ക്? ഓക്കെ, അപ്പൊ 6 ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ 6 ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയില്ലേ? ഓക്കെ, മിടുക്കിയായിട്ട് പഠിക്കുക, നല്ല മാർക്കോടുകൂടി വിജയിക്കട്ടെ. ഓക്കെ, നമ്മളെന്തായാലും പുതിയ ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. എന്തെങ്കിലും പുതിയ തീരുമാനങ്ങളൊക്കെ ഉണ്ടോ അതിന്? അങ്ങനെ പുതിയ തീരുമാനങ്ങൾ അങ്ങനെ ഒന്നുമില്ല അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു വർഷം ആരംഭിക്കുകയാണ്. നല്ലൊരു അക്കാദമിക് ഇയർ ആവട്ടെ ഈ വരുന്ന 2026-27 എന്ന് പറയുന്നത്. അഫ്രയ്ക്ക് പുതിയ നല്ല ഒരുപാട് കൂട്ടുകാരെയും നല്ല ടീച്ചേഴ്സിനെയും നല്ല അനുഭവങ്ങളും ഒക്കെ കിട്ടട്ടെ പുതിയ സ്കൂളിൽ നിന്നും. എല്ലാവിധ ആശംസകൾ കേട്ടോ. ഓക്കെ, ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിലേക്ക് വിളിച്ചതിനും നന്നായിട്ട് പരിപാടിയിൽ പങ്കെടുത്തതിനും ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലി നബീഗം, ഉമ്പിയപുര. ആരോഗ്യ വിചാരം.

ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം. ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. എൽപിജി സിലിണ്ടറുകളിൽ നിന്ന് പിഎൻജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെ എത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഡിജിസിഎ. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ 1-ാം ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാഥുല ചുരത്തിൽ എത്തും. ഗാംഗ്ടോക്കിലെ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും സംബന്ധിക്കും. വ്യാഴാഴ്ച സിക്കിം പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം സമ്മാനിക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സഹകരണം, നിലവിലുള്ള പദ്ധതികളുടെ പുരോഗതി എന്നിവ യോഗം ചർച്ച ചെയ്യും. ഇന്തോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങളും മറ്റ് അന്താരാഷ്ട്ര വിഷയങ്ങളും യോഗം വിലയിരുത്തും. ആഗോള അനിശ്ചിതാവസ്ഥയുടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെയും പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടക്കുന്നത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തിയ ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിൽ സവിശേഷ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തമാണുള്ളതെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഏറെ പ്രാധാന്യവും സ്വാധീനവുമുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: Between India and Japan, of course, we have a special strategic and global partnership, and that signals that our ties have a larger implication, importance, impact. Today, I look forward to discussing our bilateral cooperation, to discussing global and regional issues, particularly in this current situation, and West Asia is important.
0: എൽപിജി സിലിണ്ടറുകളിൽ നിന്ന് പിഎൻജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ ഭേദഗതി പ്രകാരം എൽപിജി സിലിണ്ടറിനൊപ്പം പിഎൻജി കണക്ഷനും സ്വന്തമാക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇനിപ്പറയുന്ന 2 ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാകും. പിഎൻജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽപിജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി ഉപഭോക്താക്കൾക്ക് അപേക്ഷിക്കാം. ഭാവിയിൽ പിഎൻജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽപിജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കും.

0: ചിനാർ കോർപ്സ് തുടങ്ങിയവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തെ തുടർന്നാണ് എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും യുഗാണ്ടയിലും എബോള വൈറസ് പടർന്നതോടെ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് DGCA. വിശദാംശങ്ങളിലേക്ക്.
1: യുഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ഫയൽ ചെയ്ത് ശേഖരിക്കുന്നത് ഉറപ്പാക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. നിലവിലെ എബോള ഭീഷണി കണക്കിലെടുത്ത് പനി, ക്ഷീണം, പേശിവേദന, തലവേദന, തൊണ്ടവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ചികിത്സ തേടണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായാലും യാത്രക്കാർ ആശുപത്രികളിൽ നിന്ന് വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസിനെ അറിയിക്കുകയും ചെയ്യണമെന്ന് DGCA അറിയിച്ചു. ട്രിപ്പിൾ ലെയർ മാസ്കുകൾ, ഡിസ്പോസിബിൾ ഗ്ലൌസുകൾ, PPE കിറ്റുകൾ, ഹാൻഡ് സാനിറ്റൈസറുകൾ, ബയോഹസാർഡ് ഡിസ്പോസൽ ബാഗുകൾ എന്നിവയുടെ മതിയായ സ്റ്റോക്ക് സൂക്ഷിക്കാനും വിമാന കമ്പനികൾക്ക് DGCA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ സേവാതീർത്ഥിലാണ് കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMG വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലാണ് യോഗം. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. ശക്തമായ തിരമാലയെ തുടർന്ന് നാളെ കടലാക്രമണം ഉണ്ടാകാനും സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന 9 ജില്ലകളിൽ എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത തുടരും. അതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഇന്നും മഞ്ഞ ജാഗ്രതയായിരുന്നു. ചാലക്കുടി, അന്തിക്കാട് എന്നിവിടങ്ങളിൽ ഇന്ന് 10 മില്ലിമീറ്ററിനടുത്തും വർക്കലയിൽ 7 മില്ലിമീറ്ററിനടുത്തും മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് കനത്ത കാറ്റിനുള്ള സാധ്യത കണക്കിലെടുത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1st qualifier നിലവിലെ ചാമ്പ്യൻമാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 2st qualifier നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98th ദിനാഘോഷം ഇന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. 1928 മെയ് 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലെത്തിയിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് മുമ്പ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. കേരളത്തിൽ 2nd വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 സമർപ്പിക്കാം. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിലും സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ

0: അബ്രഹാം ഉടമ്പടിയിൽ പങ്കാളികളാകണമെന്ന നിബന്ധന കൂടി ഉൾപ്പെടുത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ചർച്ചകൾ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. സൌദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. LPG സിലിണ്ടറുകളിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെ എത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാനക്കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് വേട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് സബീനാബി കീളാസ്വറാമ്പി.

0: فاٹ فٹی.
1: ഹലോ, അസ്സലാമു അലൈക്കും.
0: വലൈക്കും സ്സലാം. ആകാശവാണി കൊൽക്കത്തയുടെ ഫാട്ട് വെട്ടിയാണ്. ആരാണ്? ചെറിയ കോയ സാറാണ്, നമ്മുടെ സ്ഥിരം ശ്രോതാവാണല്ലേ.
1: മാഡം, പിന്നെ അവിടെ സുഖം തന്നെയാണോ?
0: സുഖം തന്നെ.
1: കാലാവസ്ഥ ഒക്കെ ഉഷാറാണോ? അല്ലതാ,
0: കാലാവസ്ഥ നല്ല വെയിലാണ്.
1: ആയിക്കോട്ടെ. ഞാനിപ്പോ കോഴിക്കോട്ടാണ്.
0: കോഴിക്കോടിലാണ് അല്ലേ സാറ്?
1: കോഴിക്കോട്ട് മകന്റെ ഭാര്യയുടെ ഡെലിവറിക്ക് വേണ്ടി വന്നായിരുന്നു. അവിടെ നിന്ന് റെഫർ ചെയ്തു. റെഫർ ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡെലിവറി കഴിഞ്ഞു. ഡിസ്ചാർജ് ചെയ്ത് ലോഡ്ജിലാണുള്ളത്, റൂമിലാണുള്ളത്.
0: ഓക്കെ, അങ്ങനെ സുഖമായിട്ട് അപ്പൊ എല്ലാരും ഇരിക്കുന്നല്ലേ. അമ്മയും കുഞ്ഞൊക്കെ സുഖമായിരിക്കുന്നോ? തിരക്കിനിടയിലും ഫാട്ടുവെട്ടിലേക്ക് വിളിക്കാൻ സമയം കണ്ടെത്തില്ലോ?
1: അതെ. ഇന്ന് മാത്രമല്ല, നമ്മളെ ഇന്ന് 90 കഴിഞ്ഞ ആകാശം നമ്മുടെ സുഹൃത്ത് മുഖാരി മാസായിരുന്നു അദ്ദേഹത്തെ. അദ്ദേഹത്തിന് ഞാൻ നമ്പർ ഞാനായിരുന്നു തെളിവിൽ കൊടുത്തത്. അതിനൊക്കെയാണ് ഇൻഷാല്ല ഇന്ന് അത് ഡെലിക്കാസ്റ്റ് ചെയ്തു. അത് കേട്ടു, വളരെ ഉഷാറുണ്ട്.
0: നന്നായിരുന്നല്ലേ.
1: അതെ അതെ. ഇപ്പൊ ഒരു ചെറിയ കവിത ചൊല്ലിക്കോട്ടെ?
0: ഓക്കെ ഓക്കെ.
1: മീമേ അണ്ടമെട അരിച്ചോട് കുറുസുമെട കലമുണ്ട് ലോശി കുറിപ്പാൻ മീമുള്ളിൽ കണ്ടിരട കണ്ണുള്ളിൽ കണ്ടിരട അറുവാഹുലാലമിൻസാൻ അണ്ടമെട അരിച്ചോട് കുറുസുമെട കലമുണ്ട് ലോഹിൽ കുറിപ്പാൻ മീമുള്ളിൽ കണ്ടിരട കണ്ണുള്ളിൽ കണ്ടിരട അറുവാഹുലാലമിൻസാൻ ഖുദാ കൊണ്ടറിഞ്ഞതടി ആയാത്തിലുമായിരിക്കിയ അറിവാക്കളുള്ള കളരി ഉടമ്പ് ചാട്ടുമുന കെട്ടും പലേ വെടിയും ശകറുണ്ട് വീക്ക ഹൃദം മധുരസ്ഥ ബുൽബുലിയെ തന്തടി അറിഞ്ഞിരട മറ്റാരുമില്ല കുരുട മാറാതെ നിന്റെ തടി ഓയിരില്ല ഈമാനിൽ മറനീക്കി നിന്നെ അറിനീ അതകൊണ്ട് അതുക്കിടയിൽ അള്ളാഹു അടിയാനും ഇടതേട്ടൻ രണ്ടൊറുക്കുന ഇടതേട്ടമില്ലാതെ അറവുഷതായിതിട ഹലാലും ഹറാമും അറിനീ അതലിൽ നിർത്തതടി അവനുണ്ട് ഇവനില്ല അയാത്തെണ്ട റൂഹൊന്നട അറത്തൂ മുറബീമേ ശരിയത്ത് മുഹമ്മദിയ തഖ്വാലെ ഹർദങ്ങമൽ. അൽഹംദുലില്ലാഹ് ഖൈർ ഇൻഷാ അല്ലാ.
0: അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്?
1: ഇവിടെ നല്ല, ഇവിടെ നല്ല ചൂടായി. കോഴിക്കോട് നല്ല ചൂട്. ഇന്നലെ മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇന്ന് നല്ല വെയിലാണ്.
0: ആണല്ലേ?
1: അതെ അതെ അതെ. അതെ, ഇപ്പൊ വിശർത്ത് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിളിക്കുമ്പോ. അതെ അതെ.
0: ഓക്കെ, നമ്മുടെ ഫാട്ട് വെട്ടിലൂടെ ഏത് പട്ടണം വേണ്ടി സാറിന്?
1: നമുക്കിന്ന് ഇൻഷാല്ലാ ഹജ്ജ് ദിൽ ഹജ്ജ് മാസമല്ലേ, അപ്പൊ ഒരു ബലി വരുന്നാളിനെ കുറിച്ചുള്ള ഒരു പാട്ട് ഉണ്ടെങ്കിൽ വെച്ചോളൂ ഇൻഷാ.
0: ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, ഡെഡിക്കേഷൻ പറഞ്ഞോളൂ
1: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഇൻഷാല്ലാ.
0: ഓക്കെ, നമ്മുടെ ആകാശവാണി കവർത്തി നിലയം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിട്ട് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനി വീണ്ടും വിളിക്കാം.
1: താങ്ക് യു. ശരി, താങ്ക് യു മാഡം.

0: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൌരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ. ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ആരോഗ്യ വിചാരം എന്ന പരിപാടി കേൾക്കാം.
2: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യം എന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. 2017-2020 കാലങ്ങളിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അഗത്തിയിൽ ഫിസിഷ്യനായി വർക്ക് ചെയ്യുകയും 2020-2021 കാലങ്ങളിൽ കുറ്റ്യാടി അമാന ഹോസ്പിറ്റലിൽ ഫിസിഷ്യനായും വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റിൽ കാർഡിയോളജിസ്റ്റായി വർക്ക് ചെയ്തു വരുന്ന കൽപ്പിനി ദ്വീപ് സ്വദേശി ഡോക്ടർ മുഹമ്മദ് അക്മൽ ഹക്ക് ഹൃദയാഘാതം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നു.
3: നമസ്കാരം ഡോക്ടർ. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഹൃദയാഘാതത്തെ കുറിച്ചാണല്ലോ. എന്താണ് ഹൃദയാഘാതം എന്ന് പറഞ്ഞാല്?
4: അപ്പൊ എന്താണ് ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം? നമ്മൾ മെഡിക്കൽ ടേമിൽ നമ്മളത് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുന്നത്. സോ ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം പെട്ടെന്ന് കുറയുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി നിൽക്കുകയോ ചെയ്യുമ്പോൾ ഹൃദയത്തിലെ പേശികൾ മസിലിലെ ഒരു വിഭാഗം നശിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ബേസിക്കലി ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. സോ സാധാരണഗതിയിൽ ഹൃദയത്തിലെ രക്തക്കുഴലായ കൊറോണറി ആർട്ടറിയിൽ അധികമായിട്ട് കൊഴുപ്പുകൾ അടിഞ്ഞു കൂടുക അല്ലെങ്കിൽ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിയിട്ട് അത്രോമ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവുകയും അതിൽ നിന്നും രക്തക്കെട്ട് ഉത്ഭവിക്കുകയും ചെയ്തിട്ട് ആ രക്തയോട്ടം കംപ്ലീറ്റ്ലി തടസ്സപ്പെടുത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പൊതുവെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്.
3: അപ്പൊ എന്തൊക്കെയാണ് ഡോക്ടർ ഹാർട്ട് അറ്റാക്കിന്റെ രോഗലക്ഷണങ്ങൾ?
4: സാധാരണ ബേസിക്കലി നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് രണ്ട് രീതിയിലുള്ള സിംപ്റ്റംസ് നമ്മൾ കാണാറുണ്ട് ഒ പി ഡിയിൽ. ഒന്നുകിൽ പേഷ്യന്റ് ഭയങ്കര ടിപ്പിക്കൽ പ്രസന്റേഷനിൽ വരാം, അത് ടിപ്പിക്കൽ ആൻജിനൽ പെയിൻ എന്ന് പറയും. ആ പേഷ്യന്റ് ആ ഒരു ചെസ്റ്റിന്റെ സെന്ററിൽ ഭയങ്കര മുറുക്കി പിടിച്ച് ടൈറ്റാക്കുന്ന ആ ഒരു പ്രസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീല്, ആ പെയിൻ അങ്ങ് കയ്യിലോട്ട് ഇടത് കയ്യിലോട്ടോ അല്ലെങ്കിൽ രണ്ട് കയ്യിലോട്ടോ ഷോൾഡറിലോട്ടോ അല്ലെങ്കിൽ കഴുത്തിന്റെ ഭാഗത്ത് താടി എല്ലോട്ടോ അവിടൊക്കെ ഇങ്ങനെ പടരുന്ന പോലെ, അതായത് റേഡിയേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു പെയിൻ. ഈ പറയുന്ന പെയിനിന്റെ കൂടെ തന്നെ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുക, സ്വെറ്റ് ചെയ്യുക, ഹാർട്ടിന്റെ തുടിപ്പ് ഭയങ്കരമായിട്ട് കൂടിപ്പോവുക, അത്തരം സിംറ്റംസ് നമ്മൾ ടിപ്പിക്കൽ ഹാർട്ടിന്റെ ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ചില സെറ്റ് ഓഫ് പേഷ്യൻസിൽ ഈ പറയുന്ന ഒരു സിംറ്റം ഇല്ലാതെ തന്നെ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ആ കാറ്റഗറിയിൽ പെടുന്ന കുറച്ച് പേഷ്യൻസ് ഉണ്ട്. അതൊന്ന് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ്, പിന്നെ ഈ കിഡ്നി ഡിസീസ്, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഫീമെയിൽസ്, അതായത് മെനിപ്പോസ്, ആർത്തവം കഴിഞ്ഞിട്ടുള്ള ഫീമെയിൽസ്, പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രായം കൂടിയിട്ടുള്ള പേഷ്യൻസ്. അപ്പൊ ഇത്തരം ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ ഈ മുകളിൽ പറഞ്ഞ ഒരു ടിപ്പിക്കൽ സിംറ്റംസും ഇല്ലാതെ ഹാർട്ട് അറ്റാക്ക് വരാം. അപ്പൊ അതാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഒരു കൺസേൺ. അപ്പൊ നമ്മൾ ഡോക്ടേഴ്സ് ആസ് എ ഡോക്ടർ നമ്മൾ അസസ് ചെയ്യേണ്ട പോയിന്റ്സ് ഇതാണ്. ഒരു പേഷ്യന്റ് ചെസ്റ്റ് ഡിസ്കംഫേർട്ടായിട്ട് നമുക്കറിയാം, നമ്മൾ ഒ പിയിൽ ഒരു 70% ആൾക്കാർ ചെസ്റ്റ് പെയിൻ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഒ പിയിലോട്ട് വരുന്നത്. അതിൽ മിക്ക പേഷ്യൻസും നോൺ കാർഡിയാക്, ഹാർട്ടിൻ്റെ അല്ലാത്ത സിംറ്റംസ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിലുള്ള പേഷ്യൻസിൽ

0: എടിപ്പിക്കൽ ആയിട്ട് പ്രസന്റേഷൻ വരാം, അങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ മിസ്സൗട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ പേഷ്യൻസിനെ നമ്മൾ സാധാരണ ഒബ്സർവ് ചെയ്തിട്ട് പേഷ്യന്റിന് ബാക്കിയുള്ള ടെസ്റ്റുകൾ ECG, ട്രോപോണിൻ, എക്കോകാർഡിയോഗ്രാഫി ഇതൊക്കെ ചെയ്ത് നോക്കി കൺഫേം ചെയ്തിട്ട് ഹാർട്ട് അറ്റാക്ക് ആണോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത്തരം ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം.
1: ഈ ഹാർട്ട് അറ്റാക്കില് നമ്മുടെ ഈ പോപ്പുലേഷനിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണ് ഡോക്ടർ?
0: നമ്മുടെ ഈ പോപ്പുലേഷനിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാല് പേഷ്യന്റ് ഒരു ചെസ്റ്റ് ഡിസ്കംഫേർട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അവർ ഹോസ്പിറ്റലിലോട്ട് വരത്തില്ല. ഇപ്പൊ രാവിലെ ആയിരിക്കും പേഷ്യന്റ് സിംറ്റം ഉണ്ടായി കാണത്തുള്ളൂ. അപ്പൊ ആ സിംറ്റം പൊതുവെ ഹാർട്ടിന്റെ അല്ല എന്ന രീതിയിൽ തന്നെ നമ്മൾ ആൾറെഡി മനസ്സിൽ അങ്ങനെ ധരിച്ചു വെച്ചിട്ട് അത് അസിഡിറ്റി ആവും, അസിഡിറ്റിന്റെ ഗുളി എടുത്ത് കഴിക്കും. ചില ആൾക്കാരിൽ ഈ അസിഡിറ്റിന്റെ മെഡിസിൻ കഴിക്കുമ്പോൾ ചെറിയൊരു റിലീഫ് കിട്ടും. അപ്പൊ അവരത് അതിൻ്റെ മുകളിൽ ഓക്കെ ഇത് ഹാർട്ടിൻ്റെതല്ല, അസിഡിറ്റി കാരണമുള്ള സിംറ്റം ആയതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നതെന്ന രീതിയിൽ എടുക്കുകയും നമ്മൾ ആ ചെയ്തുകൊണ്ടിരുന്ന ജോലികളും കട്ടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് വരിക. അപ്പൊ ഈ പറയുന്ന പ്രവണത കൂടുതലും കാണുന്നത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എടിപ്പിക്കൽ പ്രസന്റേഷൻ വരുന്ന സെറ്റ് ഓഫ് പേഷ്യൻസിലാണ് കൂടുതലും കാണുക. ഫോർ എക്സാമ്പിൾ ഈ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ്, ഷുഗർ ഉള്ള പേഷ്യൻസിൽ, പിന്നെ അതുപോലെ കിഡ്നി ഡിസീസ് കാരണം ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ്, പിന്നെ നല്ല പ്രായമുള്ള ആൾക്കാർ. അപ്പൊ അവർക്കൊക്കെ ഒന്ന് മൊബിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ആ ഒരു സിംറ്റം വരുന്ന സമയത്ത് അവർക്ക് അത് സഹിക്കാനുള്ളൊരു ടോളറൻസ് ലെവലും ഇച്ചിരി ഹൈ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ ടോളറേറ്റ് ചെയ്യുന്ന നിൽക്കും. പക്ഷെ അതിന് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ ഹാർട്ടിന്റെ 3 മേജർ രക്തക്കുഴലുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു ബ്ലോക്ക് വരുമ്പോൾ രക്തയോട്ടം കംപ്ലീറ്റ്ലി അങ്ങ് നിലയ്ക്കുകയും ആ ഒരു ഭാഗത്തത്തെ മസിലിന് ഡാമേജ് വരികയും ഹാർട്ട് പമ്പ് ചെയ്യുന്ന കപ്പാസിറ്റി തീരെ കുറഞ്ഞു പോവുകയും അത് കാരണം പമ്പിംഗ് കപ്പാസിറ്റി കാരണം ആൾക്ക് ബാക്കി കോംപ്ലിക്കേഷൻ വരാനുള്ള റിസ്കുകളും ഇതിൽ കൂടും. അപ്പൊ ആർക്കൊക്കെയാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് ഉള്ളത്? അപ്പൊ നമ്മള് പൊതുവെ നമ്മള് ഹാർട്ട് അറ്റാക്കിന് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. അതായത് നമുക്ക് മാറ്റാൻ പറ്റുന്ന ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, മാറ്റാൻ പറ്റാത്ത കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സ്മോക്കിംഗ്, അത് നമുക്ക് നിർത്താൻ പറ്റുന്നതാണ്. കൊളസ്ട്രോളിന്റെ ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ അമിതമായിട്ടുള്ള വണ്ണം, ഒബേസിറ്റി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹൈ BP, ബ്ലഡ് പ്രഷർ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ആക്ടിവിറ്റി ഇല്ലായ്മ, എക്സസൈസ് ഇല്ലായ്മ, ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഇനി എന്തൊക്കെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത റിസ്ക് ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏജ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുമ്പോൾ വയസ്സാണ്. വയസ്സ് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. ഓരോ വർഷം ആകുമ്പോഴത്തേക്കും നമ്മൾ ഏജ്ഡ് ആവും. ഏജ്ഡ് ആകുമ്പോഴത്തേക്കും ഓരോ അസുഖത്തിനും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഏജ് കൂടുന്നതിനനുസരിച്ച് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് ഫാക്ടർ ഉണ്ട്. രണ്ടാമത്തെ കാര്യം ജനറ്റിക് പ്രിഡിസ്പോസിഷൻ ആണ്. പിന്നെ ഫാമിലി, സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി, ഇതൊക്കെ ഒരു നോൺ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ്.
1: അതേപോലെ ഒരു രോഗിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ഡോക്ടറെ സമീപിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്?
0: നമ്മൾ ഡോക്ടേഴ്സിന്റെ കൺസേൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പേഷ്യന്റ് ചെസ്റ്റ് പെയിനോ ചെസ്റ്റ് ഡിസ്കംഫർട്ട് ആയിട്ട് വരുമ്പോൾ അത് കാർഡിയാക് ആണോ നോൺ കാർഡിയാക് ആണോ എന്ന് നമ്മളാദ്യം കൺഫേം ചെയ്യാം. അപ്പൊ അതിനായിട്ടുള്ള കാര്യങ്ങൾ ECG, ട്രോപ്പണിൻ, എക്കോകാർഡിയോഗ്രാഫി ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മളത് കൺഫേം ചെയ്യും. ആ പേഷ്യന്റ് നമ്മളുടെ അടുത്തോട്ട് വന്നിരിക്കുന്നത് നേരത്തെയാണോ അല്ലെങ്കിൽ ഡിലേഡ് ആണോ നമുക്ക് നോക്കണം. ആ പേഷ്യന്റ് സിംറ്റം അസസ്മെന്റ് ചെയ്തിട്ട് ഏർലി പ്രസന്റേഷനിലാണെങ്കിൽ അതിനായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് റിലീവ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഡിലേഡ് ആണെങ്കിൽ അതിന്റെ സെറ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ഒരു വർഷം മാറും. അപ്പൊ എന്നിരുന്നാൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രത്തോളം ഡിലേ വരുന്നു അത്രത്തോളം കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും വരാനുള്ള റിസ്ക് കൂടും. ഈ കോംപ്ലിക്കേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കയ്യിലൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ അവിടെ സ്കാറിങ് വരാം, അതേ കാര്യം ഹാർട്ടിൽ നടക്കും. ഹാർട്ടിലൊരു മസിൽ ഡാമേജ് വരുമ്പോൾ ആ മസിലിന്റെ ഭാഗത്ത് ഒരു സ്കാറ് ഫോം ചെയ്തിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹാർട്ടിന്റെ തൊലിപ്പ് വ്യത്യാസം വന്നിട്ട് ബോധക്ഷയം വരാം. അതായത് ഫോർ എക്സാമ്പിൾ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ എന്നൊരു കണ്ടീഷൻ വരാം. അല്ലെങ്കിൽ ഈ പേഷ്യൻസിന് ഈ ഹാർട്ടിന്റെ ചേമ്പറുകൾ തമ്മിൽ പാർട്ടീഷനായിട്ടൊരു സെപ്റ്റം എന്ന് പറഞ്ഞ സാധനം, ആ സെപ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ഹോള് അല്ലെങ്കിൽ

0: ഒരു ഹോൾ ക്രിയേറ്റഡ് ആയിട്ട് വെന്റിക്കുലർ സെപ്റ്റൽ റപ്ചർ, ബ്ലഡ് മിക്സിംഗ് വന്നിട്ട് പേഷ്യന്റിന് ഹാർട്ട് ഫെയിലിയർ വന്ന് പേഷ്യന്റിന് ഹാർട്ട് അറ്റാക്ക് വീണ്ടും വരാനുള്ള റിസ്ക് കൂടുക. അതേപോലെ തന്നെ ഹാർട്ടിന്റെ പുറമെയുള്ള പുറത്തോട്ടുള്ള മസിലിന്റെ ഭാഗമൊക്കെ ഹോൾ ചെയ്തിട്ട് ഹാർട്ടിന്റെ ഫ്രീ വാൾ റപ്ചർ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരാം. ഇതൊക്കെ അതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. ഒരു പക്ഷെ നമ്മൾ മോസ്റ്റ്ലി നമ്മൾ കാണുന്നത് ഒരു പേഷ്യന്റ് പെട്ടെന്ന് വന്നിട്ട് സഡൻ കാർഡിയക് അറസ്റ്റിലോട്ട് പോകുന്നത്, ആ കാരണം ഈ പറയുന്ന വെന്റിക്കുലർ ടാക്കിക്കാർഡിയ ആവാം, അല്ലെങ്കിൽ പേഷ്യന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വെന്റിക്കുലർ സെപ്റ്റൽ റപ്ചർ ആവാം. അത്തരം കോംപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ആസ് എ ഡോക്ടർ കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ ഇ ഡിയിൽ അല്ലെങ്കിൽ നമ്മളെ ഫിസിഷ്യൻ ഒ പി ഡിയിൽ കാർഡിയോളജി ഒ പി ഡിയിൽ നമ്മളെപ്പോഴും അത് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് വേണം പേഷ്യന്റിനെ അസസ് ചെയ്യാനായിട്ട്.
1: നമ്മളിപ്പോ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഹാർട്ട് അറ്റാക്ക് കണ്ടുവരുന്നത് എങ്ങനെയാണ്?
0: ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് ചില ഹാർട്ട് അറ്റാക്ക് കുറച്ചൊരു പ്രായം കുറഞ്ഞ ആൾക്കാരിലും കാണാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു മേജർ കൺസേൺ എന്ന് പറയുമ്പോഴത്തേക്കും പേഷ്യന്റിന് ഭയങ്കര സ്മോക്കറാവാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ഒരാളാവാം, അല്ലെങ്കിൽ ഭയങ്കര ഫിസിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാവാം, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരു പേഷ്യൻ്റ് ആവാം, അല്ലെങ്കിൽ ഭയങ്കര ജനറ്റിക് ഡിസ്പോസിഷൻ ഉള്ള പേഷ്യൻസ് ആവാം, അല്ലെങ്കിൽ ഇത്തരം പേഷ്യൻസിന് ജന്മന ചിലപ്പോൾ ഈ കൊളസ്ട്രോൾ ഭയങ്കരമായിട്ട് കൂടിപ്പോകുന്നൊരു കണ്ടീഷനുണ്ട്, ഫാമിലിയിൽ ഹൈപ്പർ കൊളസ്ട്രോൾ എന്ന അത്തരം കണ്ടീഷൻസ് ആവാം, അല്ലെങ്കിൽ ഈ സിസ്റ്റമിക് ആയിട്ടുള്ള അസുഖങ്ങൾ ഫീമെയിൽസിലൊക്കെ ആണെങ്കിൽ പൊതുവെ എസ് എൽ ഇ പോലത്തെ അസുഖങ്ങൾ, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് അത്തരം അസുഖങ്ങൾ, എ പി എൽ എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾ, അത്തരം രോഗലക്ഷണങ്ങളുള്ളൊരു പേഷ്യന്റ് ചെസ്റ്റ് ഡിസ്കംഫർട്ടും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും കരുതിയിരിക്കേണ്ടതാണ്. അതിനൊരു പ്രത്യേക തരം ട്രീറ്റ്മെന്റ് പാറ്റേണും ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളും ഒക്കെ ഉണ്ടാവും.
1: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് 2017-2020 കാലങ്ങളിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അഗത്തിയിൽ ഫിസിഷ്യനായി വർക്ക് ചെയ്യുകയും 2020-2021 കാലങ്ങളിൽ കുറ്റ്യാടി അമാന ഹോസ്പിറ്റലിൽ ഫിസിഷ്യനായി വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റിൽ കാർഡിയോളജിസ്റ്റായി വർക്ക് ചെയ്തു വരുന്ന കൽപ്പേരി ദ്വീപ് സ്വദേശി ഡോക്ടർ മുഹമ്മദ് അക്മൽ ഹക്ക്. ഇതിന്റെ ബാക്കി ഭാഗവുമായി അടുത്താഴ്ച വീണ്ടും കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട. ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: പ്ലേസ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: Football Championship. And in IPL cricket, defending champions Royal Challengers Bengaluru to take on Gujarat Titans this evening. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി കവർത്തി. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മൻ എന്ന ചിത്രത്തിൽ നിന്ന്. ആലാപനം ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക്. ഗാനരചന സമീർ. സംഗീതം സഞ്ജീവ് ദർശൻ.

അടുത്ത ഗാനം പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര. ചിത്രം പൂനിലാമഴ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ലക്ഷ്മികാന്ത് പ്യാരിലാൽ ഈണം പകർന്നു.

അടുത്ത ഗാനം കഹി പ്യാർ ന ഹോ ജായേ എന്ന ചിത്രത്തിൽ കുമാർ സാനുവും സംഘവും ആലപിച്ച ഗാനം. ഗാനരചന രാജേഷ് മാലിക്, സംഗീതം ഹിമേഷ് രേഷ്മയാണ്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ബിബി സമിയ, സലാഹിയ മസിൽ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സീരിയൽ താരം സോന നായർ. മലയാള ചലച്ചിത്ര ടെലിവിഷൻ രംഗത്ത് തനതായ അഭിനയ ശൈലി കൊണ്ട് ശ്രദ്ധേയയായ നടിയാണ് സോന നായർ. 1996 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ സോന, അരയന്നങ്ങളുടെ വീട്, നെയ്ത്തുകാരൻ, പാസഞ്ചർ, പട്ടണത്തിൽ സുന്ദരൻ, കസ്തൂരിമാൻ, വെറുതെ ഒരു ഭാര്യ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ മികച്ച സ്വഭാവ നടിയായി തിളങ്ങി. സിനിമയോടൊപ്പം തന്നെ മിനി സ്ക്രീനിലും ഏറെ സജീവമായ സോന നായർ പ്രമുഖ ചാനലുകളിലെ ഹിറ്റ് സീരിയലുകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറി. പോസിറ്റീവ് വേഷങ്ങളും ശക്തമായ നെഗറ്റീവ് കഥാപാത്രങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള സോനയുടെ കഴിവിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സൌമ്യമായ മുഖഭാവവും മികച്ച അഭിനയ പാഠവും കൊണ്ട് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി സോന നായർ അഭിനയ രംഗത്ത് മികവോടെ തുടരുന്നു.

0: ഹലോ, നമസ്കാരം. ഞാൻ സോന നായർ. ഹലോ പ്രിയ ഗീതത്തിലേക്ക് അതിന്റെ രണ്ടാം ദിവസമായ ഇന്ന് കുറച്ച് ശ്രോതാക്കളെ ഞാൻ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ കുറച്ച് ശ്രോതാക്കളുമായിട്ട് അവരുടെ ഇഷ്ടഗാനവും അവരുമായിട്ടൊക്കെ സംസാരിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. ഇന്ന് ഏതൊക്കെ ശ്രോതാക്കളാണ് എന്നെ വിളിക്കുകയും അവരോടൊപ്പം സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടാവുകയും മാത്രമല്ല അവരുടെ ഇഷ്ടഗാനങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് അറിയാനും ഞാൻ കൗതുകത്തോടെ ഇരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ.
1: ആ മേഡം, ഞാൻ കോട്ടയത്ത് നിന്നാണ്. സജികുമാർ എന്നാണ് പേര്.
0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം സജി. എന്താണ്, വർക്ക് ചെയ്യാണോ?
1: ഞാൻ കൺസ്ട്രക്ഷനിലായിരുന്നു, മധ്യപ്രദേശിലായിരുന്നു. ഇപ്പൊ റിട്ടയർ ആയിട്ട് നാട്ടിലുണ്ട്.
0: ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ആകാശവാണിയുള്ള പ്രോഗ്രാംസിലൊക്കെ വരാനായിട്ട് എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു അല്ലേ?
1: അതെ അതെ, എന്റെ വൈഫാണ് കൂടുതൽ സമയം രാവിലെ തൊട്ട് ആകാശവാണി കേൾക്കുന്ന ഒരു
0: വ്യക്തിയാണ്. അതൊരു കൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ ആരൊക്കെയോ നമ്മുടെ കൂടെ ഉള്ളത് പോലെ തോന്നും. കിച്ചണിലൊക്കെ നിൽക്കുമ്പോ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഈ പാട്ടും അവരുടെ പ്രോഗ്രാമും ഒക്കെ ഇങ്ങനെ സ്ഥിരമായി കേൾക്കുമ്പോ നമുക്ക് എന്തോ ഒരു ഭയങ്കര സുഖമാണ് ശരിക്കും. അതെ, ഏത് പാട്ടാണ് ഈ പ്രോഗ്രാമിൽ കേൾക്കാൻ?
1: ലൂക്കയിലെ നീല നേരം എന്നൊരു പാട്ടുണ്ടല്ലോ,
0: ലൂക്ക സിനിമയിലെ, അത് നമുക്ക് കേൾക്കാം. അത് സൂര്യജസ് കുറുപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആണ് അത് മ്യൂസിക് ചെയ്തേക്കുന്നത്. ഹരിനാരായണ ലിറിക്സ്.
1: എന്റെ മകനാണ്.
0: ഓ ശരി.

0: എറണാകുളത്താണ്, ഞാനിപ്പോ കോട്ടയത്തുണ്ട്.
1: ആഹാ, ഞാന് ഈ പാട്ടിങ്ങനെ ആലോചിച്ചപ്പോ നോർമലി അങ്ങനെ ആൾക്കാർ പെട്ടെന്ന് അങ്ങനെ പറയില്ല, അതായത് ഈ പാട്ട് നല്ല സൂപ്പർ പാട്ടാണ്. പക്ഷെ നമ്മുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ഈ ന്യൂ ട്രെൻഡിൽ അല്ലെങ്കിൽ പറയുന്ന ന്യൂജൻ ടീമുകളാണ് ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയും ചെയ്തു, ഇതല്ല കൊള്ളാലോ, ന്യൂജൻ ഒരു തോട്ടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് അതിന്റെ സിംഗറിന്റെ അച്ഛനാണ് വിളിക്കുന്നത്. അതൊരു വലിയ ട്വിസ്റ്റ് ആയി പോയി. ഓ ശരി ശരി ശരി, സൂപ്പർ. അപ്പൊ പിന്നെ ഇനി ആ പാട്ടിനെ പറ്റിയൊന്നും ഞാൻ അധികമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ അതാരാണ് എഴുതിയിരിക്കുന്നതെന്നും പാടിയതും മ്യൂസിക്കും ചെയ്തേക്കുന്ന സൂരജാണ് അല്ലേ? സൂപ്പർ പാട്ടാണ്, നല്ല മൂവിയാണ് ടോവിനോട്. അപ്പൊ എന്തായാലും സൂരജിന്റെ ഇപ്പോഴത്തെ കറന്റ് പ്രോജക്ട് ഏതാ?
0: ഇപ്പൊ ഒന്ന് രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ സിനിമയുടെ പേരൊന്നും അവൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ചെയ്തോണ്ടിരിക്കുകയാണ്.
1: എറണാകുളത്താണ്. എന്തായാലും സന്തോഷം. സൂരജിനോട് പറഞ്ഞേക്കണം, ഇങ്ങനെ എന്നോട് സംസാരിച്ചിട്ടിരുന്നു, അപ്പൊ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നടന്നു എന്നുള്ള കാര്യം പറയണം. സന്തോഷം സന്തോഷം ചേട്ടാ സംസാരിച്ചതില്. അപ്പൊ നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം എന്തായാലും. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം മാഡം.
0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് വന്നോളൂ.
1: സന്തോഷമായിരുന്നു.
0: എവിടെ നിന്നാണ്
1: ഓരോരുത്തരും? ഞാൻ വിളിക്കാറുണ്ട്, പക്ഷെ ഒന്നും കിട്ടാറില്ല.
0: അപ്പൊ എന്താണ് കിട്ടുന്നത്? ഇപ്പൊ
1: എന്നാ കിട്ടുന്നത്? എന്റെ പോഷവും വിളിക്കും, പക്ഷെ കിട്ടത്തില്ല.
0: അപ്പൊ അതൊരു ഭാഗ്യല്ല, എനിക്കും കൂടെ ഭാഗ്യമാണ്. നിങ്ങൾ ഇവിടെ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ.
1: അതെ അതെ അതെ.
0: എവിടെ നിന്നാ വിളിക്കുന്നത്?
1: ഹരിപ്പാട് നിന്ന് ബീന.
0: ഹരിപ്പാട് നിന്ന് ബീന. ബീന വർക്ക് ചെയ്യാണോ?
1: ഇല്ല, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല.
0: ഇല്ല. മക്കളൊക്കെ?
1: മക്കൾ രണ്ടു പേര്, യാദവും യദുലും.
0: എന്ത് ചെയ്യണം പിള്ളേര്?
1: യാദവ് മൂത്താള്, ഇപ്പൊ കഴിഞ്ഞിട്ട് നിക്കുന്നു. യദുല് ആറാം ക്ലാസ്സില്.
0: ഓ, ശരി ശരി. ഏത് പാട്ടാ വേണ്ടേ?
1: താനേ പൂവിട്ട മോഹം.
0: പാടൂ.
1: അങ്ങനെ പാടത്തില്ല.
0: എന്നാലും ഒരു രണ്ട്
1: പിള്ളേർ
0: ഒരു രണ്ട് ലൈൻ അറിയാമെങ്കിൽ പാടിക്കഴിഞ്ഞാൽ എല്ലാരും കേൾക്കും.
1: താനേ പൂവിട്ട മോഹം വിരുമ്പും നീരും പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്രസംഗമം
0: കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇത് സസ്നേഹം എന്ന സിനിമയിലെ പാട്ടാണ്.
1: ഒത്തിരി ഇഷ്ടമാണ്.
0: പിന്നെ വേണുചേട്ടന്റെ നല്ല പാട്ടുകളല്ലേ അദ്ദേഹം പാടിയ എല്ലാ പാട്ടുകളും? പിന്നെ എല്ലാ പാട്ടുകളും അതെ. പ്രത്യേകിച്ച് ജോൺസൺ മാഷിന്റെ മ്യൂസിക്കും, വലിയൊരു കലാകാരനാണ് ജോൺസൺ മാഷ്. അദ്ദേഹത്തിന്റെ സംഗീതം വേറൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ ഈ പാട്ട് നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് സന്തോഷം. നന്ദി. ഓ, താങ്ക് യു.

0: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ,
0: ഓക്കെ ഓക്കെ. എന്താ പേരെന്താണ്?
1: രാജീവ്.
0: രാജീവ് സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടോ അതോ ആകാശവാണിയുടെ വിളിക്കാം?
1: ആകാശവാണി കേൾക്കാറുണ്ട്. വിളിക്കാറുണ്ട്.
0: പാടാറൊക്കെ ഉണ്ടോ?
1: പാടും.
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് നിറങ്ങൾ എന്നുള്ള
0: നിറങ്ങൾ ആ പാട്ടാണോ? അഹം സിനിമയിലെ പാട്ടാണത് അല്ലേ? നല്ല പാട്ടാണ്, നല്ല ചോയ്സ് കേട്ടോ, നല്ല പാട്ടാ. അപ്പോ എന്തായാലും മാരീഡ് ആണോ? വൈഫിന്റെ പേരെന്താ?
1: വൈഫിന്റെ പേര് കവിത.
0: കവിത കുഞ്ഞുങ്ങള്
1: രണ്ടു പേര്. എനിക്ക് ഓട്ടോ എടുപ്പാണ് ജോലി. മാഡത്തിന്റെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്.
0: കസ്തൂരിമാൻ. കസ്തൂരിമാൻ മാത്രമേ കണ്ടിട്ടുള്ളോ? എന്തായാലും വിളിച്ചതിനൊക്കെ ഒരുപാട് സന്തോഷം. നമുക്ക് ഈ പാട്ട് കേൾക്കാം. പാടുന്നുണ്ടോ രണ്ടു വരി?
1: ഓ, രണ്ടു വരി ആ പാട്ട് തന്നെ പാടാം.
0: പാടിക്കോ. നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ല രസമുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്. ട്രൈ ചെയ്യണം. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇത് കുറച്ച് കടുപ്പുള്ള പാട്ടാണ്, എന്നാലും അതൊക്കെ നന്നായി പാടുന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. വളരെ സന്തോഷം വിളിച്ചാല്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ഓക്കെ.

0: ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം.
1: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. എന്റെ പേരെന്താണ്? ഓക്കെ, സുരേഷ് വർക്ക് ചെയ്യാണോ? ഓക്കെ ഓക്കെ. പിന്നെ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണെന്ന് തോന്നുന്നു. രാവിലെ റേഡിയോ ഓൺ ചെയ്താൽ പിന്നെ കിടക്കുമ്പോഴാണ് നൈറ്റിൽ അല്ലേ ഓഫ് ചെയ്യുന്നത്?
0: രാവിലെ
1: എവിടെ എത്തിയാലും ആകാശവാണിയാണ്. കടയിൽ നിന്ന് വീട്ടിലോട്ട് പോയാലും തിരിച്ച് കടയിലേക്ക് വന്നാലും ഒക്കെ അതൊരു നല്ല നല്ല കാര്യമാണ്. നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അറിയാനും പാട്ടുകൾ ആസ്വദിക്കാനും അല്ലെ, കുറെ ഡിബേറ്റുകളും വാർത്തകളും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ. ഏത് പാട്ടാ വേണ്ടേ സുരേഷിന്? തുമ്പപ്പൂക്കാറ്റിൽ താനേ ഞാനാടും, അതല്ലേ? നല്ല പാട്ടാണ്. അപ്പൊ ഈ പാട്ട് കണ്ണൂർ രാജൻ അദ്ദേഹമാണ് അതിന്റെ സംഗീതം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറാണ് അതിന്റെ ലിറിക്സ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് നന്ദി സുരേഷ്. സംസാരിച്ചതിന് എനിക്ക് സന്തോഷം. ഓക്കെ, ശരി ശരി.

0: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ
2: ഹലോ,
1: നമസ്കാരം
2: മാഡം. നമസ്കാരം.
1: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. എന്താ പേര്?
2: എന്റെ പേര് ഖുർഷിദ് എന്നാണ്.
1: ഖുർഷിദ്, എവിടുന്നാ വിളിക്കുന്നത്?
2: ഞാൻ മറ്റൂർക്കാവിൽ നിന്നാണ്.
1: വർക്ക് ചെയ്യാണോ എവിടെയും?
2: ഇല്ല, ഞാൻ ഹൗസ് വൈഫ് ആണ്.
1: കുട്ടികള്?
2: ഒരു മോളുണ്ട്, ഒരു മോനുണ്ട്. മോളുടെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട്, മോനുണ്ട്. മോന് MBA പഠിച്ചോണ്ടിരിക്കുന്നു. ഹസ്ബൻഡ് ഇല്ല, ഹസ്ബൻഡ് മരിച്ചുപോയി.
1: ഓ ശരി. ആകാശവാണിയുടെ എല്ലാ പ്രോഗ്രാംസും കേൾക്കാറുണ്ട്?
2: കേൾക്കാം. രാവിലെ തൊട്ട് ടിവി കാണാൻ പറ്റൂല. ടിവി ഉണ്ട്, പക്ഷെ അതില് സ്പോർട്സ് മാത്രമേ കിട്ടത്തുള്ളൂ. മോൻ ക്രിക്കറ്റ് ഒക്കെ കണ്ടോണ്ടിരിക്കും.
1: അപ്പൊ അതുകൊണ്ട് ടിവി പ്രോഗ്രാംസിന് പകരം റേഡിയോ ഫുൾ ടൈം.
2: മാഡത്തിന് ഇപ്പൊ ഏത് വർക്ക്?
1: ഞാനിപ്പോ സ്വയംവര പന്തൽ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയലില് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂര്യ ടിവിയിൽ സ്വയംവര പന്തൽ, രാത്രി 8 മണിക്ക്. ടിവി കാണാത്ത ഒരാളോട് നമ്മള്,
2: മൊബൈലിലുണ്ടല്ലോ.
1: മൊബൈലിൽ കാണണം സ്വയംവര പന്തൽ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾ.
2: സിനിമ
1: ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇതാണ് പ്രോജക്ടുകള്. പിന്നെ ബാക്കി കാര്യം കുറച്ച് ആഡ് അങ്ങനെയുള്ള വർക്കുകള്, ഷോർട്ട് ഫിലിംസ് ഇതൊക്കെയാണ് ചെയ്യുന്നത്. സിനിമ ഇപ്പോ കറന്റ്ലി ഒന്നും ചെയ്യുന്നില്ല. വീട്ടില് ഞാനും ഹസ്ബൻഡും. അപ്പൊ സന്തോഷം വിളിച്ചതിൽ. നമുക്ക് ഏത് പാട്ടാ വേണ്ടത്?
2: എനിക്കിപ്പോ വേണ്ടത് കുട്ടിക്കുപ്പായ എന്ന സിനിമയില് പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലും പൊട്ടിക്കരയിക്കും ജീവിതം.
1: പാടുവോ അത് രണ്ടു ലൈൻ?
2: പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലും പൊട്ടിക്കരയിക്കും ജീവിതം. ആശിച്ച വേഷങ്ങൾ നാടാൻ കഴിയാത്ത ജീവിതമാണല്ലോ നാടകം.
1: ഈ പാട്ടിന്റെ
2: ഡെഡിക്കേഷൻ ഉണ്ട്.
1: ആർക്കാണ്
2: ഇത്? നീപ്പൂർ സ്റ്റിച്ചിങ് സെന്ററിലുള്ള എന്റെ സഹോദരിമാർക്കെല്ലാം, എന്റെ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ്
1: ഈ പാട്ട് അല്ലേ. ഈ പാട്ട് കുറച്ച് ഇത്തിരി ഒരു ദുഃഖം പറഞ്ഞ പാട്ടല്ലേ, ഒരു സങ്കടമൊക്കെ വരുന്നത്.
2: എനിക്ക് അതുപോലെയുള്ള പാട്ടുകളാണ് എനിക്ക് ഇഷ്ടം.
1: ആണല്ലേ. ഈ പാട്ടുകൾ തന്നെ അവർക്ക് സന്തോഷം പകരാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതിന് പകരം സങ്കട പാട്ടുകളൊക്കെയാണ് ഡെഡിക്കേഷൻ.
2: സ്ത്രീകൾക്കെല്ലാം ഇതുപോലെയുള്ള പാട്ടുകളായിരിക്കും ഇഷ്ടം.
1: അത് ശരിയാണ്. അപ്പൊ എന്തായാലും വളരെ അർത്ഥവത്തായ പാട്ടാണ്. ഏത് പാട്ടായാലും നമ്മളെ ആസ്വാദനത്തിന്റെ രീതികളിലാണ് വ്യത്യാസം അല്ലേ. അപ്പം എല്ലാ പാട്ടുകളും എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന കാര്യമില്ല. എന്നാലും നിങ്ങളുടെ
2: എന്തായാലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് തന്നെ ഒരു ആസ്വാദനമല്ല,
1: ഒരിക്കലും അല്ല.

0: റേഡിയോയിൽ കൂടെ കേൾക്കുമ്പോൾ മാത്രമാണ് പഴയ സിനിമകളുടെയൊക്കെ ഒരു മനോഹാരിത നമ്മൾ പിന്നെയും
1: കേൾക്കാൻ വേണ്ടിയിട്ട് ആകാശവാണിയിൽ വിളിക്കുന്നത് ഞങ്ങളെ പോലെയുള്ളവര്
0: തീർച്ചയായിട്ടും
1: കാരണം കേൾക്കാൻ പറ്റത്തില്ല.
0: ആ അല്ലാതെ പറ്റില്ല. അല്ലാതെ ഇപ്പോ നമ്മൾ റേഡിയോയിൽ തന്നെ പല FM നമുക്ക് വേറെ വേറെ പാട്ടുകളാണ് കേൾക്കുന്നത്. അപ്പം ആകാശവാണി മാത്രമാണ് അതിനകത്ത് ഇത്രയും പഴയ, അതായത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമകളുടെ പാട്ടുകൾ വരെ അവരുടെ കയ്യിൽ കളക്ഷൻസ് ഹെവിയാണ് അല്ലേ. അതുകൊണ്ട് ഈ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ഓക്കെ ശരി ചേച്ചി, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: ഓക്കെ.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഹലോ പ്രിയ, ഗീതത്തിലേക്ക് സ്വാഗതം.
1: ഓക്കെ, എന്റെ പേര് സബൂറ എന്നാണ്.
0: സബൂറ സബൂറ.
1: പത്തനാപുരത്ത്.
0: ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ വർക്ക് ചെയ്യുന്നത്?
1: ഞാൻ മരുന്ന് വർക്കുന്നില്ല, ഞാനിപ്പം പലഹാരമൊക്കെ ഉണ്ടായിരിക്കും, മുറുക്കും ഒക്കെ
0: ഉണ്ടായിരിക്കുക. ബിസിനസ് ആണോ? ശരി ശരി, സൂപ്പർ. അപ്പൊ എന്തായാലും ആകാശവാണിയുടെ എല്ലാ പ്രോഗ്രാംസും കേൾക്കാറുണ്ട് എന്ന് വിശ്വസിക്കുന്നു അല്ലേ? ജീവിതം. നമുക്ക് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് കസ്തൂരി മണക്കുന്നല്ലോ കാറ്റിൽ വരുമ്പോൾ എന്നുള്ള പാട്ട്.
0: നായിക എന്ന ചിത്രത്തിലെ ദാസേട്ടൻ പാടിയ പാട്ടാണ്. അർജുനൻ മാഷാണ് മ്യൂസിക്, ശ്രീമാരൻ തമ്പി സാറിന്റെ രചനയിൽ ആണ് ഈ പാട്ട്. അപ്പൊ എന്തായാലും സൂപ്പർ പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം. വിളിച്ചതിനെ ഒരുപാട് സന്തോഷം കേട്ടോ.

0: അയ്യോ, അത് കാരണം കൊറേ പേര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ടാണ് ആ ഒരു വെയിറ്റിംഗ് വന്നത് കേട്ടോ. എന്തായാലും ബിസിനസ് ഒക്കെ കെങ്കേമമായിട്ട് നടക്കട്ടെ, എല്ലാവിധ ആശംസകളും. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് സന്തോഷം, സംസാരിക്കാൻ പറ്റിയതിനും സന്തോഷം. താങ്ക് യു.
1: താങ്ക് യു.

0: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ,
2: ഹലോ, നമസ്കാരം മാഡം.
1: നമസ്കാരം, ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. എവിടെ നിന്ന് വിളിക്കുന്നു?
2: ഞാൻ വിളിക്കുന്നത് കോവാട് കുണ്ടമൺകടവിൽ.
1: കുണ്ടമൺകടവ്. എന്താ ചെയ്യുന്നത്? വീട്ടമ്മ, മക്കളൊക്കെ?
2: എനിക്കൊരു മോളും ആൽഡാമരത്താണ് താമസിക്കുന്നത്.
1: ശരി ശരി.
2: ഞാനും ഹസ്ബൻഡ് മാത്രമേ വീട്ടിലുള്ളു.
1: ഓ ശരി ശരി. ഏതാണ് പാട്ടിപ്പോ വേണ്ടത് കേൾക്കാൻ?
2: ആ പാട്ട് വേണ്ടത് തേനുണ്ടാകും.
1: തേനും വയമ്പും നാവിൽ തൂവും.

0: ആ പാട്ട് അല്ലേ? പാടണം പാടണം.
1: ും കാലം പാലേ

വാവ്, അടിപൊളി അടിപൊളി. തേനും വരുമ്പോ എന്ന ചിത്രത്തില് ജാനകി അമ്മ പാടിയ പാട്ടാണ്. രവീന്ദ്ര മാഷാണ് അതിന്റെ സംഗീതം. ഇടിച്ചി തിരുമലയുടെ വരികൾക്ക് രവീന്ദ്ര മാഷ് സംഗീതം നൽകി ജാനകി അമ്മ ആലപിച്ച്. തേനും വരുമ്പും എന്ന ചിത്രത്തിലെ തേനും വയമ്പും നാവിൽ തൂവും വാനമ്പാടി എന്ന മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം. ഓക്കെ.

0: ഹലോ,
1: നമസ്കാരം. ഹലോ പ്രിയ ഗീതം, നമുക്ക് കേൾക്കാമോ? അപ്പൊ കേൾക്കണമെങ്കിൽ ഒരു പാട്ട് നമ്മൾ പറയണം അല്ലേ? ഏത് പാട്ടാണ് വേണ്ടത്? അപ്പോ മണിച്ചിത്രത്താഴിലെ ആ പാട്ട് ആരാണിത് കേൾക്കാൻ ആഗ്രഹപ്പെടുന്നത്? എന്താണ് പേര്?
0: ശ്രീകുമാരി മലയിക്കട.
1: ഓ ശരി, നെയ്യാറ്റിൻകരക്കടുത്ത്. ഓക്കെ ഓക്കെ. അപ്പോ പ്രോഗ്രാം ഇപ്പോ സ്വയംവര പന്തൽ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ നടക്കുന്നുണ്ട്. ഭയങ്കര ഒരു വില്ലത്തിയായിട്ടുള്ള ഒരു വർക്കാണ് ഞാൻ ചെയ്യുന്നത്. നോർമലി ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുമ്പോ എന്താണ് അയ്യോ വില്ലത്തിയായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് കാണുന്നവരൊക്കെ ഒരിക്കലും മറക്കില്ല. അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ആണത്. അതാണ് അത്, എല്ലാരും ചിലരും മനസ്സിലാക്കില്ല, നമ്മൾ അഭിനയിക്കുകയാണെന്നത് മനസ്സിലാക്കില്ല. എന്തായാലും അത് പറ്റുമെങ്കിൽ കാണുക സൂര്യ ടി വിയില്. അങ്ങനെ വേറെ എന്താണ് വിശേഷങ്ങൾ? വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയൂ.
0: വിശേഷങ്ങൾ, എനിക്ക് ഒരു മോയുണ്ട്, വിഷ്ണു, വീണ, അവരൊക്കെ രണ്ട് കുട്ടികള്, ആണ്കുട്ടികളാണ് രണ്ടുപേരൊക്കും. പിന്നെ എനിക്ക് നെയ്ത്താണ് ജാതി.
1: നെയ്ത്ത്, കൈത്തറി,
0: യൂണിഫോം. യൂണിഫോമാണ്, കുട്ടികളെ സ്കൂളിലെ
1: യൂണിഫോം. ശരി ശരി ശരി ശരി.
0: നമ്മള് നെയ്ത് കൊടുക്കും, പിന്നെ അവര് ഡിസൈൻ ഒക്കെ ആക്കി കാണിച്ചു
1: വരും. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. മനസ്സിലായി മനസ്സിലായി. അപ്പൊ എന്തായാലും സന്തോഷം ചേച്ചി വിളിച്ചതില്. നമുക്ക് ഈ പാട്ട് കേൾക്കാം. മണിച്ചിത്രത്താഴിലെ വരുമാനില്ലാരും നല്ല പാട്ടാണ്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സോങ് ആണ്. എപ്പൊ കേട്ടാലും നമ്മള് കേട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് നന്ദി ചേച്ചി. താങ്ക് യു.

0: വളരെ വളരെ സന്തോഷമാണ് മനോപ്രിയ ഗീതത്തില് എന്നെ ഒരു അതിഥിയായിട്ട് അല്ലെങ്കിൽ ഈ ശ്രോതാക്കളുമായിട്ട് ഒന്ന് സംസാരിക്കാനായിട്ട് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം പലരുടെയും പല രീതിയിലുള്ള ഇഷ്ടങ്ങളാണ്, ഇഷ്ടഗാനങ്ങൾ. നമുക്ക് ഗാനങ്ങൾക്ക് ഒരു എന്താ പറയാ, ലക്ഷങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ഗാനങ്ങളും ഉണ്ട് നമ്മുടെ കയ്യില്. പക്ഷെ ഓരോ വ്യക്തികളും വിളിക്കുന്നത് ഡിഫറെന്റ് ഡിഫറെന്റ് പാട്ടുകളാണ്. അപ്പൊ ആ പാട്ടുകൾ എന്താണ് ഇഷ്ടം എന്നല്ലെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടും അപ്പുറമുള്ള ഒരു കഥയാണ് ആ പാട്ടിനെ പറ്റി അവർ പറയാറ്. അവർ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷവും ഒരു കൗതുകവും ഉണർത്തുന്ന ഒരു ഒരു സംഭവമാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ അവർ ആവശ്യപ്പെടുമ്പോഴാണ് പിന്നെയും കേൾക്കുകയും അതൊന്നും കൂടെ ആസ്വദിക്കണമെന്ന് തോന്നുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിക്കും ഈ ഒരു ഹലോ പ്രിയഗീതത്തിന്റെ പിന്നിലുള്ള പ്രവർത്തകർക്ക് നന്ദി.
1: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം സെവിൽ ജിഹാൻ, ഷിബിന.

0: ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് May 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: പ്രിയ ശ്രോതാക്കളെ, ഒരു ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് SP വെങ്കടേഷ് സംഗീതം പകർന്ന് യേശുദാസും സുജാതയും പാടിയത്. ചിത്രം ധ്രുവം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി. എൻ എച്ച് എം സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: മനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഹാമാരിയും പ്രളയവും സൃഷ്ടിച്ച ഭീതിയിൽ നിന്നും നാം കരകയറിയിട്ട് അധിക നാളുകളായിട്ടില്ല. അപ്പോഴിതാ മറ്റൊരു മഹാവിപത്ത് നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കിക്കഴിഞ്ഞു. അതെന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല, യുവതലമുറയിലെ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം. ഇത് തടഞ്ഞേ മതിയാകും. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കൌമാരപ്രായക്കാരെയും യുവാക്കളെയും സമൂഹം തിരിച്ചറിഞ്ഞ് അവരെ കർത്തവ്യബോധമുള്ള, സാമൂഹ്യബോധമുള്ള പൌരന്മാരാക്കി മാറ്റേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് പ്രൊഫസറും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് നമ്മുടെ യുവതലമുറയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ശരിക്കും ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. എന്താണ് സർ ഇത്തരത്തിൽ നമ്മുടെ യുവതലമുറയിൽ ലഹരിയുടെ സ്വാധീനം ഇത്രത്തോളം ഉണ്ടാകുന്നത്?
2: കൌമാരക്കാരിലും അതുപോലെ യുവാക്കളിലും കുട്ടികളിലും മദ്യം മയക്കുമരുന്ന് ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ക്രൈം റെക്കോർഡ്സിൽ നോക്കുമ്പോഴത്തേക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ട് പോലീസ് റെക്കോർഡുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അടുത്തിടെയായിട്ടൊരു കുട്ടിയെ കൊണ്ടുവന്നു, ഒരു 11-ാം ക്ലാസ് കാരനായിട്ടുള്ള ഒരു കുട്ടിയെ, കുട്ടി അമ്മയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. കുട്ടിയുടെ പേരിലുള്ള പരാതി എന്ന് പറഞ്ഞാൽ കുട്ടി സ്കൂളിൽ സീനിയേഴ്സിനെ അടിച്ചു. അത് സ്കൂളിൽ വെച്ചിട്ടല്ല, കുട്ടിയുടെ വീട്ടിൽ പോയി അടിച്ചു, സീനിയറിന്റെ വീട്ടിൽ പോയി അടിച്ചു. അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കുട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ കൂടുതൽ മാനസിക വിശകലനം നടത്തിയപ്പോഴത്തേക്ക് കുട്ടി MDMA ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കണ്ടെത്താൻ സാധിച്ചു. ആദ്യം കുട്ടി ഇത് വെളിവാക്കിയില്ല, പിന്നെ നമ്മൾ ഇന്റർവ്യൂവിലാണത് വെളിവായത്. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ മദ്യപാനിയാണ്, അച്ഛൻ കുറെ നാളായിട്ട് വീട് വിട്ടു പോയിരിക്കുകയാണ്, അവരെ കുടുംബമായിട്ട് ചെലവിന് കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല. അമ്മ ഒരു പാവപ്പെട്ട ഒരു അമ്മ, ഒരു ഫ്ളാറ്റിൽ ജോലിക്ക് പോയിട്ട് അമ്മ കുടുംബം പോയിട്ടുന്നവരും. അപ്പൊ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന. ഒന്ന്, വളരെ അരക്ഷിതാവസ്ഥ നിറഞ്ഞ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള അരക്ഷിതാവസ്ഥ നിറഞ്ഞ കുടുംബാന്തരീക്ഷം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരം കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധനമുള്ളതായിട്ട് ക്ലിനിക്കൽ അനുഭവങ്ങളും സ്റ്റഡീസും തെളിയിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മധ്യവർഗ കുടുംബങ്ങളിലെ മാതാപിതാക്കൾ കുട്ടികളെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി മറ്റ് താല്പര്യമുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത രീതിയിൽ നിർബന്ധിച്ച് പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കുട്ടികൾക്കൊരു മാനസികമായിട്ടൊരു ശൂന്യത അനുഭവപ്പെടും, ഒന്നും ചെയ്യാനില്ലാത്തവര. അവർക്ക് മെന്റൽ എനർജി കൂടുതലായിരിക്കും അഡോളസന്റ് ആകുമ്പോൾ, പക്ഷേ മാനസികമായിട്ടുള്ള ശൂന്യ. അപ്പൊ ഇത്തരത്തിലുള്ള ശൂന്യതയും മുതലാക്കിക്കൊണ്ട് മയക്കുമരുന്ന് ലോബി അവരുടെ കൂടെയുള്ള കുട്ടികളെ ഉപയോഗിച്ച് അവർ വഴി ഇത്തരം കുട്ടികളെ സ്വാധീനിച്ച് മയക്കുമരുന്നിലേക്ക് കൊണ്ടുവരുന്ന പ്രവണതയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ തരത്തിലുള്ള അവസ്ഥയിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളാണ് കൂടുതൽ ഇത് കാണുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, തങ്ങളുടെ കുട്ടികൾ അത് വീടുകളിലാവട്ടെ അതുപോലെ തന്നെ സ്കൂളുകളിലാവട്ടെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും എങ്ങനെയാണ് കണ്ടെത്താൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുക?
2: അതേപോലെ നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിക്ക് മോശപ്പെട്ട തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ചെറിയ കുട്ടി, 5-ാം ക്ലാസ്സിലെ കുട്ടി, 10-ാം ക്ലാസ്സിലെ കുട്ടിയായിട്ടാണ് അടുപ്പം കൂടുതൽ. അങ്ങനെ രീതിയിലുള്ള പ്രായത്തിന് അതീതമായ തരത്തിലുള്ള സുഹൃബന്ധം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം കുട്ടികളുടെ സുഹൃബന്ധം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ മുതിർന്ന കുട്ടികളുടെ സുഹൃബന്ധം ഭയങ്കര ചേഞ്ച് സൗഹൃദത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ സ്കൂളിന്റെ പരിസരത്തുള്ള മുറുക്കാങ്കടയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന രീതി, കുട്ടിയെ തിരക്കിയാൽ അവിടെ മാത്രമേ കാണത്തുള്ളൂ, വേറെ എവിടെയും കുട്ടിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുപോലെ വീട്ടിന് പരിസരത്ത് ഇത്തരം കുട്ടികൾ തെങ്ങുമ്പുരയിടത്തിലൊക്കെ ഇരുന്ന ആൾക്കാർ മുതിർന്നവർ ചീട്ട് കളിക്കുമ്പം മദ്യപിക്കുമ്പോൾ അവിടെ പോയി സഹായിയായിട്ട് കൂടും, അവരുമായിട്ട് ഭയങ്കര അടുപ്പത്തിലേക്ക് വീടിന്റെ പരിസരത്തുള്ള. അപ്പൊ ഇത്തരം കുട്ടികൾ നേരത്തെ കൂട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞു.

0: മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടെത്താൻ ക്ലിനിക്കലുള്ള അനുഭവങ്ങൾ. അതുപോലെ തന്നെ കുട്ടികളിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ സ്വഭാവ മാറ്റം പ്രകടമാകും പെട്ടെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം, അകാരണമായ കോപം, വഴക്ക്, മാതാപിതാക്കളെ അനുസരിക്കാത്ത രീതിയിൽ, അധ്യാപകരെ അനുസരിക്കാത്ത രീതിയിൽ, അവരുമായിട്ട് തർക്കിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു സ്വഭാവ രീതി നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. ഇത്തരം കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകുന്നത്, അപ്പൊ സുഹൃത്ബന്ധങ്ങളിലുള്ള മാറ്റത്തിനോടൊപ്പമാണ് പഠനത്തിൽ പിന്നോക്കം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയാൻ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളിൽ പ്രത്യേകിച്ച് കൗമാരകാലത്തിൽ എത്തുമ്പോഴത്തേക്ക് ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനൊപ്പം പോർണോഗ്രാഫിയിലും കൂടെ പ്രത്യേകം ഈ അശ്ലീല സെക്സ് വീഡിയോസ് കാണുന്നത്, സെക്സ് വീഡിയോസ് ക്ലാസ്സിൽ കൊണ്ടുവരിക, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, അങ്ങനെ പോർണോഗ്രാഫി, പിന്നെ അതുപോലെ സെക്സ് ക്രൈംസിൽ പെൺകുട്ടികളെയൊക്കെ പരസ്യമായിട്ട് ചുംബിക്കുക അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള സെക്ഷുവൽ ഡീവിയന്റ് ബിഹേവിയർ ചില കുട്ടികൾ നമ്മൾ MDMA ഉപയോഗിക്കുന്ന കുട്ടികൾ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇത് ഇത്ര ഒരു സാഹചര്യമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾ. ഇനി മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുന്ന ഒരു അടിമ, മയക്കുമരുന്ന് അടിമ എന്ന് പറയുന്ന ആസക്തിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളിൽ പെട്ടെന്ന് വേഗത്തിൽ വയലന്റ് ആകുന്ന ഒരു സ്വഭാവ രീതി, ചിത്തഭ്രമം ബാധിച്ചതുപോലെയുള്ള രീതിയിൽ പെട്ടെന്ന് വയലന്റ് ആകുന്ന ഒരു സ്വഭാവ രീതി നമുക്ക് കാണാൻ സാധിക്കും. പണം, വലിയ തോതിൽ പണം മോഷ്ടിക്കുക, ആ പണം ഉപയോഗിച്ചിട്ട് മയക്കുമരുന്ന് കിട്ടാതെ വരുമ്പോൾ അത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക, വീട് വിട്ടിറങ്ങുക, റോഡിൽ ചുറ്റിത്തിരിയുക, ഇതൊക്കെ മയക്കുമരുന്ന് ഡിപ്പെൻഡൻസി, ആൽക്കഹോൾ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് പോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിപ്പെൻഡൻസി, മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഒരു കാര്യവും കൂടെ നമ്മൾ കാണേണ്ടത്, എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഇത്തരത്തിലുള്ള മാറ്റം വരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് തലച്ചോറിന്റെ ഒരു ഭാഗവും കൂടെ ഞാൻ പറയാം. അതായത് ഈ കുട്ടികളുടെ തലച്ചോറ് വളർച്ച പൂർത്തിയായിട്ടില്ല. പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്, പ്രീ ഫ്രോണ്ടൽ ലോബിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിലുള്ള അക്രമ പ്രവണതയെ നിയന്ത്രിച്ച് അയാളുടെ അക്രമ പ്രവണതയെ കുറച്ചു കൊണ്ടുവരുന്നതിൽ പ്രത്യേക പങ്ക് വഹിക്കുന്നതാണ് പ്രീ ഫ്രോണ്ടൽ ലോബ്. അപ്പൊ ഈ കുട്ടികളുടെ പ്രീ ഫ്രോണ്ടൽ ലോബ് കൗമാരക്കാരിൽ മെച്ചുവർ ആയിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ മെച്ചുറാകാത്ത പ്രീ ഫ്രോണ്ടൽ ലോബിൽ ഈ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതം കുട്ടിയുടെ നിയന്ത്രണ ശേഷി നഷ്ടപ്പെടുത്തും അതുപോലും. അപ്പൊ അങ്ങനെ ഈ കുട്ടികൾ അൺപ്രെഡിക്റ്റബിൾ, അൺകൺട്രോൾഡ് വയലൻസിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഈ തലച്ചോറിൽ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതമാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്.
1: സർ പറഞ്ഞതുപോലെ കുട്ടികൾ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും അടുത്തതായി എന്താണ് ചെയ്യേണ്ടത്?
0: അതിൽ വളരെ പ്രധാനമാണ്. അതായത് പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മയക്കുമരുന്ന്, മദ്യമയക്കുമരുന്ന് ഉപയോഗം തുടങ്ങുന്നത് മിക്കവാറും സ്കൂളിന്റെ പരിസരവുമായി ബന്ധപ്പെട്ട, പിന്നെയാണ് വീട്ടിലേക്ക് വ്യാപിക്കുന്നത് സ്കൂളിലെ കേസുകളിൽ. അപ്പൊ ഇവിടെ നമ്മൾ സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് അധ്യാപകനാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും നല്ല രീതിയിലുള്ള സൗഹൃദം സ്ഥാപിക്കണം. അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ട് അങ്ങനെ അവരുമായിട്ട് കൂടുതൽ വിശകലനം നടത്തുക, അങ്ങനെ പിന്നെ അവരുടെ കൂട്ടുകാരെ തിരിച്ചറിയുക, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക, കൂട്ടുകാരുടെ രീതികൾ മനസ്സിലാക്കുക, അങ്ങനെ നമ്മൾ ഈ കുട്ടികളെ പിന്നെ ക്രൂരമായി ശിക്ഷിക്കാതെ, പരസ്യമായിട്ട് കുറ്റപ്പെടുത്താതെ കുട്ടിയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് കുട്ടിയെ പുറത്താക്കുക അല്ലെങ്കിൽ കൂടുതൽ കുറ്റപ്പെടുത്തുക അങ്ങനെയുള്ള രീതികൾ നമ്മൾ പോകാൻ പാടില്ല. അപ്പൊ അങ്ങനെ ആ കുട്ടിയുമായിട്ട്, അങ്ങനെ ഒരു സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുന്ന ഉള്ള ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക്, അച്ഛന് കുട്ടിയുമായിട്ട് കൂടുതൽ ചർച്ച ചെയ്തിട്ട് യഥാർത്ഥത്തിൽ കുട്ടി അതിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത്, ആ വിഷയം തന്നെ നേരിട്ട് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നല്ല സൗഹൃദം ഇല്ലാത്തൊരു അധ്യാപകനോ അമ്മയ്ക്കോ ഈ കുട്ടിയെ നേരിട്ട് വിഷയത്തിലേക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. പക്ഷെ സൗഹൃദം ഉള്ള ഒരു അമ്മയ്ക്ക്, അച്ഛന് അല്ലെങ്കിൽ അധ്യാപകന് കുട്ടിയുമായിട്ട് വിഷയത്തിലേക്ക് നേരിട്ട് പോയി നമുക്ക് വിശകലനം നടത്തി നോക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. അങ്ങനെ സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കുട്ടിയെ അടിച്ച് കുറ്റം സമ്മതിപ്പിക്കുന്ന ഒരു രീതി മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അച്ഛന്മാർ പുലർത്താറുണ്ട്. അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം നമുക്ക് കുട്ടിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് കുട്ടിയെ നമുക്ക് സ്വാധീനിച്ച് നല്ല രീതിയിലോട്ട് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കാതെ വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു, അതുപോലെ സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുട്ടിയുമായിട്ടുള്ള, പ്രത്യേകിച്ച് സ്കൂൾ അന്തരീക്ഷത്തിൽ അധ്യാപകൻ രഹസ്യമായിട്ട് വേണം കുട്ടിയുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് നടത്തി പിന്നെ മനസ്സിലാക്കി ഇത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കുകയും വേണം. ടീച്ചേഴ്സ് റൂമിലൊക്കെ ഇത്തരം കുട്ടികളെ കുറിച്ചിട്ടുള്ള ഒരു പരസ്യമായ ചർച്ച കുട്ടികൾ തന്നെ കേൾക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അത്തരത്തിൽ സാഹചര്യത്തിൽ കുട്ടികൾ മനസ്സ് തുറന്ന് പുറത്തേക്ക് ഒരു വരത്തിൽ എങ്ങനെ അവരിതിലേക്ക് വന്നു അല്ലെങ്കിൽ എന്തോ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നതിന് അധ്യാപകർ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കുട്ടി

0: നാട്ടു നിരീക്ഷണം നടത്തുന്നുള്ള കുട്ടികളുടെ സുഹൃത്തുക്കളെ നിരീക്ഷിക്കുന്നതിനും സ്കൂൾ അധികൃതർ അതുപോലെ അധ്യാപകരും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിക്ക് മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ സ്കൂൾ തല കൗൺസിലിംഗ് കൊടുക്കുന്നതിന് അധ്യാപകൻ നല്ല രീതിയിൽ പരിശീലിക്കപ്പെട്ട അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ ഉണ്ടെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ സ്കൂൾ കൗൺസിലിംഗ് നടത്തി കുട്ടി ഇതിലേക്ക് വന്ന സാഹചര്യം, കുടുംബ പശ്ചാത്തലം, കുട്ടി ഇപ്പം എത്രത്തോളം ഉപയോഗിക്കും, ഇപ്പം ആരാണ് കുട്ടിയുടെ കൂട്ടുകാർ, ഇത്തരം കാര്യങ്ങൾ, ഇപ്പം എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഇതിനകത്തുണ്ട്, കയ്യിലുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത് അതാണ് വളരെ പ്രധാനം. അതുപോലെ അവരുടെ സുഹൃത്തുക്കളുമായിട്ടും സൗഹൃദം സ്ഥാപിക്കുന്നതും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മതിലിന് പുറത്തുള്ള സുഹൃത്തുക്കളുണ്ട്, മുതിർന്ന സുഹൃത്തുക്കൾ, നമ്മൾ നേരത്തെ പറഞ്ഞ മുറുക്കാങ്കട പോലെയുള്ള അവിടുത്തെ അവരുമായിട്ടുള്ള ബന്ധം, മുതിർന്ന കുട്ടികളുമായിട്ടുള്ള ബന്ധവും നിരീക്ഷിക്കണം. മുതിർന്ന കുട്ടികൾ ഏജ് അപ്രോപ്രിയേറ്റ് അല്ലാത്ത കൂട്ടുകാരാണ് ഇത് ഒരു പ്രധാന ഘടകമാണിത്. അപ്പം അങ്ങനത്തെ കൂട്ടുകാരെയും അങ്ങനത്തെ അതുപോലുള്ള ബന്ധങ്ങളെയും നിരീക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്കൂളിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർ സമചിത്തതയോടുകൂടി പെരുമാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേൾക്കുമ്പം വിഷമിക്കുമ്പം ഇത് അറിയുമ്പോഴത്തേക്ക് അധ്യാപകർക്ക് പ്രത്യേകിച്ച് ഒരു പിന്നെ വിഷമം ദേഷ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് പേരൻസിനും. അങ്ങനെ നമ്മൾ ഇടപെട്ടിട്ട് ഒരു കാര്യവുമില്ല. സമചിത്തതയോടുകൂടി ഇടപെട്ട് ആവശ്യമായ തരത്തിലുള്ള കൗൺസിലിംഗ് കുട്ടിക്ക് കൊടുക്കുന്നതിന് അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ കുടുംബ സാഹചര്യത്തിൽ കുട്ടിയെ ഇത്തരത്തിൽ കണ്ടെത്തുന്ന ഒരു അമ്മയോ അച്ഛനോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള വളരെ പിന്നെ ബന്ധമുള്ളവർ സ്കൂൾ അധ്യാപകനുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ തലത്തിൽ ഈ അധ്യാപകൻ കോൺഫിഡൻഷ്യലായിട്ട് തന്നെ കുട്ടിയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള പ്രാഥമിക ഇടപെടലുകൾ അധ്യാപകൻ നടത്തുന്നു, ഈ പറഞ്ഞ രഹസ്യമായിട്ട് കുട്ടിയുമായിട്ട് ഇന്റർവ്യൂ ചെയ്ത് കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു, കൗൺസിലറുടെ സഹായത്തിൽ കൊടുക്കുന്നു, ഇതിലെല്ലാം നമ്മൾ മതിയായ തരത്തിലുള്ള ഒരു പുരോഗതി കാണുന്നില്ല. കുട്ടി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു, നമ്മളുമായിട്ട് ബന്ധത്തിൽ വരാൻ കുട്ടി വിമുഖത പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി കുട്ടിക്ക് മതിയായ തരത്തിലുള്ള ചികിത്സ തന്നെ കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ അടിമത്തത്തിലേക്ക്, മയക്കുമരുന്ന് അടിമത്തത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ചികിത്സ, അങ്ങനെ നമ്മൾ ചികിത്സ കൊടുത്ത് നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അപ്പം നമ്മളിവിടെ കാണേണ്ടത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് നല്ലൊരു ധാരണ നമുക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വേണ്ടതുണ്ട്. നമ്മളെ നടത്തുന്നു, നമ്മളെ ഇടപെടൽ നടത്തുന്നു, ഒരു കുട്ടി സഹകരിക്കുന്നില്ല, പക്ഷേ കുട്ടി ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ, അതുപോലെ സുഹൃത്ത് ബന്ധത്തിലൊന്നും ഒരു മാറ്റവും നമ്മൾ പറഞ്ഞതിന് ശേഷം വന്നിട്ടില്ല, ഇപ്പോഴും അതേപോലെ തന്നെ തുടരുന്നു എന്ന് തോന്നിയാൽ, എപ്പോൾ തോന്നിയാലും ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിവിധി എന്ന് പറയുന്നത് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി. തീർച്ചയായിട്ടും അത്തരം കുട്ടികളിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായത്തോടുകൂടി നമുക്ക് കുട്ടി അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള ചികിത്സ, മാനസികാരോഗ്യ ചികിത്സ നൽകി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒക്കെ നൽകി നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നതെന്നുള്ളതാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അമാന്തം കാണിക്കരുത്, അതാണ് ഒരു മെസ്സേജ്. ഈ കുട്ടി ആവശ്യമാണെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക എന്നുള്ളതാണ്.
1: സർ, ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് അങ്ങേക്ക് സമൂഹത്തോട് പറയാനുള്ളത്?
0: കുട്ടികളെ മാതാപിതാക്കളും അധ്യാപകരും കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിയുമായിട്ട് നല്ല സൗഹാർദ്ദമുള്ളൊരു മാതാപിതാക്കൾക്കും അമ്മയ്ക്കും അച്ഛനും അധ്യാപകർക്കും തീർച്ചയായിട്ടും ഇതിൽ വിജയകരമായി ഇടപെടാൻ കഴിയും. അപ്പോൾ ആ സൗഹാർദ്ദം സ്ഥാപിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കൗമാരക്കാരുമായിട്ടുള്ള ഒരു സൗഹാർദ്ദം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവരെ അംഗീകരിക്കുകയും അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അവരോട് പെരുമാറുന്നത്, ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീപനം പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല സ്നേഹത്തിലൂടെ തന്നെ ഒത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഒരു യാഥാർത്ഥ്യം.
1: യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജയപ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: എല്ലാവർക്കും നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

ഇന്നത്തെ രാഗാമൃതത്തിൽ എം മീനാക്ഷി ദേവ് പാടുന്ന കൃതികൾ കേൾക്കാം. വയലിൻ ശ്വേത അനന്തശിവൻ, മൃദംഗം നാഞ്ചിൽ എ ആർ അരുൾ. ആദ്യം ബിൽഹരി രാഗത്തിൽ ഏകദന്തം ഭജേഹം എന്നാരംഭിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി മിശ്രചാപ്പ് താളം.

0: കമോൺ ബോയ്സ് ലെറ്റ്സ് ഗോ പ്രാക്ടീസ്. നിൽക്കണോ, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ തെറ്റായ എൻട്രിയുടെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്നാൽ ബാങ്കിന് കംപ്ലൈന്റ് കൊടുക്ക്. ബാങ്കിന് അറിയിച്ചിട്ട് ഒരു മാസമായി, അവര് ഗൂഗിൾക്ക് മേലെ ഗൂഗിൾ അറിയുകയാ.
1: എന്നാൽ ആർബിഐയുടെ ബാങ്കിംഗ് ഒപ്പാലിനെ ഇൻഫോം ചെയ്യും.
2: നിൽക്ക്, ഞാൻ വിശദമാക്കാം. ക്രിക്കറ്റിൽ തേർഡ് അമ്പയർ ഇല്ലേ, അതുപോലെയാ ആർബിഐയുടെ ബാങ്കിംഗ് ഓംബുഡ്സ്മൻ. ആർബിഐ പറയുന്നു, ബാങ്ക് ഒരു മാസത്തിൽ നിങ്ങളുടെ കംപ്ലൈന്റ് പരിഹരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ആർബിഐയുടെ കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഓൺലൈൻ പരാതി നൽകാൻ കഴിയും. പരാതികൾ ആർബിഐ വഴി പരിഹരിക്കാൻ എളുപ്പമാണ്, അതും ഫ്രീ ആയി.
3: ആർബിഐ പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി.
5: ആകാശവാണി
6: ഹരിതവാണി

0: ചെമ്പാടിയുടെ കുലത്തിൽപ്പെടുന്ന അറിയപ്പെടുന്ന നല്ല പാട്ടുകാരാണ് ചെമ്പൻപാടി. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ചെമ്പൻപാടിയുടെ പാട്ട് വേനൽക്കാലത്ത് പതിവായി കേൾക്കാൻ കഴിയും. ചരൽക്കുന്നുകളിലൂടെയോ വിശാലമായ വരണ്ട പാടങ്ങളിലൂടെയോ നടക്കാനിറങ്ങിയാൽ ഇവയുടെ പാട്ട് നിങ്ങൾ കേൾക്കാതിരിക്കില്ല. ഇതുവരെ നിങ്ങൾക്കിവയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും അതിനെ കാണാൻ ശ്രമിക്കണം. നമ്മുടെ ചുറ്റിലും എത്രയെത്ര മനോഹര ജീവികളാണെന്നും ജീവിക്കുന്നത്, അവയെയൊക്കെ കാണുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. അറിയാത്തതിനെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാനാവുക?
1: ഓരോ ജീവികൾക്കും ജീവിക്കാൻ അവയുടേതായ ആവാസ വ്യവസ്ഥയുണ്ട്. ചെറിയ കുറ്റിക്കാടുകളുള്ള ചരൽ പറമ്പുകളോടാണ് ചെമ്പൻപാടിക്ക് പ്രിയം. പെൺ തൂക്കണാങ്കുരുവിയുടെ അത്രമാത്രം വലിപ്പമുള്ള ഈ ചെറിയ പക്ഷിയെ തിരിച്ചറിയാൻ അവയുടെ സ്വഭാവം തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സ്ഥിരവാസിയായ ഈ പക്ഷിയെ കണ്ടെത്തുക പ്രയാസമുള്ള കാര്യമേ അല്ല. തടിച്ചുരുണ്ടതും ചെമ്പിച്ച തവിട്ട് നിറമുള്ളതുമാണ് ഇവയുടെ ദേഹം. പക്ഷിയുടെ പുറത്തുള്ള കറുത്ത വരകൾ സൂക്ഷിച്ചു നോക്കിയാലേ കാണാനാകൂ. ചെമ്പൻപാടിയുടെ മാറിലും ചില വരകളും പാടുകളും കാണാനാകും. ഈ കുറിവാലൻ പക്ഷി തന്റെ വാട് ഉയർത്തിപ്പിടിച്ചാണ് മിക്ക നേരവും ഇരിക്കുക. ചെറിയ പാറകല്ലിലോ പാതയോരത്തെ സർവേ കല്ലിലോ വൈദ്യുത കമ്പികളിലോ കുറ്റിക്കാട്ടിലോ ഇരുന്ന് ഇടതടവില്ലാതെ പാടിക്കൊണ്ടിരിക്കുന്നതാണ് ഇവയുടെ ശീലം.
2: മദകര സുരഭില മധുവിധിലൊഴുകുക നീ വാസന്ത കേളീ നൗകയ.
0: ചെമ്പൻപാടിയുടെ പാടുമ്പോഴുള്ള കസർത്ത് നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ്. കൂടിരിക്കുന്ന വേനൽക്കാലത്താണ് ഇവയുടെ പാട്ടും കസർത്തും പൊടി പൊടിക്കുന്നത്.

0: മുകളിലേക്ക് പറന്നുയരുന്നതോടെയാണ് അവയുടെ അഭ്യാസ പ്രകടനങ്ങളുടെ തുടക്കം. മുകളിലേക്ക് പറക്കുമ്പോൾ ഉച്ചത്തിൽ പാടിക്കൊണ്ടിരിക്കും. 20-30 അടി ഉയരത്തിലേക്ക് പൊന്തിക്കഴിഞ്ഞാൽ ഏതാനും നിമിഷം അവിടെ കാറ്റു ചവിട്ടി നിൽക്കും. പെട്ടെന്ന് ചിറകുകൾ വിടർത്തും. മുകളിലേക്ക് ചിറക് വിരിച്ച് ചിറകനക്കാതെ താഴേക്ക് വട്ടമിട്ട് പറക്കും. മുകളിലേക്ക് പറക്കുമ്പോൾ നമ്മൾ കേട്ട പാട്ടായിരിക്കില്ല താഴേക്ക് വരുമ്പോൾ കേൾക്കുക. പാടിക്കൊണ്ട് പാരഷൂട്ടിൽ ഇറങ്ങുന്നത് പോലെ ചിറകടിക്കാതെ നിലത്തേക്കിറങ്ങും.
1: ചെമ്പൻപാടിയുടെ ഇംഗ്ലീഷ് പേര് ബുഷ് ലാർക്ക് എന്നാണ്. ശാസ്ത്രീയ നാമം മിറാഫ്ര അസാമിക്ക എന്നും. പുൽവിത്തുകളും ചെറുപ്രാണികളുമാണ് ഇവയുടെ മുഖ്യാഹാരം. ധാന്യങ്ങൾ തിന്നുന്ന ഇവ കൃഷിക്ക് ഉപദ്രവം വരുത്തുന്ന കളകളുടെ വിത്തുകൾ തിന്ന് അവ പെരുകാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. വിത്തുകൾ കൊത്തി തിന്നുന്നതിന് അനുയോജ്യമായ കൊക്കാണ് ഇവയ്ക്കുള്ളത്.
2: ചെമ്പൻപാടി, ഇവയെ കാണുന്നത് പൊതുവെ സൗത്ത് ഏഷ്യയിലെ ഒരു നാറ്റീവാണത്. എന്ന് വെച്ചാൽ ദേശാടകരല്ല, ഇവിടുത്തെ ഒരു സ്ഥിര താമസക്കാരാണ് ഈ പക്ഷികള്.
0: പക്ഷി നിരീക്ഷകൻ എം എ ലത്തീഫ്:
2: കേരളത്തിലും സാധാരണയായി ഇവയെ കാണാം. പെനിൻസുലാർ ഇന്ത്യയുടെ ഭാഗം തന്നെയാണല്ലോ കേരളം. അപ്പം പെനിൻസുലാർ ഇന്ത്യയിലാണ് പ്രധാനമായും കാണുന്നത്, അതിൽ കേരളത്തിൽ സാധാരണയായി കാണുന്നതാണ്. അവയുടെ ഇംഗ്ലീഷ് പേര് അവയുടേത് ജേർഡൻസ് ബുഷ്ലാർക്ക് എന്നാണ്. പൊതുവെ അവയുടെ വിളികളും പാട്ടുകളും ഒക്കെ ഈ ശബ്ദം നല്ല രസമാണ് കേൾക്കാൻ. സംഗീത

0: ാണ് നല്ല ഇമ്പമുള്ളതാണ്. പിന്നെ അവയെ കാണുന്നതാണെങ്കിൽ വരണ്ട് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് കാണുക. ഞാനും വൈഫും പക്ഷികളുടെ ഫോട്ടോ എടുക്കാൻ പോകുന്നവരാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് കളമശ്ശേരിയിൽ വെച്ചാണ്. അർബൻ കനോപ്പി കളമശ്ശേരിയിൽ ഒരു ചെറിയൊരു കാട് പോലത്തെ ഒരു ഭാഗമുണ്ട്. അതിനോട് ചേർന്ന് വളരെ വരണ്ട് കിടക്കുന്ന ചില പറമ്പുകൾ, ആ പറമ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത് കൂടുതലും കിട്ടിയത്. കുറച്ച് നാണം കുണികളാണ്, ആളുകളെ കണ്ട വേഗം ചെറിയ കുറ്റിച്ചെടികളുടെ അകത്തേക്ക് കൂടി പോകുമാവാം. എങ്കിലും നല്ല ഫോട്ടോ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു തടിച്ച ഒരു ഉരുണ്ട രൂപത്തിലുള്ള ശരീരമാണ്. മറ്റുള്ളവയെ അപേക്ഷിച്ച് അതുപോലെ മറ്റൊരു വ്യത്യാസം, മറ്റു ലാർക്കുകളിൽ കാണുന്നത് പോലെ തലയിൽ ഒരു ശിഖ പോലുള്ള ഒരു ഭാഗം ഉണ്ടാവും. അവയുടെ തൂവല് തന്നെ ഇങ്ങനെ മേലെ ഇങ്ങനെ ഒരു ചെറിയൊരു കൊമ്പ് പോലെ ഇങ്ങനെ തോന്നുന്ന രീതിയിൽ, ഇങ്ങനെ ഒരു ഉയർന്ന ഒരു ചെറിയ തൊപ്പി പോലെയൊക്കെ, കൂർത്ത തൊപ്പി പോലെ ഇങ്ങനെ നിൽക്കുന്ന ഭാഗമാണ്. ചെമ്പൻ പാടികളിൽ മറ്റുള്ളവയെ പോലെ അത് കാണില്ല. പിന്നെ ചിറകുകളുടെ ഒരു ഭാഗം ചെമ്പൻ നിറത്തോടു കൂടിയതാണ്. പക്ഷെ അതിന് ചെമ്പൻ പാടി എന്ന് മലയാളത്തിൽ വിളിക്കാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. ഇവയുടെ ഒരു താരതമ്യേന വാല് ചെറുതായിരിക്കും, മറ്റുള്ളവയെ അപേക്ഷിച്ച് വളരെ ചെറിയ വാലുമായിരിക്കും. ഈ പക്ഷികൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂട്ടമായിരുന്നു. അന്ന് കാണുമ്പോൾ തന്നെ ഞങ്ങൾ കാണുമ്പോൾ ഒന്നല്ല, ഒന്നിലധികം പക്ഷികൾ ആ ചുറ്റുവട്ടത്തുണ്ട്. നിലത്ത് നിന്ന് കൊത്തിപ്പറക്കി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയും ഞങ്ങളുടെ നിഴൽ കാണുമ്പോൾ പെട്ടെന്ന് അകത്തേക്ക് ഓടിപ്പോവുകയും വീണ്ടും പുറത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു അവയുടെ ഒരു പെരുമാറ്റ രീതി. ഇതുപോലത്തെ ലാർക്കുകൾ എന്ന് പറയുന്നത് നമ്മളിവിടെ മാത്രമല്ല, അപ്പം ഇതിൽ ഇന്ത്യക്ക് പുറത്തിപ്പം പോയ സമയത്ത് കെനിയയിലെ മസൈമാരയിൽ പോയ സമയത്ത് ലാർക്കുകൾ കണ്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഈ കൊമ്പ് പോലെയുള്ള കിരീടമുള്ള ലാർക്കുകൾ അവിടുന്ന് കണ്ടിട്ടുണ്ട്. ചെമ്പൻപാടിയെ കണ്ടിട്ടില്ല. ചെമ്പൻപാടി കേരളത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിലും പകർത്താൻ പറ്റിയത് ഇവിടെ നിന്നാണ്.
1: മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയാണ് ചെമ്പൻപാടിയുടെ കൂടിരുക്കൽ കാലം. നിലത്ത് ശത്രുക്കളുടെ ശ്രദ്ധ ആകർഷിക്കാത്തിടത്ത് പുല്ലുകളും നാരുകളും ഉപയോഗിച്ച് പന്തുപോലെയാണ് ഇവ കൂടൊരുക്കുക. കൂടിന് ഒരു പ്രവേശനദ്വാരം ഉണ്ടാകും. വാനമ്പാടി വർഗക്കാരായ പക്ഷികളുടെ കുഞ്ഞുങ്ങളെ മനുഷ്യർ തൊട്ടാൽ അവ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുമെന്നൊരു വിശ്വാസം പരക്കെ നാട്ടിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരിക്കൽ ചെമ്പൻപാടിയുടെ കുഞ്ഞിനെ തൊട്ട അനുഭവത്തെക്കുറിച്ച് പ്രമുഖ പക്ഷിനിരീക്ഷകനായിരുന്ന ഇന്ദുചൂടൻ എന്ന പ്രൊഫസർ കെ കെ നീലകണ്ഠൻ എഴുതിയിട്ടുണ്ട്. പഠന കൗതുകത്തിന് അദ്ദേഹം ചെമ്പൻപാടിയുടെ കൂട്ടിലുണ്ടായിരുന്ന രണ്ട് കുഞ്ഞുങ്ങളിൽ ഒന്നിനെ പുറത്തെടുത്ത് പരിശോധിച്ചു, അതുപോലെ തിരിച്ചുവെക്കുകയും ചെയ്തു. അടുത്ത ദിവസം ആ കൂട് പരിശോധിച്ചപ്പോൾ കൂട്ടിൽ ഒരു കുഞ്ഞു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല. എന്തായാലും വാനമ്പാടിയുടെ കുഞ്ഞുങ്ങളെ സ്പർശിക്കാതിരിക്കുന്നതാണ് നല്ലത്.
2: വളരെ സാധാരണമായി നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വാനമ്പാടി വർഗത്തിൽപ്പെട്ട പക്ഷിയാണ് കരിവയറൻ വാനമ്പാടി. പേര് സൂചിപ്പിക്കുന്നത് പോലെ താടി മുതൽ ഗുദം വരെ അടിവശമെല്ലാം കറുപ്പായിരിക്കും. ഈ കറുപ്പ് ശ്രദ്ധിച്ചാൽ തന്നെ മറ്റു പക്ഷികളിൽ നിന്ന് ഇവയെ തെറ്റില്ല. നമ്മുടെ ചന്തകളിലൊക്കെ പാറ നടക്കാറുള്ള അങ്ങാടിക്കുരുവിയെന്നും ചന്തക്കുരുവിയെന്നും വിളിക്കുന്ന പക്ഷിയേക്കാൾ ചെറുതാണ് ഇവ. സമഭുജ ത്രികോണാകൃതിയിലുള്ള ഇവയുടെ കൊക്ക് ധാന്യങ്ങൾ പൊളിച്ചു തിന്നാൻ ഏറ്റവും അനുയോജ്യമാണ്. പൂവന് നെറ്റിയും കവളും വെളുപ്പാണ്. പിടലിക്കടുത്തുനിന്ന് തുടങ്ങി കണ്ണിൽ കൂടി പോകുന്ന കറുത്ത കൺപട്ട താഴോട്ടിറങ്ങി അടിവശത്തുള്ള കറുപ്പിനോട് ചേരുന്നു. തല, കഴുത്ത്, പക്ഷിയുടെ മറ്റു ഉപരിഭാഗങ്ങൾ ഇവയെല്ലാം നേർത്ത തവിട്ട് നിറത്തിലായിരിക്കും.
0: കേരളത്തിൽ നമുക്ക് കാണുന്ന വ്യത്യസ്ത ഇനം വാനമ്പാടികളിൽ പെട്ട ഒന്നാണ് കരിവയറൻ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ആഷി ക്രൗണ്ട് സ്പാരോ ലാർക്ക് എന്നാണ്. ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ നല്ല വ്യത്യാസം കാണാൻ നിറത്തില്, അതുപോലെ തന്നെ അതിന്റെ നിറം തന്നെ പ്രധാനമായിട്ട് നമുക്ക് അറിയാൻ പറ്റുക. ആ വ്യത്യാസം പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും. അതിന് ശാസ്ത്രീയ നാമം എറമോപെറ്ററിക്സ് ഗ്രീഷ്യസ് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം, ഇപ്പൊ ഈ പക്ഷികൾ തമ്മിലുള്ള വ്യത്യാസം, ആണിനാണെങ്കിൽ തലയുടെ ഭാഗത്ത് കറുപ്പ്, അതുപോലെ തന്നെ

0: കുറച്ചുകൂടി കറുപ്പ് അതിനകത്തേക്ക് നന്നായിട്ട് കയറി വരെ എന്റെ ശരീരത്തില്. പെൺപക്ഷിയാണെങ്കിൽ ഒരു മങ്ങിയ തവിട്ട് നിറാണ് ഭൂരിഭാഗം. അത് കുറച്ചുകൂടി പറഞ്ഞാൽ നമ്മുടെ അങ്ങാടിക്കുരുവിയുടെ ഒക്കെ രൂപത്തിലാണ് ഏകദേശമൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയത് തമിഴ്നാട്ടിലെ കൂന്തംകുളം എന്ന് പറയുന്ന ഒരു ബേർഡ് സാങ്ച്വറി ഉണ്ട്. അവിടെയാണ് കുറ്റിച്ചെടികളും കുൽമയുടെയൊക്കെ ഉള്ള ഒരു തുറസായ സ്ഥലം. അവിടെ കൂന്തംകുളത്തുള്ള ഏരിയ ഉണ്ട്. അവിടെ നിന്നാണ് ഫോട്ടോ പകർത്താൻ പറ്റിയത്. മറ്റ് ഒരുപാട് പക്ഷികൾ നമുക്കവിടെ കാണാൻ പറ്റിയ ആ സമയത്ത് ആ കൂട്ടത്തിൽ തന്നെയായിരുന്നു ഇതിനെ കണ്ടത്. കേരളത്തിലുള്ള പക്ഷിയാണെങ്കിൽ പോലും കേരളത്തിൽ നിന്ന് അത്രയും നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നില്ല. ഏറ്റവും നന്നായിട്ട് കിട്ടിയത് ഈ കൂന്തംകുളത്ത് വെച്ചാണ്.
1: ഇനി കരിവയറും വാനമ്പാടിയുടെ മറ്റൊരു പ്രത്യേകത അവയുടെ പാട്ടുകളാണ്. മറ്റു വാനമ്പാടികളെ പോലെയൊക്കെ പാട്ട് പാടാറുണ്ട്, പക്ഷെ അവ നിലത്തിരുന്ന് പാട്ട് പാടുന്നതല്ല കണ്ടിട്ടുള്ളത്. പൊതുവെ അവര് ആകാശത്ത് പറന്നുയർന്ന് നടക്കുമ്പോഴാണ് പാടുക. അതും പ്രജനന കാലത്ത് പെൺപക്ഷികളെ ആകർഷിക്കാനും അതുപോലെ അതിർത്തി നിശ്ചയിക്കാനൊക്കെ ആയിട്ടാണ് അത്തരത്തില് ആകാശത്ത് പറന്ന് പ്രകടനം നടത്താറുള്ളത്. പിന്നീട് മറ്റൊന്ന് നിലത്ത് അവയുടെ ഈ കൂടൊരുക്കുന്നത് ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലാണ് കൂടൊരുക്കുക. ചിലപ്പോൾ ഈ പക്ഷികളുടെയൊക്കെ കുളമ്പടിയൊക്കെ ഉള്ള ആ കുഴിയായാലും മതി, അവർ അതിനകത്താണ് കൂടൊരുക്കുക. അത് പുല്ല് അതുപോലെ തന്നെ വേരുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കൂടൊരുക്കുന്നത്. സാധാരണ 2 അല്ലെങ്കിൽ 3 മുട്ടകളാണ് അവ ഇടുന്നത്. അതൊരു 11-12 ദിവസം കൊണ്ട് വിരിയുകയും ചെയ്യും.
2: മിക്കനേരവും നിലത്ത് തന്നെ കഴിയാൻ ഇഷ്ടപ്പെടുന്ന പക്ഷിയാണിത്. വാനമ്പാടികളുടെ പൊതു സ്വഭാവവും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. വലിയ പാട്ടുകാരനല്ലെങ്കിലും അഭ്യാസ പ്രകടനത്തിൽ അവയെ മാറ്റി നിർത്താനാവില്ല. അഭ്യാസം തുടങ്ങുന്നത് നിലത്ത് നിന്ന് 100 അടി വരെ ഉയർന്ന് പറന്നു ചെന്ന് ചിൽ ചിൽ എന്ന് ശബ്ദിക്കുന്നതോടെയാണ്. എന്നിട്ട് നിലത്തേക്ക് കൂപ്പുകുത്തും. ഏതാണ്ട് നിലത്തിനടുത്ത് വരെ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ പറക്കും. മുകളിലേക്ക് പറക്കുമ്പോൾ നിശബ്ദനായിരിക്കുകയും താഴേക്ക് കൂപ്പുകുത്തുമ്പോൾ പാടുക എന്നതുമാണ് ഇവയുടെ ശീലം.

കിളിക്കൊഞ്ചൽ ചെമ്പൻ പാടി സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം ധന്യ എം ടി എം ജെ ജോഷിലാൽ, നിർവഹണം സന്ദീപ് സുരേഷ്.

ആകാശവാണി സമയം 11:15. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്പുറത്തിന്റെ വരികൾക്ക് ജോൺസും സംഗീതം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം സല്ലാപം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: കൂട്ടുകാരി, കൂട്ടുകാരിയിൽ ഇന്നാദ്യം ഒരു പ്രഭാഷണമാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ദിവ്യ എസ് വിദ്യാധരൻ.
2: നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള ഒരു ഉപകരണമായി മാറിയിരിക്കുന്നു മൊബൈൽ ഫോൺ. ഒരു ഫോട്ടോ എടുക്കാൻ, പണമിടപാട് നടത്തുവാൻ, മാപ്പ് നോക്കാൻ, ഭക്ഷണം ഓർഡർ ചെയ്യാൻ ഒക്കെ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഫോൺ ഒരു സ്വകാര്യ ഡയറി പോലെയാണ്. ഒരുപാട് വ്യക്തിപരമായ വിവരങ്ങൾ നമ്മൾ ഫോണിൽ സൂക്ഷിക്കുന്നു. ഉദാഹരണത്തിന്, ധാരാളം ഫോട്ടോകൾ, അഡ്രസ്സുകൾ,

ഒരു നമ്പറോ പാറ്റേണോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഫോണിൽ നമ്മൾ ധാരാളം ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് എന്തെല്ലാം വിവരങ്ങളിലേക്കുള്ള ആക്സസ് വേണം എന്നുള്ളതിന് പെർമിഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പലവിധ ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കാറുമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ ക്യാമറ ആക്സസ് ചെയ്യാനോ, കോണ്ടാക്ട് നമ്പേഴ്സ് എടുക്കാനോ, ലൊക്കേഷൻ ആക്സസ് ചെയ്യാനോ, അങ്ങനെ പലതും. നിങ്ങളപ്പോ ഒന്ന് സ്വയം ചോദിച്ചു നോക്കണം, ഈ ആപ്പിന് ശരിക്കും ഈ വിവരങ്ങളിലേക്കുള്ള ആക്സസ് കൊടുക്കണമോ വേണ്ടയോ എന്ന്. ഉദാഹരണത്തിന് ഒരു പാചകക്കുറിപ്പുകൾ തരുന്ന ഒരു ആപ്പിന് നമ്മുടെ ലൊക്കേഷൻ അറിയേണ്ട ആവശ്യമില്ല. അതുപോലെ ഫ്ലാഷ് ലൈറ്റ് ആപ്പിന് കോണ്ടാക്ട് ലിസ്റ്റിലേക്കുള്ള ആക്സസും കൊടുക്കേണ്ട കാര്യമില്ല. ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അനുമതികൾ നൽകുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം കൊടുക്കാൻ. അനാവശ്യമായ വിവരങ്ങൾ ഷെയർ ചെയ്യാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അജ്ഞാത സന്ദേശങ്ങളും കോളുകളും. അജ്ഞാതമായ ലിങ്കുകൾ, നമുക്ക് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന ഫോൺ കോൾസ്, ഇവയൊക്കെ നമ്മുടെ പാസ്വേഡോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ ഒക്കെ മനസ്സിലാക്കി തട്ടിപ്പ് നടത്താൻ വേണ്ടിയുള്ളതാകാം. അതുകൊണ്ട് പ്രത്യേകിച്ചും ഒരു അത്യാവശ്യ സന്ദർഭം സൃഷ്ടിക്കുന്ന ഒരു സന്ദേശം വരികയാണെങ്കിൽ വളരെ സൂക്ഷിക്കണം. നിങ്ങളുടെ ബാങ്ക് ഒരിക്കലും ഒരു ഫോൺ കോളിലൂടെയോ ഒരു മെസ്സേജിലൂടെയോ ഒരു ഇമെയിലൂടെയോ പാസ്വേഡോ പിൻ നമ്പറോ OTPയോ ചോദിക്കുകയില്ല. അത്യാവശ്യമായിട്ട് അക്കൗണ്ട് ബ്ലോക്കായി, പിൻ നമ്പർ ഷെയർ ചെയ്യണം, അങ്ങനെ വളരെ അത്യാവശ്യം എന്നുള്ളൊരു വ്യാജ തോന്നൽ ഉളവാക്കുന്ന മെസ്സേജുകൾ ഒഴിവാക്കണം. അതുപോലെ വളരെ അവിശ്വസനീയമായ സാമ്പത്തിക ഓഫറുകള്, സമ്മാനങ്ങൾ ഒക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കരുത്. ഇത് പലപ്പോഴും നമ്മുടെ വിവരങ്ങളോ ധനമോ തട്ടിയെടുക്കാൻ ക്രിമിനൽസ് ഉപയോഗിക്കുന്ന ട്രാപ്സ് ആകാം. അതുപോലെ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യം, ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വിശ്വസനീയമായ സ്റ്റോറുകളിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക. പരിചയമില്ലാത്ത സ്റ്റോഴ്സിൽ നിന്ന് പരിചയമില്ലാത്ത ആപ്പോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പൊതുസ്ഥലങ്ങളിലെ പബ്ലിക് വൈഫൈ വളരെ സൗകര്യപ്രദമാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചോർത്തുവാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ ഓൺലൈൻ ബാങ്കിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഒഴിവാക്കുക. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫോൺ വഴി സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന വിവരങ്ങൾ. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സ്വകാര്യതാ ക്രമീകരണങ്ങൾ, പ്രൈവസി സെറ്റിംഗ്സ് ഒന്ന് പരിശോധിച്ചു നോക്കണം. ആർക്കൊക്കെ നമ്മുടെ പോസ്റ്റുകളും വ്യക്തിഗത വിവരങ്ങളും കാണാനാകുമെന്ന് നോക്കുക. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ എങ്ങനെയുള്ള വിവരം ആണ് നമുക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നതെന്ന്. ഒരു യാത്ര പോകുമ്പോൾ, യാത്ര പോകാൻ തുടങ്ങുമ്പോൾ ഒക്കെ ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യുന്നത്, ഒരു ആശുപത്രിയിൽ പോകാൻ തുടങ്ങുമ്പോഴുള്ള ഫോട്ടോ ഷെയർ ചെയ്യുന്നത്, തിരിച്ച് നമ്മൾ വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ ക്രിമിനൽസിന് പണം തട്ടിയെടുക്കാനുള്ള നിരവധി മാർഗങ്ങൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കും. വളരെ കെയർഫുൾ ആയിട്ട് വേണം പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻ സമൂഹ മാധ്യമങ്ങളിൽ ഫോൺ വഴി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ഇമേജിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഇൻഫർമേഷൻ ഉണ്ടാകാം. അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുന്ന മെസ്സേജസിനെ പറ്റിയും നല്ല ബോധമുണ്ടായിരിക്കണം. സത്യസന്ധമായ വിവരങ്ങളെ ഷെയർ ചെയ്യാവൂ എന്ന ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഫോൺ ഉപയോഗിക്കുമ്പോൾ ഫോണിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്ന് നോക്കാം. ദീർഘനാൾ നമ്മളൊരു ഫോൺ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് നേരിടുന്ന ഒരു കാര്യമുണ്ട്, അതിന്റെ സ്റ്റോറേജ് സ്പേസ് തീരാറാകുമ്പോഴേക്കും ഫോൺ വളരെ സ്ലോ ആകാൻ തുടങ്ങും. പിന്നെ എന്തെങ്കിലും ഡേറ്റ ഫോണിൽ സേവ് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റോറേജ് ഇല്ല എന്നുള്ള മെസ്സേജ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം ഒഴിവാക്കാൻ വേണ്ടി സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ മെമ്മറി സ്പേസ് നന്നായിട്ട് മാനേജ് ചെയ്യണം. അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സിൽ സ്റ്റോറേജ് ഓപ്ഷൻ ചെക്ക് ചെയ്താൽ ഫോണിലെ ആപ്പുകള്, ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ എത്ര സ്പേസ് ഉപയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആവശ്യമില്ലാത്ത ഫോട്ടോസ്, വീഡിയോസ്, ആപ്പൊക്കെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാൻ പറ്റും. ആവശ്യമില്ലാത്ത ഫയലുകൾ നമ്മൾക്ക് ഏതെല്ലാം ഫോൾഡറുകളിൽ കാണാമെന്ന് നോക്കാം. ഇപ്പൊ ഫയല് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ഫോൾഡർ ഉണ്ട്, ഡൗൺലോഡ്സ് ഫോൾഡർ. ഇവിടെ ഒരുപാട് ഫയൽസ് പഴയത് ആവശ്യമില്ലാത്ത കാണും. അപ്പൊ അത്തരം ഫയൽസ് ഡിലീറ്റ് ചെയ്യുകയോ ഡൗൺലോഡ് ഫോൾഡർ ക്ലിയർ ചെയ്യുകയോ ചെയ്താൽ നമുക്ക് ധാരാളം മെമ്മറി സ്പേസ് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ആപ്പുകളുടെ ക്യാഷ് സ്റ്റോറേജും ക്ലിയർ ചെയ്യാം. നേരത്തെ എന്തെങ്കിലും ആവശ്യത്തിന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച ആപ്പുകൾ പിന്നെ ദീർഘനാൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത്തരം ആപ്പുകൾ

0: സ്റ്റോൾ ചെയ്താലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഫ്രീ ആക്കാൻ പറ്റും. ഇനി വാട്സാപ്പ്, ടെലിഗ്രാം തുടങ്ങിയ ആപ്പുകളിൽ സ്റ്റോറേജ് മാനേജ് ചെയ്യുക, ആവശ്യമില്ലാത്ത വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുക, ഓട്ടോ ഡൗൺലോഡ് ഓപ്ഷനൊക്കെ ഓഫ് ആക്കുക. ധാരാളം ഫോട്ടോസ്, സെൽഫീസ്, സ്ക്രീൻഷോട്ട്സ് ഒക്കെ സേവ് ചെയ്തിട്ടുണ്ടാകാം. ഇതെല്ലാം മറ്റൊരു സ്റ്റോറേജിലേക്ക്, ഉദാഹരണത്തിന് ക്ലൗഡ് സ്റ്റോറേജിലേക്കോ വേറൊരു സ്റ്റോറേജ് മീഡിയയിലേക്കോ മാറ്റിയ ശേഷം ഡിലീറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് ഏരിയ ഫ്രീ ആക്കാൻ കഴിയും. ഇതുപോലെ ഡൗൺലോഡ് ഫോൾഡറിലും നിരവധി ഫോട്ടോയും വീഡിയോയും ഡോക്യുമെന്റ്സും ഉണ്ടാകാം. അവയെല്ലാം ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്യുന്നത് നന്നായിരിക്കും. വിശ്വസനീയമായ ക്ലീനിങ് ആപ്പുകളും ഇതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമുള്ള ഫോട്ടോസ്, ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്, വലിയ വലിയ ഫയൽസ്, വലിയ ഡോക്യുമെന്റ്സ് ഒക്കെ വേറെ സ്റ്റോറേജിലേക്ക് മാറ്റി മാനേജ് ചെയ്യുന്നത് ഫോണിന്റെ ഒരു സ്റ്റോറേജ് സ്പേസ് നിയന്ത്രിക്കുന്നതിന് വളരെ പ്രധാനമാണ്. ഇത് ഫോണിന്റെ വേഗതയും കാര്യക്ഷമതയും നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ സമാധാനമായി മറ്റൊരു ഫോണിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു ഫോൺ കോൾ ചെയ്ത് നോക്കുക. അങ്ങനെ ഫോണിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ലിങ്ക് ഉപയോഗിക്കുക. ഈ ലിങ്കിൽ നിന്ന് ഫോൺ എവിടെയാണെന്ന് അറിയാൻ പറ്റും, ഫോൺ റിംഗ് ചെയ്യിക്കാൻ സാധിക്കും, അതുപോലെ അതിലെ ഡേറ്റ വേണമെങ്കിൽ ഇറേസ് ചെയ്യാനും സാധിക്കും. ഇത് ഫോണിന്റെ ഒരു ബാറ്ററി ലെവല്, ഇനി ഫോൺ ഓഫ് ആയതിനു ശേഷം എത്ര സമയം കഴിഞ്ഞു എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ കൃത്യത. അതുപോലെ ഐഫോണിലാണെങ്കിൽ ഐക്ലൗഡിലെ ഫൈൻഡ് ഡിവൈസ് വഴി ഫോൺ ട്രാക്ക് ചെയ്യാനും ലോസ്റ്റ് മോഡ് ഓൺ ആക്കാനും അതിന്റെ ഡേറ്റ ഇറേസ് ചെയ്യാനും പറ്റും. ഇതുവഴി ഫോൺ സേഫ് ആക്കാൻ പറ്റും. ഇനി ചെയ്യാവുന്ന വേറൊരു കാര്യം, മൊബൈൽ കമ്പനിയുടെ കസ്റ്റമർ കെയറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് സിം കാർഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സിം കാർഡ് ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ഫോൺ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊക്കെ ധാരാളം ബാങ്കിംഗ് ട്രാൻസാക്ഷൻസ് ഫോൺ വഴി നടത്തുന്നുണ്ട്. അതുകൊണ്ട് ബാങ്കിനെ കോണ്ടാക്ട് ചെയ്ത് ബാങ്കിംഗ് ആപ്പിന്റെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സർവീസസിന്റെ ഫോൺ വഴിയുള്ള ആക്സസും ബ്ലോക്ക് ചെയ്യണം. എന്നിട്ട് ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്വേഡൊക്കെ മാറ്റുക. ചിലപ്പോൾ നമുക്ക് ലോക്കൽ ബ്രാഞ്ചിൽ സന്ദർശിക്കേണ്ടി വരും. പിന്നെ ഫോൺ നഷ്ടപ്പെട്ട വിവരം പോലീസിൽ പരാതി നൽകുക. നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെയൊക്കെ പാസ്വേഡ് മാറ്റുക. പോലീസിൽ പരാതി നൽകുന്ന സമയത്ത് നമുക്ക് ഫോണിന്റെ IMEI നമ്പർ നൽകേണ്ടി വരും. ഇത് ഫോണിൽ നിന്ന് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് സൂക്ഷിച്ച് വെക്കുന്നത് നന്നായിരിക്കും. ഇനി സാധാരണയായി നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ, എന്തെങ്കിലും ഇൻഫർമേഷൻ പങ്കുവെക്കാൻ, ദൂരദേശത്തുള്ള ബന്ധുക്കളുമായിട്ടോ കൂട്ടുകാരുമായിട്ടോ വീഡിയോ കോൾ ചെയ്യാൻ, ഒരു ഗ്രൂപ്പിലെ എല്ലാവർക്കും ഒരുമിച്ചൊരു സന്ദേശം അയക്കാനൊക്കെയാണ് ഒരു ഫോൺ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതേ ഫോൺ തന്നെ നമുക്ക് മറ്റു പല കാര്യങ്ങൾക്കും ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമ്മുടെ ഒരു കാര്യക്ഷമത, പ്രൊഡക്ടിവിറ്റി ഒക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടി ഫോണിനെ ഒരു അസിസ്റ്റന്റിനെ പോലെ നമുക്ക് നമ്മുടെ പ്ലാൻസ് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെ ഷെഡ്യൂൾ ചെയ്യാൻ, പിന്നെ നമുക്ക് എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ, ഇങ്ങനെ ഒരു കലണ്ടർ മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു ടൂളായിട്ട് നമുക്ക് ഫോണിന് ഉപയോഗിക്കാം. ആശയങ്ങൾ കുറിച്ചു വെക്കാൻ, ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ, പ്രധാനപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള ആപ്പുകളൊക്കെ ഉപയോഗിക്കാം. അതുപോലെ വളരെ സൗകര്യപ്രദമായ ഒരു കാര്യമാണ് ബിൽ പേയ്മെന്റ്സിന് ഫോൺ ഉപയോഗിക്കുന്നത്. നിരവധി യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസസ് ഉണ്ട്, UPI ആപ്പുകൾ നിലവിലുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ, കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കുന്നത് ഒക്കെ അനായാസം നടത്താൻ സാധിക്കും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുക. അതിനുശേഷം ബിൽ പേയ്മെന്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വൈദ്യുതി ബില്ലാണ് അടയ്ക്കേണ്ടതെങ്കിൽ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റമറിന്റെ നമ്പർ നൽകിയ ശേഷം പണം അടയ്ക്കുക. ഇങ്ങനെ എളുപ്പം ബില്ലടയ്ക്കാൻ സാധിക്കും. ക്യൂവിൽ നിൽക്കാതെ, സമയം നഷ്ടപ്പെടുത്താതെ ബില്ലുകൾ അടയ്ക്കാം. ഇതുപോലെ വളരെ എളുപ്പം ഓൺലൈനായിട്ട് ചെയ്യാവുന്ന വേറൊരു കാര്യം വസ്തുവിന്റെയോ വീടിന്റെയോ കരം അടയ്ക്കാവുന്നതാണ്. ഇത് ഗവൺമെന്റ് പോർട്ടൽ വഴിയാണ് ചെയ്യേണ്ടത്. കരം അടച്ചതിന് ശേഷം രസീത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. ഇതുകൂടാതെ പഠനവും വ്യക്തിപരമായ വികസനത്തിനുമുള്ള അനവധി സാധ്യതകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു മൊബൈൽ ഫോൺ വഴി. ധാരാളം ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുവഴി വിദ്യാഭ്യാസ കോഴ്സുകള്, പുതിയൊരു ഭാഷ പഠിക്കാനോ ഫോട്ടോഗ്രാഫി പഠിക്കാനോ എല്ലാം ഇപ്പോൾ സാധ്യമാണ്.
1: സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് ദിവ്യ എസ് വിദ്യാധരൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഇനി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ മാതൃഭൂമി എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് രവിശങ്കർ.

എസ് പരമേശ്വരയ്യർ എഴുതിയ മാതൃഭൂമി എന്ന കവിതയിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് രവിശങ്കർ. കൂട്ടുകാരി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വെള്ളിത്തിര എന്ന ചിത്രത്തിനുവേണ്ടി ഹരിഹരനും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം അൽഫോൺസ്.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള മഞ്ഞണി പൂനിലാവിൽ കേൾക്കാം. ആകാശവാണി സമയം 12 മണി. ഒരിക്കൽ കൂടി
1: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ബിനോയ് കുര്യാക്കോസുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പലപ്പോഴും നാമൊക്കെ ചെറിയ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരാണ്. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ പുഞ്ചിരിയോടെ നേരിട്ട് അകക്കണ്ണിന്റെ ആ ഒരു വെളിച്ചത്തെ കൊണ്ട് ജീവിതം വർണ്ണാഭമാക്കിയ ഒരാളാണ് ഇന്ന് നേർവഴിയിൽ നമ്മോടൊപ്പമുള്ളത്, ശ്രീ ബിനോയ് കുര്യാക്കോസ്. ആദ്യം തന്നെ സാറിനോട് ചോദിച്ചോട്ടെ, ഈ പരിപാടി കേൾക്കാറുണ്ടോ?
1: ഈ പരിപാടി കേൾക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ വളരെ പ്രചോദനമുള്ള ഒരു കാര്യമാണ്.
0: സാർ വളരെ അധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്ന്, നമുക്ക് ആരോഗ്യമാണല്ലോ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ആ ഒരു സമ്പത്തിന്റെ വന്ന ഒരു ചെറിയ പരിമിതിയിൽ നിന്ന് കരകയറി വന്ന ഒരാളാണ്. അപ്പോ എങ്ങനെയായിരുന്നു ചെറുപ്പകാലം പിന്നിട്ടത്? ആ ഒരു അനുഭവമൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ?
1: ഞാൻ എന്റെ വീട്ടിലെ ഏറ്റവും ഇളയ ആളാണ്. ഒരു ദിവസം എന്റെ അച്ഛൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് മോനെ

0: അച്ഛൻ ശബ്ദം കേട്ടപ്പോൾ ഞാനവിടെ നിന്ന് വട്ടം കറങ്ങിയ എന്താ ചെയ്തെന്നറിയത്. അങ്ങനെയാണ് എനിക്ക് കാഴ്ചയില്ല എന്നുള്ളത് വീട്ടുകാർ കണ്ടെത്തുന്നത്.
1: അപ്പൊ എത്ര വയസ്സായിരുന്നു?
0: 6 മാസം. അത് കഴിഞ്ഞ് പിന്നെ പല ഡോക്ടേഴ്സ് എന്റെ അടുക്കലും പോയി. അപ്പൊ അവര് പറഞ്ഞു കാഴ്ച ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ കുറച്ചുള്ളതും പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഒരു 10-20 വയസ്സായപ്പോഴത്തേക്കും എന്റെ പ്രകാശം ഏകദേശമൊക്കെ
1: പൂർണ്ണമായിട്ട്
0: പോയി.
1: പക്ഷെ ആ ഒരു സമയം വരെ കണ്ട ലോകത്തെ ഇപ്പോഴും മനസ്സിലുണ്ടല്ലേ?
0: ആ ഉണ്ട്.
1: അപ്പോ പഠനമൊക്കെ എങ്ങനെയായിരുന്നു?
0: പഠനമൊക്കെ ഞാൻ നോർമൽ സ്കൂളിലാണ് പഠിച്ചത്. അമ്മ സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ചൊക്കെ അറിയാൻ കേട്ടിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് വിടാൻ മനസ്സിലായിരുന്നു. അപ്പനെ വിടാൻ താല്പര്യമായിരുന്നു. കാരണം അപ്പൻ ഈ വർക്കല സ്കൂളുണ്ട്, ആ സ്കൂളിലെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ അവിടെ വന്ന് അവരവതരിപ്പിക്കാറുണ്ട്. അതൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ കൊണ്ടുവിടാന്ന് പറയുമ്പോൾ അമ്മ പറയാൻ പറ്റത്തില്ലെന്ന് പറയും. അന്നത്തെ ഒരു അമ്മയുടെ ഒക്കെ ഒരു ഇത് അത്രയ്ക്കും ഉള്ളായിരുന്നു. ഇളയ കുഞ്ഞല്ലേ. പിന്നെ അമ്മമാർക്ക് എപ്പോഴും ഈ നമ്മളെ എളുപ്പത്തിൽ പറഞ്ഞ ദുർബലരായ കുഞ്ഞുങ്ങളോടൊരു അടുപ്പം കൂടുതൽ കാണുമല്ലോ. അപ്പൊ അങ്ങനെ അമ്മ വിടാൻ സമ്മതിക്കായിരുന്നു. പിന്നെ എന്നെ അവിടെ വിളക്കോട്ടം GLPS സ്കൂളിൽ ചേർത്തു.
1: നോർമൽ സ്കൂളിൽ പഠിച്ചപ്പോ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ?
0: നോർമൽ സ്കൂളിൽ പഠിച്ചപ്പോ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മളിപ്പോ പിള്ളേരല്ലേ, ആ കുഞ്ഞല്ലേ, നമ്മള് പഠിത്തന്റെ സീരിയസോ അതൊന്നും നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുന്നില്ലല്ലോ. നമ്മളിങ്ങനെ കളിച്ചോടി നടക്കുന്നു എന്നൊക്കെ ഉള്ളതല്ലാതെ നോർമൽ സ്കൂള് അത്ര ഇതല്ല. കാരണം ഒരു വശത്ത് പിള്ളേരുടെ ശല്യപ്പെടുത്തലും എന്റെ കണ്ണാടി എടുത്തുകൊണ്ട് പോവുക അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുമെല്ലാം ഒരുപാട് അനുഭവിച്ചു. പക്ഷേ 1 മുതൽ 4 വരെയുള്ള ആ സ്കൂളിലെ അധ്യാപകരുടെ കരുതലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല.
1: ഉന്നത പഠനത്തിന് പോയത് ആ ഒരു ജീവിതയാത്ര ഒന്ന് വിശദീകരിക്കാമോ?
0: 5ാം ക്ലാസ് മുതൽ എന്റെ ഒരു വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത് എനിക്ക് ഏറെ പ്രയാസമുള്ള കാലമായിരുന്നു. കാരണം ബ്രെയിൻ ലിവിയും അല്ലെങ്കിൽ ബ്ലൈൻഡുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പഠിത്തങ്ങളൊന്നും നടത്താൻ ആ രീതിയിലല്ലായിരുന്നു നല്ല പഠിത്തം. സാധാരണ കുട്ടികളുടെ കൂടെ നിന്നുള്ള പഠിത്തമാണ്. അപ്പൊ അന്നത്തെ കാലത്ത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പോലെ ഉള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഒരുപാട് ക്ലാസ്സുകളിൽ തോക്കുകയും ഒക്കെ ചെയ്തു വന്നിട്ടുണ്ട്. കാരണം പരീക്ഷ എഴുതുമ്പം നമുക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റാതെ വരുമ്പം ആ ഒരു ഇത് വെച്ചുകൊണ്ട് എനിക്ക് മാർക്ക് കുറയും. അങ്ങനെ ഒരുപാട് ക്ലാസ് തോപ്പിച്ചിട്ടുണ്ട്.
1: അപ്പൊ അന്ന് ഈ പറയുന്ന പോലെ നമുക്ക് ഒരാളെ എഴുതാൻ വേണ്ടി ബൈ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരാളെ ഇട്ടും, അങ്ങനെയൊന്നും സപ്പോർട്ട് അന്ന് ഉണ്ടായിരുന്നില്ല അല്ലേ?
0: അന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടിരുത്തും. ആ കാലഘട്ടത്തിൽ വളരെ അധികം വിഷമനായിരുന്നു. കാരണം ഈ കുട്ടികളെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് കാഴ്ചയില്ല എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ നോർമൽ സ്കൂളിൽ വിടരുത്. എവിടെയെങ്കിലും ഇനി കിട്ടിയാൽ അത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നോർമൽ സ്കൂളിൽ വിടരുത്, നിങ്ങൾ ആ കുട്ടിയെ സ്പെഷ്യൽ സ്കൂളിലെ വിടാവുള്ളൂ എന്നെപ്പോഴും ഞാൻ പറയാറുണ്ട്. എന്റെ അനുഭവത്തിൽ നിന്ന് ആണ് എന്നെ അത് പറയിക്കുന്നത്.
1: പക്ഷെ സാർ, ഇപ്പോ കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയില്ലേ സൊസൈറ്റി? അന്നത്തെ ഒരു കാഴ്ചപ്പാടല്ലോ. ഇപ്പോ കുറെ കൂടി നമ്മള് ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് കുട്ടികളും നമ്മുടെ സമൂഹവും കുറച്ചൊക്കെ വളർന്നില്ലേ? സാറിന് ഇപ്പോഴത്തെ ഇതിൽ എന്താണ് തോന്നുന്നത്? അന്നത്തെ ഇതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ?
0: അന്നത്തെ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റം വരണമല്ലോ. ആ മാറ്റം നമുക്ക് ആവശ്യമാണല്ലോ.
1: അതെ,
0: അത് ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് അന്നത്തെ ഇന്നത്തേതിലേക്ക്. പക്ഷെ അന്നത്തെ എന്റെ അനുഭവം അതായിരുന്നു, ഇന്നത്തെ അല്ലായിരുന്നല്ലോ. പക്ഷെ ഇന്നും ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരിപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ ഓരോരോ പ്രത്യേക കോഴ്സുകളായിരിക്കും പഠിച്ചിട്ട് വരുന്നത്. അവരുടെ സ്പെഷ്യൽ BEd എന്ന് പറയുന്നത് ചിലത് കേൾവി ശേഷി കുറവുള്ള കുട്ടികളുണ്ടല്ലോ, ഒരാളുടെ BEd അതായിരിക്കും. വേറെ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ടീച്ചർ പഠിച്ചിരിക്കുന്ന BEd വേറെ ഒന്നായിരിക്കും. അപ്പോ ആ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്.
1: അതായത് സ്പെഷ്യലൈസേഷൻ വേണം ഈ ഇതുപോലെയുള്ള ആൾക്കാരെ പഠിപ്പിക്കാൻ.
0: ഒരു സ്കൂളിൽ ഒരു സ്പെഷ്യൽ ടീച്ചർ ഉണ്ടെങ്കിൽ ആ ടീച്ചർ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ അതിനുള്ള ഒരു ഇത് നേടിയിരിക്കണം.
1: ഇപ്പൊ സാർ ജോലി ചെയ്യുന്നത് ഒരു സ്കൂളിലാണ്. അപ്പോ സാറിന് എന്ത് തോന്നുന്നു, ആ ജോലി നേടിയതിന്റെ പിന്നിലുള്ള പരിശ്രമവും ആ ജോലി ലഭിച്ചപ്പോഴുണ്ടായ സന്തോഷവും ഒക്കെ നമ്മളോടൊന്ന് പങ്കുവെക്കാമോ?
0: ഞാൻ ഒരു വശത്ത് എനിക്ക് കാഴ്ചക്കുറവിന്റെ അല്ലെങ്കിൽ ആ കുട്ടിക്കാലത്തെ ആ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അപ്പോ ജോലി കിട്ടി. ജോലി കിട്ടുക എന്ന് പറഞ്ഞ ജോലി കിട്ടിയത് കല്യാണം കഴിച്ച് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ജോലി കിട്ടിയത്. അത് കാരണം ജോലി കിട്ടിയിട്ട് നമ്മളൊരു ജോലി കിട്ടുന്നതിന് മുമ്പ് ഒരു ഇച്ചിരി ഒന്ന് വിലസോ ഒക്കെ ചെയ്യുമല്ലോ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒന്ന് ഒറ്റയ്ക്കൊന്ന് ഷൈൻ ചെയ്യാൻ നടക്കാനൊക്കെ പറ്റുമല്ലോ. അത് പറ്റിയില്ല.
1: ഈ ഒരു ജോലിയാണോ ട്രൈ ചെയ്തത്, അതോ എങ്ങനെയായിരുന്നു? ഒരുപാട് മത്സര പരീക്ഷകൾ എഴുതുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്?
0: ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത ജോലി ഇതാ.
1: ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി?
0: തന്നെ കിട്ടി. അത് കഴിഞ്ഞ് രണ്ടെണ്ണം കൂടെ വന്നു. പക്ഷെ ഇതാണ് ആദ്യം എനിക്ക് കിട്ടിയത്. ആ രണ്ടെണ്ണം ഒരെണ്ണത്തിന് എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ പോയില്ല, കാരണം അത് എം എസ് സിറ്റി കോട്ടയിലായിരുന്നു.
1: ഇപ്പോ സാർ ആദ്യം പറഞ്ഞു എനിക്ക് സ്കൂൾ കാലയളവിൽ നല്ല മാർക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് സാർ ഇപ്പൊ ഈ ജീവിതയാത്രയിൽ ആദ്യം അറ്റംപ്റ്റ് ചെയ്ത ജോലി കിട്ടി, പിന്നീട് എഴുതിയ പരീക്ഷകളിലൊക്കെ ഉന്നത നിലവാരം പുലർത്തി. അപ്പോ ആ ഒരു മധുരമായിട്ടുള്ള ഒരു ജീവിത വിജയം, അല്ലെ, ഒരു മധുര പ്രതികാരം എന്ന് പറയുന്നത് എന്ത് തോന്നി ആ ഒരു സമയം?
0: നമ്മുടെ ജീവിത വഴി നമുക്ക് ദൈവത്തിന്റെ കരുണയുണ്ടോ, നമുക്ക് ജോലിയായിട്ട് കിട്ടിക്കഴിഞ്ഞു, പിന്നെ നമ്മൾ പുറകോട്ട് ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കാലങ്ങള് ഇതുപോലുള്ള അവസരങ്ങളിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് കുട്ടികളുടെ ഭാവി അത് മുൻനിർത്തിയാണ് ഞാൻ എപ്പോഴും സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ച് പറയുന്നത്.
1: ജോലി സമയം അല്ലാതെയുള്ള സമയങ്ങളിൽ എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്?
0: ജോലി സമയം കഴിഞ്ഞ് വൈകുന്നേരം പ്രോഗ്രാമുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും.
1: റേഡിയോ കേൾക്കാനുണ്ട് അല്ലേ?
0: റേഡിയോ കേൾക്കാനുണ്ട്.
1: ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ പറയാമോ?
0: ഓരോ പ്രോഗ്രാമും നമ്മൾ എടുത്തു പറഞ്ഞാൽ നമുക്ക് അതാണ് നല്ലതെന്ന് തോന്നും. കാരണം ആകാശവാണിയുടെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ആ സാഹിത്യ ഭംഗി എല്ലാവരും ആകർഷിക്കുന്നതാണ്.
1: പാട്ടുകൾ കേൾക്കോ?
0: ആ, പാട്ട് കേൾക്കാറുണ്ട്.
1: ഇഷ്ടപ്പെട്ട പാട്ട് ഒന്ന് പാടാമോ നമുക്ക് വേണ്ടി?
0: ശരശയ്യ ഭീഷ്മർത്തൻ നൊമ്പരമറിഞ്ഞപ്പോൾ ഗാന്ധീവമിടിമിന്നൽ ശരമുതിർത്തപ്പോൾ ശരശയ്യ ഭീഷ്മർദൻ നൊമ്പരമറിഞ്ഞപ്പോൾ ഗാന്ധീവമിടിമിന്നൽ ശരമുതിർത്തപ്പോൾ കരൾ

0: വളരെ നന്നായി പാടുന്നു, പഠിച്ചിട്ടുണ്ട്.
1: ഞാൻ 10-ാം ക്ലാസ് പാസ്സായിട്ട് ആർട്സ് കോളേജിൽ പോയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സ്വാതന്ത്ര്യനാളിൽ ഗാനഭൂഷണത്തിന് ചേർന്നു. പിന്നെ ഞാൻ ഇച്ചിരി ഉഴപ്പുന്ന കൂട്ടത്തില്ല, അതുകൊണ്ട്
0: പക്ഷെ അത് ആ സ്വരത്തിലൊട്ടുമില്ല കേട്ടോ, ആ ഒരു ഉഴപ്പൊന്നും സ്വരത്തിലില്ല, അത്ര നന്നായി പാടി. ഈ സാറ് പറഞ്ഞല്ലോ പല ജോലി കിട്ടി ഷൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ ഈ പാട്ട് കാരണം ഒരുപാട് എടുത്ത് ഷൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ?
1: അതൊക്കെ ഉണ്ട്.
0: പരിപാടികളിലൊക്കെ പാടാറുണ്ടോ?
1: ഇങ്ങനെ ഗാനമേളക്കൊന്നും പോകാറില്ല, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനൊന്നും ഒക്കത്തില്ല, കാരണം മൊബിലിറ്റി ഇച്ചിരി കുറവാ. കാരണം വീട്ടിൽ നിന്ന് ഇല്ല മറ്റുള്ളവരുടെ കയ്യെ പിടിച്ചിങ്ങനെ നടന്നു അങ്ങനെയൊക്കെയുള്ള ഒരു മാത്രമേ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്കുള്ള യാത്രയെ കുറവാണ്. പിന്നെ ഏതെങ്കിലും സദസ്സിലൊക്കെ പോയിന്ന് പാടാറും ഒക്കെ ഉണ്ട്.
0: കുടുംബത്തെ കുറിച്ചും സഹധർമ്മിണിയെ കുറിച്ചും എല്ലാവരെ കുറിച്ചും ഒന്ന് പറയാം.
1: ഞാൻ ഒരു ഇടത്തരം കുടുംബത്തിലാണ്. അച്ഛൻ PWD ജീവനക്കാരനായിരുന്നു. അച്ഛനും അമ്മയെല്ലാം മരിച്ചു. പിന്നെ 3 ബ്രദേഴ്സ് ഉണ്ട്, അവർ ഒരാൾ മരിച്ചു. പിന്നെ ബാക്കി ഉള്ളവരെല്ലാം ഉണ്ട്. പിന്നെ 2012 കല്യാണം കഴിക്കുന്നത്. ഒരു മോനുണ്ട്, 6 വയസ്സ്.
0: എങ്ങനെയുണ്ട്, പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമോ മകനെ?
1: ഞങ്ങൾ പിടിച്ച് കൈയിരിക്കത്തില്ല.
0: നമ്മുടെ ചുറ്റും ഈ ഒരു പരിമിതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ സാറിന്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും. അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്?
1: നമ്മള് മുന്നോട്ട് പോവുക, പുറകോട്ട് നോക്കുക, അതിന്റെ ഇരട്ടി ശക്തിയോടെ മുന്നോട്ട് നോക്കി നടക്കുക.
0: ഇനിയും എന്തെങ്കിലും ലക്ഷ്യങ്ങള് ആഗ്രഹങ്ങളൊക്കെ ബാക്കിയുണ്ടോ? ജീവിതത്തിൽ ഇനിയും കൈവരിക്കണം എന്ന ആഗ്രഹമുള്ള കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ?
1: കലാപരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട്. മോന് കുറച്ചൊരു പാട്ടിന്റെ ഒരു അല്പം ടേസ്റ്റ് ഒക്കെ ഉണ്ട്, അപ്പൊ അവനെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുത്ത് കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ ഞങ്ങള് കാഴ്ചയില്ലാത്ത ആളുകൾ സംഘടിതരാണല്ലോ,
0: ഫെഡറേഷൻ
1: ഓഫ് ദി ബ്ലൈൻഡ്. അതിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് കുറെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാവർക്കും ഒപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ടെങ്കിലും നിന്നുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിച്ചു പോകണമെന്നുണ്ട്. ജീവിതത്തില് പരമാവധി മനുഷ്യന് നന്മയാകുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്.
0: ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച ശ്രീ ബിനോയ് കുര്യാക്കോസിന്റെ വാക്കുകൾ നമുക്കൊരു പ്രചോദനമാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങള് പരിമിതികളായി കണ്ട് ഒതുങ്ങിക്കൂടുന്നവരോട് സാറിന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. അപ്പോ ഇനിയും ഒരുപാട് പേർക്ക് പ്രചോദനാത്മകമാകട്ടെ താങ്കളുടെ ജീവിതം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
1: നന്ദി.
2: വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ബിനോയ് കുര്യാക്കോസുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

നേർവഴി. ഒരിക്കൽ കൂടി സമാപിച്ചു.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಡಿಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ

വൈകിട്ട് 2:15 തുടർ നാടകം. ഡസ്റ്റോവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും, 29-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. 2:30 ഉമംഗ് CIET സ്പോൺസർ പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 നേർമൊഴി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റായ വിജയകുമാർ എസ് നായരുമായി നടത്തിയ അഭിമുഖം.

വൈകുന്നേരം 5:15 തുടിതാളം. കലാമണ്ഡലം ജെ രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന കേളികൊട്ട്. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:40 ഗാന്ധി സ്മൃതി.

എൺപതിനുള്ള വയലും വീടും പരിപാടിയിൽ വിരിപ്പ് നെൽകൃഷി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ സുരേന്ദ്രൻ എമ്മുമായി അഭിമുഖം. തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ. 7:35 യുവവാണി. രശ്മി പ്രശോദ് അവതരിപ്പിക്കുന്ന പുസ്തക അവലോകനം, വിഷ്ണുപ്രിയ അവതരിപ്പിക്കുന്ന കഥ, കാവേരി ബാബു അവതരിപ്പിക്കുന്ന കവിത എന്നിവ

0: രാത്രി 8 മണിക്ക് സാഹിത്യരംഗം. സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ ഗുണ്ടാചരിതം, തുടർന്ന് കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിത ഉള്ളനക്കങ്ങൾ.
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ആകാശവാണി. ഇപ്പോൾ ലളിതഗാനങ്ങൾ. എം വിനോദ് പാടിയത്. ഗാനരചന പുനലൂർ സി ബി വിജയകുമാർ. സംഗീതം ജോയ് തോട്ടാൻ. മനസ്സിജ സൂനസുദേ എന്നാരംഭിക്കുന്ന ഗാനം.

0: സി ബി വിജയകുമാർ വരികൾ എഴുതി ജോയ് തോട്ടാൻ ഈണം നൽകി എം വിനോദ് പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സമയം 12 മണി കഴിഞ്ഞ് 29:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനം മന്ത്രി ഷിബു ബേബി ജോൺ. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം ഇന്ന്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. IPL ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ചേർന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദ്ര സുരക്ഷ, നിരീക്ഷണം, ചരക്ക് ഗതാഗത ശൃംഖല, പരിശീലനം, മാനുഷിക സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ക്വാഡ് രാജ്യങ്ങളുടെ സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്നും ശ്രീ ജയശങ്കർ അറിയിച്ചു. യോഗത്തിൽ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു

0: മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതായി വനംമന്ത്രി ഷിബു ബേബി ജോൺ. മരിച്ച ജെസിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും അദ്ദേഹം ചവറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: എന്തുകൊണ്ടാണ് ഇതിറങ്ങുന്നത് എന്നുള്ള ഒരു ശാസ്ത്രീയ പഠനം ഇതുവരെ ഗവൺമെന്റിന്റെ പക്കലില്ല. അതാണ് എന്നെ ഞെട്ടിച്ചത്. അത് അടിയന്തരമായി അതിന്റെ ഒരു ഹ്രസ്വമായ റിപ്പോർട്ട് അടിയന്തര പ്രാധാന്യത്തോടും നൽകാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെല്ലാം ലോങ് ടേം മെഷേഴ്സ് ആണ്. ഷോർട്ട് ടേം മെഷേഴ്സ് എന്നുള്ള നിലയിൽ
0: സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഫലപ്രഖ്യാപനം നടത്തും. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ കേരളം kerala.gov.in സൈറ്റിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും കൂടാതെ വാട്സാപ്പിലൂടെയും പരീക്ഷാഫലമറിയാം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച് ഉന്നതതല യോഗം നാളെ ചേരും. ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ട്ബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ ഉപകരണമകപ്പെട്ട് ദുരിതമനുഭവിച്ച ഹർഷിനയ്ക്ക് മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ചു. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഓഫീസ് അസിസ്റ്റന്റായി സ്ഥിരം നിയമനമാണ് നൽകിയത്. രാജ്യത്ത് സിഎൻജി വിലയിൽ വർധന. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന്റെ വില കിലോഗ്രാമിന് 2 രൂപയാണ് ഇന്ന് വർധിച്ചത്. രാവിലെ 6 മണി മുതൽ പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നു. നിലവിൽ സിഎൻജിക്ക് കിലോഗ്രാമിന് 83.09 രൂപയാണ് വില. സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡിന് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി കണ്ണൂർ ഏഴിമല നാവിക അക്കാദമി. വ്യാഴാഴ്ച നടക്കുന്ന ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. ഇന്ത്യൻ നാവികസേന, തീരസംരക്ഷണ സേന എന്നിവയ്ക്ക് പുറമെ സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News.
0: ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. ത്യാഗത്തിന്റെ സ്മരണകൾ പുതുക്കുന്ന ബക്രീദിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ പെരുന്നാളിനായി കോഴിക്കോടൊരുങ്ങി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കോഴിക്കോട്ടെ പ്രധാന വ്യാപാര കേന്ദ്രമായ മിഠായിത്തെരുവിലും നിരവധി പേരാണ് വസ്ത്രങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്നതിനായി എത്തുന്നത്. പെരുന്നാളാഘോഷത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അവശ്യവസ്തുക്കളും സബ്സിഡി സാധനങ്ങളും ഉറപ്പാക്കി സപ്ലൈകോയും പത്തരം വസ്തുക്കൾ അടങ്ങിയ ബക്രീദ് സ്പെഷ്യൽ കിറ്റും ഒരുക്കിയിട്ടുണ്ട്. സപ്ലൈകോ വിൽപ്പശാലകളിൽ
0: സംസ്ഥാനത്ത് ഇന്ന് ഭേദപ്പെട്ട മഴ ലഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മറ്റു ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 2-ാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98-ാം ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചി പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. 1928 May 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ്

0: മുഖദിനം. കണ്ണൂരിൽ ഒരു മാസക്കാലം നീളുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കും. തീർത്ഥാടകർക്ക് അക്കരെ കൊട്ടിയൂരിലെത്താനായി ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം മന്ത്രി കെ മുരളീധരൻ അല്പം മുമ്പ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിച്ചത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് 2.5 കോടിയോളം രൂപ ചെലവഴിച്ച് പുതിയ പാലം പണിതത്. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് വൈദ്യുതി മന്ത്രി.
0: ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 91 പോയിന്റ് നഷ്ടത്തിൽ 76,407 നിഫ്റ്റി 2 പോയിന്റ് നേട്ടത്തിൽ 24,035 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 14,565 പവന് 360 രൂപ കുറഞ്ഞ് 116,520 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. തൃശൂർ വാണിയമ്പാറയിൽ ആംബുലൻസിൽ കടത്തിയ MDMA പിടികൂടി. 280 ഗ്രാം MDMAയുമായി വെട്ടിക്കൽ അഞ്ചേരി സ്വദേശികളാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനം മന്ത്രി ഷിബു ബിബി ജോൺ. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം ഇന്ന്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. IPL ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി

0: പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു.
1: ഓരോ വ്യക്തിയും തന്റെ ചിന്താഗതിയിൽ വ്യത്യസ്തരായിരിക്കുന്നത് പോലെ തന്നെ ജീവിത സാഹചര്യങ്ങളോടുള്ള തങ്ങളുടെ സമീപനങ്ങളിലും പ്രതികരണങ്ങളിലും വ്യത്യസ്തരായിരിക്കും. തന്റെ സ്വഭാവത്തിലുള്ള ഇത്തരം സവിശേഷതകൾ ചെറുപ്രായത്തിൽ തന്നെ പ്രത്യക്ഷമാവുകയും പൊതുവെ ജീവിതത്തിലുടനീളം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇത്തരം സവിശേഷതകളുടെയും പ്രത്യേകതകളുടെയും ആകെത്തുകയാണ് നമ്മൾ ഒരാളുടെ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. എല്ലാ വ്യക്തികൾക്കും അടിസ്ഥാനപരമായി ചില വ്യക്തിത്വ സ്വഭാവ രീതികൾ ഉണ്ടാകും. എന്നാൽ ചിലപ്പോൾ ഇത്തരം ചില പ്രത്യേകതകൾ അമിതമായി ഉണ്ടാവുകയും തന്മൂലം അവരുടെ വ്യക്തിബന്ധങ്ങളെയോ കുടുംബജീവിതത്തെയോ തൊഴിലിനെയോ ഒക്കെ സാരമായി ബാധിക്കുകയോ ചെയ്യുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇതിനെ വ്യക്തിത്വ വൈകല്യം അഥവാ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വ്യക്തിത്വ വൈകല്യങ്ങൾ കണ്ടുവരുന്നത്. ചിലർക്ക് മറ്റുള്ളവരെ വിശ്വസിക്കുവാനുള്ള പ്രയാസമാണെങ്കിൽ മറ്റു ചിലർക്ക് എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന രീതിയിലായിരിക്കും ഇത്തരം വ്യതിയാനങ്ങൾ ഉണ്ടാകുക. ജനിതക ഘടകങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ശൈശവത്തിലും ബാല്യത്തിലും ഒക്കെ ഉണ്ടാകുന്ന ജീവിത അനുഭവങ്ങൾ, ഇവയൊക്കെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. ഇവയിൽ പലതും ഭാവി ജീവിതത്തിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂട്ടുന്നു. വ്യക്തിത്വ വൈകല്യങ്ങളെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം: ക്ലസ്റ്റർ എ, ബി, സി. നമുക്ക് ഓരോ വിഭാഗക്കാരെയും അല്പം വിശദമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ക്ലസ്റ്റർ എ വിഭാഗക്കാർ പൊതുവെ അസാധാരണ സ്വഭാവ രീതികൾ ഉള്ളവരാണ്. ഇവരിൽ ചിലർ സദാ സംശയാലുക്കളാണ്, ആരെയും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല, മറ്റുള്ളവർ തന്നെ പാരവെക്കുന്നുവെന്നും വ്യക്തികളെയും സാഹചര്യങ്ങളെയും തനിക്കെതിരായി തിരിക്കുന്നു എന്നും ഇവർക്ക് തോന്നുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യാറുണ്ട്. ഇവരുടെ ഈ അവസ്ഥയെ നമ്മൾ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. കുടുംബജീവിതത്തെ പോലും സാരമായി ബാധിക്കുന്ന തരത്തിൽ ജീവിത പങ്കാളിയെ സംശയവും ഇവരിൽ കാണാറുണ്ട്. ക്ലസ്റ്റർ എയിൽ പെടുന്ന മറ്റൊരു സ്വഭാവ വൈകല്യത്തെ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. ജീവിതത്തോട് തന്നെ ഒരു നിസ്സംഗതയും തണുപ്പൻ സ്വഭാവ പ്രകൃതവും ആണ് ഇവർക്കുള്ളത്. ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളോടാണ് ഇവർക്ക് താൽപര്യം. മറ്റുള്ളവരുമായി ഒത്തുചേർന്ന് ചെയ്യാവുന്ന കാര്യങ്ങളിൽ നിന്ന് ഇവർ വിട്ടുനിൽക്കുകയോ അതിൽ താൽപര്യപ്പെടാതിരിക്കുകയോ ചെയ്യുന്നു. തികച്ചും വിചിത്രമായ പ്രകൃതമുള്ള സ്കിസോട്ടിപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറും ക്ലസ്റ്റർ എ വിഭാഗത്തിൽ പെടുന്നു. ഇനി നമുക്ക് ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്താണെന്ന് നോക്കാം. ക്ലസ്റ്റർ ബി തികച്ചും നാടകീയവും വൈകാരികവുമായി പെരുമാറുന്നവരാണ്. ഇക്കൂട്ടർ അസ്ഥിരതയുള്ള സ്വഭാവ രീതി കാണിക്കാറുണ്ട്. ഇവർക്ക് പൊതുവെ എടുത്തുചാട്ടം അഥവാ ഇംപൾസിവിറ്റി കൂടുതലായി കണ്ടുവരുന്നു. ചിലർ തീവ്രമായ ബന്ധങ്ങളിലേക്ക് ചുരുങ്ങിയ സമയത്തിൽ എത്തിപ്പെടുകയും ബന്ധങ്ങളിൽ നിന്ന് ചെറിയ കാര്യങ്ങൾക്ക് വിട്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ ആ വൈകാരിക അവസ്ഥ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ആത്മഹത്യാ ചിന്തകളിലേക്കും ശ്രമങ്ങളിലേക്കും തിരിയുന്നു. ഈ സ്വഭാവ പ്രകൃതത്തെ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് വിളിക്കാറ്. ഇനി ചിലരാകട്ടെ വസ്ത്രധാരണം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവർ അവരെ ശ്രദ്ധിക്കാതിരുന്നാൽ പെട്ടെന്ന് അസ്വസ്ഥരാവുകയും അമിത വികാര പ്രകടനങ്ങൾ കാണിക്കുകയും ചെയ്യാം. ഇത്തരം നാടകീയമായ പെരുമാറ്റ രീതിയെ നമ്മൾ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. ക്ലസ്റ്റർ ബിയിലുള്ള സവിശേഷമായ മറ്റൊരു വ്യക്തിത്വ വൈകല്യമാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. പേര് സൂചിപ്പിക്കുന്ന പോലെ നിയമലംഘനവും സൈക്കോപതിക് വ്യക്തിത്വ രീതികളും ഇക്കൂട്ടരിൽ കണ്ടുവരുന്നു. അടുത്ത ഒരു കൂട്ടരാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഞാനാണ് വലുത്, ഞാൻ സവിശേഷപ്പെട്ട ആളായതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ആരാധിക്കുകയും എനിക്കായി കരുതുകയും വേണമെന്ന ചിന്താഗതിയുള്ളവരാണിവർ. കൂടെ ജോലി ചെയ്യുന്നവർക്കും ജീവിത പങ്കാളിക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ക്ലസ്റ്റർ സി പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്ന് മനസ്സിലാക്കാം. ഉത്കണ്ഠയും ഒഴിഞ്ഞുമാറ്റവും, ആങ്ഷ്യസ് അവോയ്ഡന്റ് ഉള്ള സ്വഭാവ രീതി കാണിക്കുന്നവരാണ് ക്ലസ്റ്റർ സി. അത് കാരണം പുതിയ സാഹചര്യവും ആളുകളെയും ഒക്കെ പൊതുവെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇവർ ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അംഗീകരിക്കപ്പെടുമോ എന്ന സംശയം കാരണം ഇവ അവോയ്ഡ് ചെയ്യുന്നു, തന്മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. ക്ലസ്റ്റർ സിയിൽപ്പെട്ട മറ്റു ചിലരാകട്ടെ എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. എന്ത് ചെറിയ തീരുമാനം എടുക്കണമെങ്കിലും അവർ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒരു ബാധ്യതയായി തോന്നപ്പെടാം. കൃത്യത, പൂർണ്ണത, സമയത്തിനും നിയമത്തിനും ചട്ടങ്ങൾക്കും ഒക്കെ അമിതമായ പ്രാധാന്യം കൊടുക്കുകയും 100% പെർഫെക്റ്റായി പെരുമാറാനുള്ള തത്രപ്പാടിൽ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന വ്യക്തിത്വ വ്യതിയാനമാണ് അനൻകാസ്റ്റിക് അഥവാ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. തങ്ങൾ ആഗ്രഹിക്കുന്ന കൃത്യനിഷ്ഠയും പരിപൂർണതയും അവർ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും അതിനായി അവരെ നിർബന്ധിക്കുകയും അതുമൂലം മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് കരുതലില്ലാതെയും ഇരിക്കാം. ഇപ്പോൾ പറഞ്ഞ 3 തരം വ്യക്തിത്വ വൈകല്യങ്ങൾ, അതായത് ആങ്ഷ്യസ് അവോയ്ഡൻസ്, ഡിപ്പെൻഡന്റ് അനൻകാസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നിവ ക്ലസ്റ്റർ സിയിൽ പെടുന്നു. ഏകദേശം 10 തരം വ്യക്തിത്വ വൈകല്യങ്ങളെയും അവയെ ഉൾപ്പെടുന്ന 3 ക്ലസ്റ്ററുകളെയും കുറിച്ചാണ് ഇതുവരെ സംസാരിച്ചത്. പൊതുവെ ചെറുപ്രായത്തിൽ ആരംഭിക്കുകയും ജീവിതാവസാനം വരെ തുടരുകയും ചെയ്യുന്ന സ്വഭാവ രീതികളാണിവ. എന്നാൽ ചിലരില്ലെങ്കിലും മറ്റ് കാരണങ്ങൾ കൊണ്ടും ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന്, തലച്ചോറിൽ ഉണ്ടാകുന്ന ട്യൂമറുകൾ, തലച്ചോറിനെ തകരാറിലാക്കുന്ന ട്രാഫിക് ആക്സിഡന്റുകൾ, ലഹരിയുടെ അമിതമായ ഉപയോഗം, ഇതൊക്കെ വ്യക്തിത്വ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഒരു മനോരോഗ വിദഗ്ധനെ കണ്ട് രോഗം നിർണയിക്കുകയും ചികിത്സ തേടുകയും വേണം. ഇനി നമുക്ക് വ്യക്തിത്വ വൈകല്യങ്ങൾ എങ്ങനെയാണ് ചികിത്സിക്കുന്നതെന്ന് നോക്കാം. വൈവിധ്യമാർന്ന വ്യക്തിത്വ സവിശേഷതകൾ ഉള്ളതുപോലെ തന്നെ വൈവിധ്യമാർന്ന ചികിത്സാ രീതികളും ഇതിനായി ഉപയോഗിക്കുന്നു. രോഗലക്ഷണങ്ങൾ അനുസരിച്ച് വ്യക്തിത്വ വൈകല്യങ്ങൾക്കുള്ള ചികിത്സയിൽ ഔഷധ ചികിത്സയും വിവിധ തരം സൈക്കോതെറാപ്പികളും ഉപയോഗിച്ച് വരാറുണ്ട്. ഉദാഹരണത്തിന്, ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന ഒരു പ്രത്യേക തരം സൈക്കോതെറാപ്പി, അതായത് മനഃശാസ്ത്ര ചികിത്സ, ഫലപ്രദമായി കണ്ടുവരുന്നു. രോഗാവസ്ഥയെപ്പറ്റി ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കുകയും കൃത്യമായ ചികിത്സയിലൂടെയും മനഃശാസ്ത്ര പരിശീലനത്തിലൂടെയും ഇവരുടെ ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുന്നതാണ്. ഇതിനുപരിയായി ജീവിത പങ്കാളിയെയും കുടുംബാംഗങ്ങളെയും രോഗത്തിന്റെ സങ്കീർണ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. വ്യക്തിത്വ വൈകല്യങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും കൃത്യമായ ചികിത്സ എടുക്കുകയും ചെയ്യുക വഴി ഇത്തരം വൈകല്യങ്ങൾ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നമുക്ക് ഗണ്യമായി കുറയ്ക്കുവാൻ കഴിയും.
0: പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഞ്ജു മാത്യു.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിന് പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. കോംഗോയിലും യുഗാണ്ടയിലും പടരുന്ന എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഡിജിസിഎ. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. മൂന്ന് ദിവസത്തെ സിക്കിം സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാംഗ്ടോക്കിലെത്തി. ഗവർണർ ഓം പ്രകാശ് മാത്തൂർ, മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് തുടങ്ങിയവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാദുല ചുരത്തിൽ എത്തും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻഡോ പസഫിക് മേഖലയുടെ പുരോഗതിക്കാണ് യോഗം പ്രഥമ പരിഗണന നൽകുകയെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: We have seen encouraging progress on many initiatives as maritime democracies, pluralistic societies and market economies. We share a responsibility towards a free and open Indo-Pacific. The region must remain a driver of global growth and stability. We will be underlining that today through our deliberations, which I am confident will be useful and productive.
0: ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിത്സു മൊട്ടേഗി, യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. യോഗത്തിനുശേഷം ജപ്പാനിലെയും ഓസ്ട്രേലിയയിലെയും വിദേശകാര്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2026 നാഷണൽ സ്പോർട്സ് ഗവർണൻസ്, നാഷണൽ സ്പോർട്സ് ബോർഡ് ചട്ടം, നാഷണൽ സ്പോർട്സ് ട്രിബ്യൂണൽ ചട്ടം 2026 എന്നിവയ്ക്കുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് സമിതി ശുപാർശ ചെയ്യുന്ന പാനലിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ചെയർപേഴ്സണും രണ്ടംഗങ്ങളും ദേശീയ സ്പോർട്സ് ബോർഡിൽ ഉൾപ്പെടും. കായികരംഗത്തെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിധി നിർണയ സ്ഥാപനമായി ദേശീയ കായിക ട്രിബ്യൂണൽ പ്രവർത്തിക്കും. എൽപിജി സിലിണ്ടറുകളിൽ നിന്ന് പിഎൻജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതിയ ഇളവുകൾ അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് പിഎൻജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽപിജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഭാവിയിൽ പിഎൻജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽപിജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനം തുടരുന്നു. ഒട്ടാവയിൽ കനേഡിയൻ മന്ത്രി മനീന്ദർ സിന്ധു സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ, സംരംഭകത്വ മനോഭാവം, വിപണി അവസരങ്ങൾ എന്നിവയിലൂന്നിയാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെന്ന് ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. കാനഡയുടെ വളർച്ചയിൽ ഇന്ത്യൻ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, ധൈര്യം, ഏകോപനം എന്നിവയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സൈന്യം, ജമ്മുകാശ്മീർ പോലീസ്, NDRF, SDRF, ഭരണകൂടം എന്നിവയുടെ സംയുക്ത ദൌത്യത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദൌത്യത്തിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും ബോട്ടുകളെയും ലക്ഷ്യമിട്ട് യുഎസ് സൈന്യം ആക്രമണം നടത്തി. വെടിനിർത്തൽ വേളയിൽ സമാധാനപരമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്നും സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും യുഎസ് സൈന്യത്തിന്റെ ഏകീകൃത കോംബാറ്റന്റ് കമാൻഡുകളിൽ ഒന്നായ സെൻകോം വക്താവ് പറഞ്ഞു. അതേസമയം രാജ്യത്തുടനീളം ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ ഉത്തരവിട്ടു. 87 ദിവസത്തിലേറെയായി ഇറാനിൽ ഇന്റർനെറ്റ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാദും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയും ദോഹയിൽ. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഖത്തറിലുള്ള 12 ബില്യൺ ഡോളറിന്റെ സ്വത്തുക്കൾ മരവിപ്പിച്ചത് പിൻവലിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതേസമയം റിപ്പോർട്ടുകൾ ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നിഷേധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ശേഖരിക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന യാത്രക്കാർ വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസറിനെ അറിയിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും അദ്ദേഹം

0: സന്ദർശിക്കും. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം മിസോറാമിൽ കാലവർഷം ആരംഭിച്ചു. കേരളത്തിൽ ഇന്നോ നാളെയോ കാലവർഷം എത്തിയേക്കും. സാധാരണയായി ജൂൺ 1 എത്തുന്ന കാലവർഷം ഇത്തവണ മെയ് 26 ആരംഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
1: കേരളത്തിലും ലക്ഷദ്വീപിലുമുള്ള 14 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 60% ഇടങ്ങളിലെങ്കിലും മെയ് 10 ശേഷം തുടർച്ചയായ 2 ദിവസം 2.5 mm മഴ ലഭിച്ചാലാണ് കാലവർഷം എത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുക. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലെ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമ്മളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ 10 മുതൽ 5 mm മഴ ലഭിച്ചു വരുന്നുണ്ട്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ 15 mm മഴയും 40 km വരെയുള്ള കാറ്റുമാണ് ഇന്ന് രാവിലെ 10 മുതൽ രേഖപ്പെടുത്തിയത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1 ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് തുടക്കം. ലോകമെമ്പാടുമുള്ള 1.5 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ മിനായിൽ നിന്ന് അറഫ പർവ്വത സമതലങ്ങളിലേക്ക് എത്തി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 1 ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി മഞ്ഞണി പൂനിലാവ്. 1950, 60, 70, 80 എന്നീ കാലഘട്ടങ്ങളിലെ ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യ ഗാനം വേലുത്തമ്പി ദളവായ് എന്ന ചിത്രത്തിനുവേണ്ടി ഉദയഭാനുവും റാണിയും പാടിയത്. ഗാനരചന അഭയദേവ്, സംഗീതം ആർ പാർത്ഥസാരഥി.

മോഹത്തിൻ പാലി, കാച്ചി കുറുക്കിയ മോഹത്തിൻ പാലി. കാച്ചി കുറുക്കിയ മോഹത്തിൻ പാലി, പൂച്ച കുടിച്ച് പോകും കരിം പൂച്ച കുടി.

0: മൂന്നാം സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ചങ്ങമ്പുഴ കൃഷ്ണപിള്ളിയുടെ വരികൾ രമണൻ എന്ന ചിത്രത്തിനു വേണ്ടി കെ രാഘവൻ ഈണം നൽകി കെ പി ഉദയഭാനുവും പി ലീലയും ചേർന്ന് പാടിയത്.

എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? പാട്ടുകാരി പെണ്ണെ നീ ഒരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ

0: பாட்டுவாடா நரியாத்ததா மரக்கிளினி.
1: മെഹബൂബ് രാജിച്ചൻ എന്ന പൌരൻ ചിത്രത്തിൽ പാടിയ ഗാനമാണ് കേട്ടത്. വരികൾ എഴുതിയത് പി ഭാസ്കരൻ, ഈണം നൽകിയത് കെ രാഘവൻ.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.

നിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പെണ്ണിലെ തിക്കി തിരക്കി നടക്കണ്ട. നിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പെണ്ണിലെ തിക്കി തിരക്കി നടക്കേണ്ട. കസണ്ടം പൂശിയ കിന്നറ വാക്കുമായി കൈക്കുരി കാട്ടി അടുക്കേണ്ട. എന്റെ കരളല്ലേ.

0: Φόρο. Φόρο. Και φόρο.
1: പി മാധുരിയും ലതാരാജുവും പാടിയ ഗാനം കേൾക്കാം. ബൈലറിന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകിയ ഗാനം ചിത്രം ലൈൻ ബസ്.

0: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല. എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യയ്ക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVMPM@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം: AIRTVMPM@gmail.com. മഞ്ഞിനി പൂനിലാവിലെ അടുത്ത ഗാനം ഹെലോ ഡാർലിംഗ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ബൈലാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് MK അർജുനൻ.
1: ഏയ് മണ്ടിപ്പെണ്ണേ.

തകിടും ഓടിപ്പും തൊങ്ങലും കണ്ട്രി നീ വെറും കൺട്രി എം ഓ എൻ കെ ഇ വൈ

കൊച്ചിൻ എക്സ്പ്രസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസും എല്ലാർ ഈശ്വരിയും. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എൻ കെ അർജുനൻ ഈണം നൽകിയ ഗാനം, പത്മവ്യൂഹം എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രനും പി ലീലയും പാടിയത്.

മഞ്ഞിനെ പൂനിലാവിൽ ഇനി കേൾക്കാം ജാനിമ ഡേവിഡ് പാടിയ ഗാനം. ചിത്രം നീലക്കുയിൽ. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

സൂര്യകിരണങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി എ പി കോമള പാടിയ ഗാനം കേൾക്കാം. വരികളെഴുതിയത് പി ഭാസ്കരൻ, ഈണം നൽകിയത് കെ രാഘവൻ.

അങ്ങനെ പൊന്നിലാവിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വയലാർ എഴുതി ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയത് ചിത്രം പോസ്റ്റ്മാനെ കാണാനില്ല.

0: External Affairs Minister Dr. S. Jaishankar chairs Quad Foreign Ministers meeting in New Delhi. Quad commits to stable and secure energy markets. India and the US sign key agreement to strengthen supply, mining and processing of critical minerals and rare earths. Union Home Minister Amit Shah visits Sancho border post in Rajasthan, launches Vibrant Villages Program 2 in border regions of the state. Millions of pilgrims begin main ritual of Hajj pilgrimage in Saudi Arabia. And in the IPL Qualifier 1, Gujarat Titans to take on defending champions Royal Challengers Bengaluru in Dharamshala this evening. And with that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 29-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കണ്ണൻ നായർ, മീന നെവിൽ, നിതിന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: സ്വിഡ്രിഗെയ്ലോഗ് എന്നൊരു വിഷയലമ്പടന്റെ പേര് കഥയിലേക്ക് കടന്നു വരികയാണ് ഇന്ന്. ഒരു നാടകം തന്നെ ഉള്ളിലൊളിപ്പിച്ചൊരു മനുഷ്യൻ. നിക്കോവിന്റെ പെങ്ങൾ അയാളുടെ വീട്ടിൽ ജോലിക്ക് പോയിരുന്നു. നിക്കോവിന്റെ അമ്മയും പെങ്ങളും വർഷങ്ങൾക്കു ശേഷം മകനെ കാണാൻ വന്നിരിക്കുകയാണ് റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ. രണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തിയ ആളാണ് മകൻ നിക്കോവെന്ന് അവർക്കറിയില്ലല്ലോ. മരിച്ചുപോയ മർമലഡോവിന്റെ മകൾ സോണിയയും കയറി വരുന്നുണ്ടെന്ന് ചാക്കാല പറയാൻ. ചിലരൊക്കെ മരിക്കുന്നിടത്ത് ചിലരൊക്കെ ജനിക്കുകയാണോ? നിർണായകമായ വഴിതിരിയലുകളുടെ കവലയിലാണിന്ന് നടനം. നിക്കോവിന്റെ ഉടുപ്പിൽ ചോര. ഡോക്ടർ സോസിമോവ്, നിക്കോവ്, അമ്മ, നിക്കോവിന്റെ പെങ്ങൾ സോണിയ, കൂട്ടുകാരൻ റസുംഹീൻ എന്നിവർ സംഭാഷണത്തിൽ.
4: നീ എപ്പോ എണീറ്റു കുഞ്ഞേ?
5: ഓ, ഇന്നിത്തിന് താമസമേ. അത് കഴിഞ്ഞ് നിങ്ങളെ വന്ന് കാണുമായിരുന്നു. ഇന്ന് കാലത്ത് കുറെ പണിയുണ്ടായിരുന്നു. ഈ വസ്ത്രങ്ങൾ കാരണമാണ് വൈകിയത്. ഞാൻ ഇന്നലെ നസ്താസിയോട് പറയാൻ മറന്നുപോയി ചോര കഴുകിക്കളയാൻ.
4: ചോരയോ? എന്തു ചോര?
5: ഏയ്, ഒന്നുമില്ല, വിഷമിക്കാനൊന്നുമില്ല. ഇന്നലെ ഞാൻ ജ്വരം പിടിച്ച് തെരുവിലൂടെ അലഞ്ഞു തിരിയുമ്പോൾ വാഹനാപകടത്തിൽപ്പെട്ട ഒരാളെ കാണാനിടയായി. അയാളെ ഒന്ന് സഹായിച്ചു.
6: ജ്വരമോ? നീ എല്ലാം ഓർക്കുന്നുണ്ടല്ലോടാ.
5: അത് ശരിയാണ്. എന്തിനു പോയി, എന്തിനു പറഞ്ഞു എന്നൊന്നും വ്യക്തമായി വിശദീകരിക്കാൻ വയ്യ.
7: അതൊരു സാധാരണ പ്രതിഭാസമാണ്. പ്രവൃത്തികൾ അതിവിശുദ്ധമായും തന്ത്രപരമായും ചിലപ്പോൾ ചെയ്യപ്പെടും. എന്നാൽ അതിനുള്ള നിർദ്ദേശങ്ങൾ രോഗബാധിതമായ ബുദ്ധിയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. അതൊരു സ്വപ്നം പോലെയാണ്.
6: ശരിയാണ് ഡോക്ടർ, ശരിയാണ്. ഇവൻ എന്നെ ഭ്രാന്തനായാണ് കാണുന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലായി.
7: ഒരു വിധത്തിൽ ചിന്തിച്ചാൽ നാമെല്ലാം പലപ്പോഴും ഭ്രാന്തന്മാരാകാറുണ്ട്. സമനില തെറ്റിയാൽ നമുക്കൊരു രേഖ വരയ്ക്കേണ്ടി വരും. മനസ്സിന് പൂർണ്ണമായും സമനിലയുള്ള മനുഷ്യർ ഇല്ലെന്നുള്ളത് തന്നെ വാസ്തവം.
4: മോനെ, ഒരു വിശേഷം.
5: എന്താമേ?
4: സ്വിഡ്രിലോഗിന്റെ ഭാര്യ മരിച്ചു.
5: അതെയോ? അല്ല, ചേച്ചി സഹായിയായി നിന്നത് അയാളോടൊപ്പമല്ലേ?
4: അതെ. പിന്നൊരു പ്രധാന കാര്യം, ഇന്ന് രാത്രി 8 മണിക്ക് ലൂഷിൻ വരും ഞങ്ങളുടെ താമസ സ്ഥലത്ത്.
8: ആ കൂടിക്കാഴ്ച സമയത്ത് ചേട്ടൻ തീർച്ചയായിട്ടും വരണം. ഇതെന്റെ ഒരു ആഗ്രഹമാണ്.
4: എന്താ, നീ വരില്ലേ മോനെ?
5: ഇതെന്ത് ചോദ്യമാ? ഡോണിയുടെ കാര്യമല്ലേ, ഞാൻ വരാതിരിക്കോ?
8: ആ പിന്നെ റസ്മുഹിനെയും ക്ഷണിക്കും.

0: കേട്ടോ.
1: വരും, നിക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാനും വരും.
2: ധോണിയയുടെ തീരുമാനം പോലെ നടക്കട്ടെ, എനിക്കും അതൊരാശ്വാസമാകും. ഒളിച്ചുകളിയും ചതിയും എനിക്കിഷ്ടമല്ല. സത്യാവസ്ഥ മുഴുവൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ലൂഷിന് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ.

0: സോണിയ, മനസ്സിലായില്ലേ? ഇന്നലെ മരിച്ച മർമലഡോവിന്റെ മകൾ.
1: ഓ സോണിയ,
0: എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ നിക്കോ?
1: ഇല്ല, നീ ഇവിടെ എന്നെ തേടി വരുമെന്ന് കരുതിയില്ല. ഇവിടെ ഇപ്പോൾ എന്റെ അമ്മ, സഹോദരി ഡോണിയ. സോണി, ഇരിക്കെ.
0: സുഖമില്ലെന്ന് അറിഞ്ഞു. ഞാൻ അല്ല, സമയം നിക്കോവിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇവിടെ വന്ന് ഈ അവസ്ഥയിൽ ഉപദ്രവിച്ചതിന് ക്ഷമിക്കണം. കാതറീനയാണ് എന്നോട് ഇവിടെ വന്ന് നിങ്ങളെ ശവസംസ്കാരത്തിന് ക്ഷണിക്കാൻ പറഞ്ഞത്.
1: അതെയോ? തീർച്ചയായും ഞാൻ വരാം, വരാൻ ശ്രമിക്കും.
0: ശരി, ഞാൻ പോവട്ടെ.
1: ഇത്ര പെട്ടെന്നോ? ഇരിക്കൂ. അമ്മ, ഇതാണ് സോണിയ. ഇന്നലെ എന്റെ കൺമുന്നിൽ വെച്ച് വണ്ടി കയറി മരിച്ച നിർഭാഗ്യവാനായ മർമലഡോവിന്റെ മകൾ. ഇവളെക്കുറിച്ചാണ് സ്വല്പം മുമ്പ് ഞാൻ അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നത്.
2: ഓ സോണിയ, ഞാൻ നിക്കോവിന്റെ അമ്മ. ഇവിടെ വന്നിരിക്കും മോളെ.
3: ഞാൻ നിക്കോവിന്റെ നേത്തി ഡോണിയ.
1: ഞാൻ സോണിയോട് ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. ഇന്നലെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? പോലീസുകാരെ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ലല്ലോ?
0: എന്തിന്?
1: മൃതദേഹം ഇത്ര നേരം അവിടെ വെക്കുന്നതിന്. ഇപ്പോ ചൂടുകാലമാണ്, ബോഡിയിൽ നിന്ന് മാറ്റം വമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ സെമിത്തേരിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ.
0: അടക്കത്തിന് മരണം. ഇന്നലെ നിങ്ങൾ ചെയ്തതെന്ന സഹായത്തിന് വളരെയേറെ നന്ദിയുണ്ട്.
1: മെലിഞ്ഞു കൂർത്ത മൂക്കും തിളങ്ങുന്ന നീലക്കണ്ണുകളും. സോണിയ, നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു.
0: എന്താണ് ആലോചിക്കുന്നത്?
1: ഇത്രയും ചെറിയ സംഖ്യയുണ്ടെങ്ങനെയാണ് സോണിയുടെ അമ്മ സംസ്കാര ചടങ്ങുകൾ ഒരുക്കുന്നത്? ഒരു സദ്യ നടത്തുകയും ചെയ്യുന്നു. എങ്ങനെയാണ്?
0: ഏറ്റവും കുറഞ്ഞ സാധാരണ ശവപ്പെട്ടിയായിരിക്കും. അതുപോലെ ചടങ്ങുകളും വളരെ ലളിതമായിട്ടായിരിക്കും. ആ തുകയ്ക്കുള്ളിൽ എല്ലാം നിർത്തും.
1: സോണിയ, നീ എന്താണ് ഈ മുറിയിലേക്ക് ഇങ്ങനെ നോക്കുന്നത്? എന്റെ അമ്മ ഇപ്പോൾ തന്നെ എന്റെ മുറിയെപ്പറ്റി പറഞ്ഞതേ ഉള്ളൂ. ഇതൊരു ശവക്കല്ലറ പോലുണ്ടെന്ന്.
0: ഇന്നലെ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഞങ്ങൾക്ക് തന്നുമല്ലേ?
2: മോനെ, നമുക്ക് ഭക്ഷണം കഴിക്കാം, വരൂ.
1: നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് മറ്റു ചില കാര്യങ്ങളുണ്ട്. സോണിയ, നമുക്ക്

0: ഇപ്പൊ എന്തൊരു സമാധാനം! അവിടെ വേർപ്പുമുട്ടിയിരിക്കുകയായിരുന്നു.
1: ആ കൊച്ചിനെ കണ്ടപ്പോൾ പാവം തോന്നുന്നു.
0: അമ്മ, ഞാൻ വീണ്ടും പറയാ, ചേട്ടൻ ഇപ്പോഴും തീരെ സുഖമില്ല. ഒരുപക്ഷെ നമ്മളെ കുറിച്ചോർത്ത് ഉത്കണ്ഠയും വിഷമമൊക്കെ ആയിരിക്കും.
1: ഡോണിയ, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതിന്റെ തനി സ്വരൂപമാണ് നീ. ഇന്ന് വൈകുന്നേരം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം പിടയുന്നു.
0: അതോർത്ത് അമ്മ വിഷമിക്കരുത്. സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും.
1: നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ മോളൊന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ലൂഷ്യൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാലോ? എന്റെ ഭയം അതാണ്.
0: അയാൾ അങ്ങനെ ചെയ്ത വാക്കിന് വിലയില്ലാത്തവനാവും. എനിക്ക് പേടിയില്ല.
1: നമ്മളിപ്പോൾ അവിടെ നിന്ന് പോകുന്നത് നന്നായി. അവർക്ക് തമ്മിൽ എന്തെങ്കിലും പറയാൻ കാണും.
0: എന്തിനാ അമ്മ അവളെ ഭയപ്പെടുന്നേ? സോണി പാവം പെണ്ണല്ലേ.
1: എന്റെ മനസ്സിലും പാവം പെണ്ണ് തന്നെ. എങ്കിലും അവൾ കയറി വന്ന ഉടനെ എനിക്ക് തോന്നി എല്ലാത്തിനും മുഖ്യ കാരണക്കാരി അവളാണെന്ന്.
0: അവൾ ഒന്നിന്റെയും കാരണക്കാരിയല്ല, അതെല്ലാം തോന്നലാ. ചേട്ടനോളെ പരിചയപ്പെട്ടത് തന്നെ ഇന്നലെ വൈകുന്നേരമാ.
1: എങ്കിലും ഒറ്റ ദിവസം കൊണ്ട് എന്തൊരടുപ്പമാണ്. നമുക്ക് കാണാം. നീ ശ്രദ്ധിച്ചായിരുന്നോ അവൻ അവളെ പരിചയപ്പെടുത്തിയത്? എന്തൊരു സ്വാതന്ത്ര്യമെടുത്താണ് അവനെല്ലാം ഉറപ്പിച്ചതുപോലെ.
0: സോണിയ കണ്ടിട്ട് നല്ല കുട്ടിയാ. അവൾക്ക് നമ്മളെ പേടിയായിരുന്നു. അമ്മ ശ്രദ്ധിച്ചില്ലേ ഇരിക്കാൻ പറഞ്ഞപ്പോ അവൾ പേടിച്ചത്?
1: ഇവളെപ്പറ്റിയല്ലേ ലൂഷിന്റെ കത്തിൽ ചീത്തയായി പറഞ്ഞിരിക്കുന്നത്? തള്ളയും മോളും കൂടെ എന്റെ മോനെ വശത്താക്കിയെന്ന്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 29-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിത സഖി, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

ಸಂಗೀತ ಸರಣಿ സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

1952 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ബി ബി സമിയ, സലാഹിയ മൻസൽ.

കവർത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 5:00 അഫ്ര അമിന പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, തുടർന്ന് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൽപ്പേനി ദ്വീപ് സ്വദേശി ഡോക്ടർ മുഹമ്മദ് അക്മൽ പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുവെട്ടിയും ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ഫോണിൻ പ്രശ്നോത്തരി കേൾക്കാം. ആകാശവാണി കവരത്ത് നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.
1: ഹലോ.
0: ഹലോ, ആരാണ് പേര് പറഞ്ഞോളൂ?
1: അഫ്ര ആമിന.
0: അഫ്ര ആമിന, പേരിന്റെ അർത്ഥം അറിയോ? ഓക്കെ. അഫ്ര ആമിന ഇപ്പൊ ഏത് ദ്വീപിൽ നിന്നാ വിളിക്കുന്നേ? കവരത്തിക്കാരി തന്നെയാണോ? കവരത്തി വീട്ടു
1: പേരെന്തെന്നാട?
0: ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ഉമ്മ, വാപ്പ, അച്ഛൻ, മാമൻ.
0: അപ്പൊ അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലേ വീട്ടില്. വീട്ടിലെല്ലാവരും എന്തെന്നാ വിളിക്കുന്നേ അഫ്രനെ? അഫ്ര ആമിന എന്നാണോ? എങ്ങനെയാ വിളിക്ക?
1: അഫ്ര.
0: അഫ്ര. സ്കൂളിലൊക്കെ എന്തെന്നാ വിളിക്കോ?
1: അഫ്ര.
0: അഫ്ര എന്നേ. അപ്പൊ ആമിന എന്നാരും വിളിക്കുന്നൊന്നുമില്ല, എല്ലാരും അഫ്ര എന്നാണ് വിളിക്കുന്നേ അല്ലേ? ഓക്കെ. അഫ്രക്കുട്ടി ഇപ്പൊ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു?
1: ആറാം ക്ലാസ്.
0: പഞ്ചി നാറിലേക്കാണോ? ഏത് സ്കൂളിലായിരുന്നു?
1: ഓക്കെ.
0: അവിടെ അഞ്ചു പേരല്ലേ ഉള്ളു? അപ്പൊ ഇനിയിപ്പോ ആറാം ക്ലാസ് ഏത് സ്കൂളിലാണ്? ഗേൾസിലേക്ക് മാറും അല്ലേ. അഞ്ചാം ക്ലാസ് വരെ പഠിച്ച എല്ലാ കുട്ടികളും ഒരുമിച്ച് തന്നെയാണോ ഗേൾസ് സ്കൂളിലേക്ക് പോകുന്നത്? എല്ലാവരും കൂടെ ഉണ്ടാവും അല്ലേ. അല്ല, പുതിയൊരു അന്തരീക്ഷമാണ്, പുതിയ ടീച്ചേഴ്സ് ആയിരിക്കും, പക്ഷെ സഹപാഠികളൊക്കെ എല്ലാവരും ഒരേ ആൾക്കാർ തന്നെയായിരിക്കും അല്ലേ. നിങ്ങളുടെ അഞ്ചാം ക്ലാസ് വരെ പഠിച്ച എല്ലാവരും ആറാം ക്ലാസ്സിലേക്ക് ഒരുമിച്ച് ഉണ്ടാവും അല്ലേ. ഓക്കെ. നമ്മളിപ്പോ ഗ്രീൻ ഗ്യൂസ് എന്ന പരിപാടിയിൽ 10 GK ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അഫ്രം, നമ്മുടെ പരിപാടി നേരത്തെ കേട്ടിരുന്നോ? കേട്ടിരുന്നോ? നമ്മുടെ സ്കൂളിൽ എങ്ങനെയാ, ക്വിസ് കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കാറുണ്ടോ അഫ്ര?
1: അപ്പൊ
0: സമ്മാനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവല്ലോ. നമ്മുടെ ഇവിടത്തെ സമ്മാനം എന്താന്നുള്ള അഫ്രക്ക് അറിയോ? അപ്പൊ ആ സമ്മാനം എന്തായാലും കിട്ടട്ടെ. സമ്മാനം കിട്ടൂലേ? 10-ൽ 5 ചോദ്യങ്ങൾ ശരിയാക്കി ഉത്തരം പറഞ്ഞാലേ നമുക്ക് സമ്മാനം തരാൻ പറ്റുള്ളൂ. അപ്പൊ 5 കരുതണ്ട, 10-ൽ 10 മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ചോദിക്കുമ്പോ ആരോടും ഹെൽപ്പ് ഒന്നും ചോദിക്കരുത് കേട്ടോ, സ്വന്തമായിട്ട് പറയണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞോ?
1: മഹാത്മാഗാന്ധി.
0: ഉത്തരം തെറ്റ്. മഹാത്മാഗാന്ധി അല്ല, ഉത്തരം തെറ്റാണ്. എന്റെ ഉത്തരം വരുന്നത് അർദർ ജോർജ് ടാൻസ്ലി. അത് കുഴപ്പമില്ല, ഇനി 9 ക്വസ്റ്റ്യൻസ് അവശേഷിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത് ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനായ സർ ആർദർ ജോർജ് ടാൻസ്ലി ആണ്. 1935 പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധത്തിലാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. ജീവജാലങ്ങളും അവ ജീവിക്കുന്ന ഭൗതിക പരിസ്ഥിതിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെയും ഇടപെടലുകളെയും കുറിച്ചുള്ള ആശയമാണ് അദ്ദേഹം ഇതിലൂടെ വിശദീകരിച്ചത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏതാണ്? വിച്ച് കോണ്ടിനെന്റ് ഹാസ് ദ മോസ്റ്റ് കൺട്രീസ്?
1: ആഫ്രിക്ക.
0: ആഫ്രിക്ക, ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. കോണ്ടിനെന്റ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ? നമുക്ക് എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്?
1: 7.
0: ഏതൊക്കെയാന്ന് ആഫ്രിക്ക പറയാൻ പറ്റോ?
1: യൂറോപ്പ്, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഏഷ്യ, അറ്റ്ലാന്റിക്.
0: 4 പറഞ്ഞു, ഇനി ഏതൊക്കെയാ ബാക്കി? അന്റാർട്ടിക്ക പറഞ്ഞിട്ടില്ല, പിന്നെ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക അല്ലേ, അതൊക്കെയാണ് നമ്മുടെ ഭൂഖണ്ഡങ്ങള്. ഇതിലിപ്പോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള കോണ്ടിനെന്റ് ഏതെന്നാണ്. അതിൽ മോള് കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ആഫ്രിക്കയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാര പ്രകാരം ആഫ്രിക്കയിൽ 54 പരമാധികാര രാജ്യങ്ങളാണ് ഉള്ളത്. ആഫ്രിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ളത് ഏഷ്യയാണ്, പിന്നീട് യൂറോപ്പ്, പിന്നെ വടക്കേ അമേരിക്ക, അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാല്ലേ. ഫ്ര റെഡിയാണോ? 3 ചോദ്യം, ചന്ദ്രനിൽ ആദ്യമായി നടന്ന വ്യക്തി ആരായിരുന്നു? നീലാംസ്ട്രോങ്. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇതിന്റെ വർഷം ഏതാന്നുള്ളത് അഫ്രയ്ക്ക് ഓർമ്മയുണ്ടോ? നീലാംസ്ട്രോങ് ചന്ദ്രനിൽ നടന്ന വർഷം ഓർമ്മയുണ്ടോ? അത് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, മോൾക്ക് അറിയാമെങ്കിൽ മാത്രം പറഞ്ഞാ മതി. ഇല്ല, എന്നാ അത്ത പറഞ്ഞുതരട്ടെ. അത് നീലാംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ആദ്യമായിട്ട് നടന്ന വ്യക്തി എന്ന് നമ്മളിപ്പോ പറഞ്ഞൂലേ. അത് 1969 ജൂലൈ 20 അദ്ദേഹം ചന്ദ്രനിൽ നടന്നത്. നാസയുടെ അപ്പോളോ 11 ദൗത്യത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ചന്ദ്രനിൽ കാലുകുത്തിയത്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രശസ്തമായ വാക്കുകളാണ്. അതിങ്ങനെയാണ്. ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ്, എന്നാൽ മാനവരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടം. നമ്മളിപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു, മൂന്നിൽ രണ്ട് മാർക്ക് ആഫ്രയ്ക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? സ്കിന്നോ? നോ, ആൻസർ തെറ്റ്. അത് ഏറ്റവും വലിയ അവയവമാണ് സ്കിന്. ഇത് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും നീളം കൂടിയ അസ്ഥി. വട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലോങ്സ്റ്റ് ബോൺ ഇൻ ദി ഹ്യൂമൻ ബോഡി? ഉത്തരം പറയട്ടെ. ഫീമർ, അതായത് തുടയല്ല്, നമ്മുടെ തുടയിലെ അസ്ഥി. ആ, എന്ത് പഠിച്ചിരുന്നോ അത്? ഇടുപ്പ് മുതൽ കാൽമുട്ട് വരെയാണ് ഈ അസ്ഥി, നമ്മുടെ ഈ ഫീമർ സ്ഥിതി ചെയ്യുന്നത്. ശരീരത്തിന്റെ ഭാരം മുഴുവൻ താങ്ങി നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഏറ്റവും ബലമുള്ള അസ്ഥിയും തുടയല് തന്നെയാണ്. പിന്നെ ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാല് നമ്മുടെ ചെവിയിലുള്ള സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി. ഓക്കേ, അടുത്തത് നമ്മൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. അഞ്ചാമത്തെ ചോദ്യം: ലക്ഷദ്വീപിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? സ്റ്റേറ്റ് അനിമൽ ഓഫ് ലക്ഷദ്വീപ്? ബട്ടർഫ്ലൈ ഫിഷ്. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ലക്ഷദ്വീപിന്റെ സംസ്ഥാന മൃഗം ബട്ടർഫ്ലൈ ഫിഷ് അഥവാ ചിത്രശലഭ മത്സ്യം എന്നും കൂടി പറയും. ഇന്ത്യയിലെ ഒരു ഔദ്യോഗിക സംസ്ഥാന മൃഗമായി മത്സ്യം തിരഞ്ഞെടുക്കപ്പെട്ട ഏക കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ് ലക്ഷദ്വീപ്. ഓക്കെ അഫ്ര, എന്താണ്, കുറച്ച് സംസാരിക്കൂ. ഇപ്പൊ സ്കൂള് തുറക്കാൻ പോവല്ലേ, അപ്പൊ അതിന്റെയൊക്കെ എക്സൈറ്റ്മെന്റിലാണോ ഇരിക്കുന്നത്? അഫ്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു മൂന്ന് കൂട്ടുകാരുടെ പേരൊന്ന് പറയോ. ഇവര് മൂന്ന് പേരാണോ ബെസ്റ്റ് ഫ്രണ്ട്സ്? എങ്ങനെയാ, ചെറുപ്പം മുതലേ നിങ്ങൾ ഒരുമിച്ചാണോ പഠിച്ചു വന്നത്? അവരൊക്കെയും കവരത്തിക്കാരെന്നാണോ, അല്ല വേറെ ദ്വീപിൽ നിന്നുള്ളവരാണോ? മൂന്നുപേരും കവരത്തിക്കാരാണ്. എന്നും കാണാറുണ്ടോ കൂട്ടുകാരെയൊക്കെ? ഇവിടെ വീടിന്റെ അടുത്തൊക്കെ ഉള്ളവരാണോ? കുറച്ചു ദൂരം, എന്നാലും കാണാറുണ്ടല്ലേ. ഒരുമിച്ച് കളിക്കാനൊക്കെ പോവോ? പിന്നെ നിങ്ങള് പഠിക്കാനൊക്കെ എങ്ങനെയാ, എല്ലാവരും കമ്പൈൻ സ്റ്റഡിയൊക്കെ ചെയ്യാറുണ്ടോ? ആരുടെ വീട്ടിലാ കൂടുതലും കൂടാറ്? ഐഫയുടെ വീട്ടില്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ പുതിയ കൂട്ടുകാരൊക്കെ എന്തായാലും വരുമല്ലോ അല്ലേ. ഇപ്പൊ നമ്മള് പുതിയ സ്കൂളിലേക്കാണ് പോകുന്നത്. അഫ്ര എന്തായാലും പുതിയ സ്കൂളിൽ പോകുമ്പോ പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടും. അപ്പൊ അതിന്റെയൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ആരാ നിങ്ങളുടെ സ്കൂളില്? നസിയ. അങ്ങനെയാണോ പേര് ടീച്ചറിന്റെ? നസിയ ടീച്ചർ ഏത് സബ്ജക്റ്റാ എടുത്തത്? മാത്സ് ആണ് പഠിപ്പിച്ചത്. അപ്പൊ മാത്സ് ഒക്കെ ഇഷ്ടാവല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആറാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ് ആര്? വിച്ച് ഇന്ത്യൻ ലീഡർ ഈസ് നോൺ ആസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ? ഓക്കെ, ഉത്തരം ശരിയാണ്. സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ആധുനിക ഇന്ത്യയുടെ ശില്പി, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നീ പേരുകളിലും അദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, ഇനി ഏഴാമത്തെ ചോദ്യം: ഹാംലെറ്റ് എന്ന നാടകം എഴുതിയത് ആരാണ്? ഹാംലെറ്റ്? എ പി ജെ അബ്ദുൽ കലാം. ഉത്തരം തെറ്റ്. ഹാംലെറ്റ് എന്ന നാടകം, പ്രശസ്തമായ നാടകം എഴുതിയിരിക്കുന്നത് വില്യം ഷേക്സ്പിയർ ആണ്. ഇംഗ്ലീഷ് സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിന്റെ പ്രശസ്തമായ നാടകമാണ് ഹാംലെറ്റ് എന്നുള്ളത്. 1599 1601 ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ദുരന്ത നാടകം രചിച്ചത്. പ്രതികാരം, ഭ്രാന്ത്, മനുഷ്യപ്രകൃതിയുടെ സങ്കീർണതകൾ എന്നിവയാണ് ഈ നാടകത്തിന്റെ പ്രധാന പ്രമേയങ്ങൾ. ഓക്കെ
1: ഓക്കെ
0: ഓക്കെ, നമ്മളിപ്പോ എത്ര ചോദ്യങ്ങൾ ചോദിച്ചു അറിയോ അഫ്രയ്ക്ക്? ഏഴ് ചോദ്യങ്ങൾ. എത്ര എണ്ണത്തിന് ആൻസർ കിട്ടിയിട്ടുണ്ട്? നാലെണ്ണത്തിന് ശരിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അഞ്ചെണ്ണത്തിന് ശരിയായിട്ട് ഉത്തരം പറയണം, എന്നാലേ നമുക്ക് സമ്മാനം തരാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് മൂന്ന് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഈ മൂന്ന് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ആൻസർ കറക്റ്റ് ആയിട്ട് വരണം. ഓക്കെ, അഫ്ര റെഡിയാണോ? നല്ല ഉഷാറിലൊന്ന് പറഞ്ഞേ റെഡിയാണെന്ന്. ഓക്കെ, നമുക്ക് എട്ടാമത്തെ ചോദ്യം: ഭൂകമ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലാറ്റിറ്റ്യൂഡോ? ആ, ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേര്. ഭൂകമ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം കിട്ടോ? അതിന്റെ ഉത്തരം വരുന്നത് സീസ്മോഗ്രാഫ്. സീസ്മോഗ്രാഫ് കേട്ടിട്ടുണ്ടോ? പിന്നെന്താ അതിന്റെ ഉത്തരം അത് പറയാത്തേ? ഇപ്പൊ

0: ഭൂകമ്പം അളക്കാനും രേഖപ്പെടുത്താനും ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം സീസ്മോഗ്രാഫാണ്. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഉപകരണമാണിത്. ഇതിന്റെ ഗ്രാഫിക് റെക്കോർഡിങ്ങിനെ സീസ്മോഗ്രാം എന്ന് വിളിക്കുന്നു. ഇനി 9-ാമത്തെ ചോദ്യം, ഉത്തരായന രേഖ അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു? ഹൗ മെനി ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഡസ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ത്രൂ? ഉത്തരം ശരി, 8 ഉത്തരം. ഓക്കെ, ഉത്തരം ശരിയാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത് ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെയാണ്. അതിൽ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ത്രിപുര, മിസോറാം എന്നീ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഓക്കെ, അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. അവസാനത്തെ ചോദ്യം, നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത ആരായിരുന്നു? ഹു വാസ് ദ ഫസ്റ്റ് വുമൺ ടു വിൻ എ നോബൽ പ്രൈസ്? മദർ തെരേസ. ഉത്തരം തെറ്റാണ്. ശരിയായിട്ടുള്ള ഉത്തരം മേരി ക്യൂറി. റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് 1903 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഭർത്താവ് പിയറി ക്യൂറിയോടും ഹെൻറി ബെക്വറലിനോടുമൊപ്പം മേരി ക്യൂറി പങ്കിടുകയാണ് ഉണ്ടായത്. 2 നോബൽ സമ്മാനങ്ങൾ നേടിയ ഒരേ ഒരു വനിതയും മേരി ക്യൂറിയാണ്. രണ്ടാമതായിട്ട് നേടുന്നത് 1911 രസതന്ത്രത്തിലായിരുന്നു. ഓക്കെ അഫ്ര, ഇപ്പൊ നമ്മൾ 10 ചോദ്യങ്ങൾ ചോദിച്ചു, എത്ര എണ്ണത്തിന് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടി? 5 ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടി. അങ്ങനെ നമ്മുടെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടി വിജയിച്ചിരിക്കുകയാണ്. കൺഗ്രാചുലേഷൻസ്. ഓക്കെ, നമ്മൾ എന്തായാലും ഇപ്പൊ സമ്മാനം അഫ്രയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അഫ്രയുടെ പുതിയ സ്കൂളിൽ എത്തിച്ചാ മതിയില്ലേ സമ്മാനം? സ്കൂളിൽ വെച്ചായിട്ട് സമ്മാനം തരാ. നമ്മളിപ്പോ വെക്കേഷൻ ഒക്കെ ആണല്ലോ, അപ്പൊ അഫ്ര എന്തൊക്കെയാ വീട്ടിൽ ചെയ്യാറ്? സാധാരണ സമയം എങ്ങനെയാ സ്പെൻഡ് ചെയ്യാറ്? വെക്കേഷൻ ക്ലാസ്സിന് പോവും. എത്ര മണിക്കൂറാ ക്ലാസ് വരുന്നത്?
1: 1:30 വരെ.
0: നമ്മുടെ സ്കൂളിലെ സബ്ജക്ട്സ് ആണോ പഠിക്കുന്നത്? എങ്ങനെയാ, 6 ക്ലാസ്സിലെ കാര്യങ്ങളാണോ പഠിക്കുന്നത്? ക്ലാസ് ഒക്കെ ഇഷ്ടമാണോ അഫ്രയ്ക്ക്? ഓക്കെ, അപ്പൊ 6 ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ 6 ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയില്ലേ? ഓക്കെ, മിടുക്കിയായിട്ട് പഠിക്ക, നല്ല മാർക്കോടുകൂടി വിജയിക്കട്ടെ. ഓക്കെ, നമ്മളെന്തായാലും പുതിയ ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്, എന്തെങ്കിലും പുതിയ തീരുമാനങ്ങളൊക്കെ ഉണ്ടോ അതിന്? അങ്ങനെ പുതിയ തീരുമാനങ്ങൾ അങ്ങനൊന്നും ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു വർഷം ആരംഭിക്കുകയാണ്, നല്ലൊരു അക്കാദമിക് ഇയർ ആവട്ടെ ഈ വരുന്ന 2026-27 എന്ന് പറയുന്നത്. അഫ്രയ്ക്ക് പുതിയ നല്ല ഒരുപാട് കൂട്ടുകാരെയും നല്ല ടീച്ചേഴ്സിനെയും നല്ല അനുഭവങ്ങളും ഒക്കെ കിട്ടട്ടെ പുതിയ സ്കൂളിൽ നിന്നും. എല്ലാവിധ ആശംസകളും കേട്ടോ. ഓക്കെ, ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിലേക്ക് വിളിച്ചതിനും നന്നായിട്ട് പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.
1: ആരോഗ്യവിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപ് ജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൌരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.
1: അടുത്ത ഗാനം കഹോനാ പ്യാർ ഹേ എന്ന ചിത്രത്തിൽ കുമാർ സാനു ആലപിച്ചത്.

0: വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ഇനി ആരോഗ്യ വിചാരം എന്ന പരിപാടി കേൾക്കാം.
1: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. 2017-2020 കാലങ്ങളിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അഗത്തിയിൽ ഫിസിഷ്യനായി വർക്ക് ചെയ്യുകയും 2020-2021 കാലങ്ങളിൽ കുറ്റ്യാടി അമാന ഹോസ്പിറ്റലിൽ ഫിസിഷ്യനായും വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റിൽ കാർഡിയോളജിസ്റ്റായി വർക്ക് ചെയ്തു വരുന്ന കൽപ്പനി ദ്വീപ് സ്വദേശി ഡോക്ടർ മുഹമ്മദ് അക്മൽ ഹക്ക് ഹൃദയാഘാതം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നു. നമസ്കാരം ഡോക്ടർ. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഹൃദയാഘാതത്തെ കുറിച്ചാണല്ലോ. എന്താണ് ഹൃദയാഘാതം എന്ന് പറഞ്ഞാല്?
2: അപ്പൊ എന്താണ് ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം? നമ്മൾ മെഡിക്കൽ ടേമിൽ നമ്മളത് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്നാണ് പറയുന്നത്. സോ ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം പെട്ടെന്ന് കുറയുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി നിൽക്കുകയോ ചെയ്യുമ്പോൾ ഹൃദയത്തിലെ പേശികൾ മസിലിലെ ഒരു വിഭാഗം നശിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ബേസിക്കലി ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. സോ സാധാരണഗതിയിൽ ഹൃദയത്തിലെ രക്തക്കുഴലായ കൊറോണറി ആർട്ടറിയിൽ അധികമായിട്ട് കൊഴുപ്പുകൾ അടിഞ്ഞു കൂടുക അല്ലെങ്കിൽ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിയിട്ട് അത്രോമ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവുകയും അതിൽ നിന്നും രക്തക്കെട്ട് ഉത്ഭവിക്കുകയും ചെയ്തിട്ട് ആ രക്തയോട്ടം കംപ്ലീറ്റ്ലി തടസ്സപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്നൊരു അവസ്ഥയാണ് നമ്മൾ പൊതുവെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്.
1: അപ്പൊ എന്തൊക്കെയാണ് ഡോക്ടർ ഹാർട്ട് അറ്റാക്കിന്റെ രോഗലക്ഷണങ്ങൾ?
2: അതന്നെ ബേസിക്കലി നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് രണ്ട് രീതിയിലുള്ള സിംറ്റംസ് നമ്മൾ കാണാറുണ്ട് ഒ പി ഡിയിൽ. ഒന്നുകിൽ പേഷ്യന്റ് ഭയങ്കര ടിപ്പിക്കൽ പ്രസന്റേഷനിൽ വരാം, അത് ടിപ്പിക്കൽ ആൻജിനൽ പെയിൻ എന്ന് പറയും. ആ പേഷ്യന്റ് ആ ഒരു ചെസ്റ്റിന്റെ സെന്ററിൽ ഭയങ്കര മുറുക്കി പിടിച്ച് ടൈറ്റാക്കുന്ന ആ ഒരു പ്രസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീല്, ആ പെയിൻ അങ്ങ് കയ്യിലോട്ട് ഇടത് കയ്യിലോട്ടോ അല്ലെങ്കിൽ രണ്ട് കയ്യിലോട്ടോ ഷോൾഡറിലോട്ടോ അല്ലെങ്കിൽ കഴുത്തിന്റെ ഭാഗത്ത് താടി എല്ലോട്ടോ അവിടെയൊക്കെ ഇങ്ങനെ പടരുന്ന പോലെ, അതായത് റേഡിയേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു പെയിൻ. ഈ പറയുന്ന പെയിനിന്റെ കൂടെ തന്നെ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുക, സ്വെറ്റ് ചെയ്യുക, ഹാർട്ടിന്റെ തുടിപ്പ് ഭയങ്കരമായിട്ട് കൂടിപ്പോവുക, അത്തരം സിംറ്റംസ് നമ്മൾ ടിപ്പിക്കൽ ഹാർട്ടിന്റെ ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ചില സെറ്റ് ഓഫ് പേഷ്യൻസിൽ ഈ പറയുന്ന ഒരു സിംറ്റം ഇല്ലാതെ തന്നെ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ആ കാറ്റഗറിയിൽ പെടുന്ന കുറച്ച് പേഷ്യൻസ് ഉണ്ട്. അതൊന്ന് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ്, പിന്നെ ഈ കിഡ്നി ഡിസീസ്, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഫീമെയിൽസ്, അതായത് മെനോപോസ് ആർത്തവം കഴിഞ്ഞിട്ടുള്ള ഫീമെയിൽസ്, പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രായം കൂടിയിട്ടുള്ള പേഷ്യൻസ്. അപ്പൊ ഇത്തരം ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ ഈ മുകളിൽ പറഞ്ഞ ഒരു ടിപ്പിക്കൽ സിംറ്റംസും ഇല്ലാതെ ഹാർട്ട് അറ്റാക്ക് വരാം. അപ്പൊ അതാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഒരു കൺസേൺ. അപ്പൊ നമ്മളെ ഡോക്ടേഴ്സ് ആസ് എ ഡോക്ടർ നമ്മൾ അസസ് ചെയ്യേണ്ട പോയിന്റ്സ് ഇതാണ്. ഒരു പേഷ്യന്റ് ചെസ്റ്റ് ഡിസ്കംഫേർട്ടായിട്ട് നമുക്കറിയാം, നമ്മൾ ഒ പിയിൽ ഒരു 70% ആൾക്കാർ ചെസ്റ്റ് പെയിൻ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഒ പിയിൽ

0: ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം.
1: ഈ ഹാർട്ട് അറ്റാക്കില് നമ്മുടെ ഈ പോപ്പുലേഷനിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണ് ഡോക്ടർ?
0: നമ്മുടെ ഈ പോപ്പുലേഷനിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാല്, പേഷ്യന്റ് ഒരു ചെസ്റ്റ് ഡിസ്കംഫേർട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അവർ ഹോസ്പിറ്റലിലോട്ട് വരത്തില്ല. ഇപ്പൊ രാവിലെ ആയിരിക്കും പേഷ്യന്റ് സിംറ്റം ഉണ്ടായി കാണത്തുള്ളൂ. അപ്പൊ ആ സിംറ്റം പൊതുവെ ഹാർട്ടിന്റെ അല്ല എന്ന രീതിയിൽ തന്നെ നമ്മൾ ആൾറെഡി മനസ്സിൽ അങ്ങനെ ധരിച്ചു വെച്ചിട്ട് അത് അസിഡിറ്റി ആവും. അസിഡിറ്റിന്റെ ഗുളി എടുത്ത് കഴിക്കും. ചില ആൾക്കാരിൽ ഈ അസിഡിറ്റിന്റെ മെഡിസിൻ കഴിക്കുമ്പോൾ ചെറിയൊരു റിലീഫ് കിട്ടും. അപ്പൊ അവരത് അതിന്റെ മുകളിൽ ഓക്കെ, ഇത് ഹാർട്ടിൻ്റെതല്ല, അസിഡിറ്റി കാരണമുള്ള സിംറ്റം ആയതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നതെന്ന രീതിയിൽ എടുക്കുകയും നമ്മൾ ആ ചെയ്തുകൊണ്ടിരുന്ന ജോലികളും കട്ടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് വരിക. അപ്പൊ ഈ പറയുന്ന പ്രവണത കൂടുതലും കാണുന്നത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എടിപ്പിക്കൽ പ്രസന്റേഷൻ വരുന്ന സെറ്റ് ഓഫ് പേഷ്യൻസിലാണ് കൂടുതലും കാണുക. ഫോർ എക്സാമ്പിൾ ഈ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ്, ഷുഗർ ഉള്ള പേഷ്യൻസിൽ, പിന്നെ അതുപോലെ കിഡ്നി ഡിസീസ് കാരണം ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ്, പിന്നെ നല്ല പ്രായമുള്ള ആൾക്കാർ. അപ്പൊ അവർക്കൊക്കെ ഒന്ന് മൊബിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ആ ഒരു സിംറ്റം വരുന്ന സമയത്ത് അവർക്ക് അത് സഹിക്കാനുള്ളൊരു ടോളറൻസ് ലെവലും ഇച്ചിരി ഹൈ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ ടോളറേറ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ അതിൽ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാലോ ഹാർട്ടിന്റെ മൂന്ന് മേജർ രക്തക്കുഴലുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു ബ്ലോക്ക് വരുമ്പോൾ രക്തയോട്ടം കംപ്ലീറ്റ്ലി അങ്ങ് നിലയ്ക്കുകയും ആ ഒരു ഭാഗത്തത്തെ മസിലിന് ഡാമേജ് വരികയും ഹാർട്ട് പമ്പ് ചെയ്യുന്ന കപ്പാസിറ്റി തീരെ കുറഞ്ഞു പോവുകയും അത് കാരണം പമ്പിംഗ് കപ്പാസിറ്റി കാരണം ആൾക്ക് ബാക്കി കോംപ്ലിക്കേഷൻ വരാനുള്ള റിസ്കുകളും ഇതിൽ കൂടും. അപ്പോൾ ആർക്കൊക്കെയാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് ഉള്ളത്? അപ്പോൾ നമ്മൾ പൊതുവെ നമ്മൾ ഹാർട്ട് അറ്റാക്കിന് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന്, നമുക്ക് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. അതായത് നമുക്ക് മാറ്റാൻ പറ്റുന്ന ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, മാറ്റാൻ പറ്റാത്ത കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സ്മോക്കിംഗ്, അത് നമുക്ക് നിർത്താൻ പറ്റുന്നതാണ്. കൊളസ്ട്രോളിന്റെ ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ അമിതമായിട്ടുള്ള വണ്ണം, ഒബേസിറ്റി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹൈ ബി പി, ബ്ലഡ് പ്രഷർ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ആക്ടിവിറ്റി ഇല്ലായ്മ, എക്സസൈസ് ഇല്ലായ്മ, ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഇനി എന്തൊക്കെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത റിസ്ക് ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏജ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുമ്പോൾ വയസ്സാണ്. വയസ്സ് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. ഓരോ വർഷം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഏജ്ഡ് ആവും. ഏജ്ഡ് ആകുമ്പോഴത്തേക്കും ഓരോ അസുഖത്തിന് അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഏജ് കൂടുന്നതിനനുസരിച്ച് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് ഫാക്ടർ ഉണ്ട്. രണ്ടാമത്തെ കാര്യം ജനറ്റിക് പ്രിഡിസ്പോസിഷൻ ആണ്. പിന്നെ ഫാമിലി, സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി, ഇതൊക്കെ ഒരു നോൺ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ്.
1: അതേപോലെ ഒരു രോഗിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ഡോക്ടറെ സമീപിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്?
0: നമ്മൾ ഡോക്ടേഴ്സിന്റെ കൺസേൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പേഷ്യന്റ് ചെസ്റ്റ് പെയിനോ ചെസ്റ്റ് ഡിസ്കംഫർട്ടോ ആയിട്ട് വരുമ്പോൾ അത് കാർഡിയാക് ആണോ നോൺ കാർഡിയാക് ആണോ നമ്മൾ അത് കൺഫേം ചെയ്യാം. അപ്പൊ അതിനായിട്ടുള്ള കാര്യങ്ങൾ ഈ സി ജി, ട്രോപ്പണി എന്നൊക്കെ, കാർഡിയോഗ്രഫി, ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മളത് കൺഫേം ചെയ്യും. ആ പേഷ്യന്റ് നമ്മളെ അടുത്തോട്ട് വന്നിരിക്കുന്നത് നേരത്തെയാണോ അല്ലെങ്കിൽ ഡിലേഡ് ആണോ നമുക്ക് നോക്കണം. ആ പേഷ്യന്റ് സിംറ്റം അസസ്മെന്റ് ചെയ്തിട്ട് ഏർലി പ്രസന്റേഷനിലാണെങ്കിൽ അതിനായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് റിലീവ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഡിലേഡ് ആണെങ്കിൽ അതിന്റെ സെറ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ഒരു വർഷം മാറും. അപ്പൊ എന്നിരുന്നാൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്രത്തോളം ഡിലേ വരുന്നു അത്രത്തോളം കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും വരാനുള്ള റിസ്ക് കൂടും. ഈ കോംപ്ലിക്കേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അവിടെ സ്കാറിങ് വരാം, അതേ കാര്യം ഹാർട്ടിൽ നടക്കും. ഹാർട്ടിലൊരു മസിൽ ഡാമേജ് വരുമ്പോൾ ആ മസിലിന്റെ ഭാഗത്ത് ഒരു സ്കാറ് ഫോം ചെയ്തിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹാർട്ടിന്റെ തുടിപ്പ് വ്യത്യാസം കണ്ടിട്ട് ബോധക്ഷയം വരാം. അതായത് ഫോർ എക്സാമ്പിൾ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ എന്നൊരു കണ്ടീഷൻ വരാം. അല്ലെങ്കിൽ ഈ പേഷ്യൻസിന് ഈ ഹാർട്ടിന്റെ ചേംബറുകൾ തമ്മിൽ പാർട്ടീഷനായിട്ടൊരു സെപ്റ്റം എന്ന് പറഞ്ഞ സാധനം, ആ സെപ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ഹോള്, അതായത് ഒരു ഹോള് ക്രിയേറ്റഡ് ആയിട്ട് വെൻട്രിക്കുലർ സെപ്റ്റൽ റപ്ചർ, ആ ബ്ലഡ് മിക്സിംഗ് വന്നിട്ട് പേഷ്യന്റിന് ഹാർട്ട് ഫെയിലിയർ വന്ന് പേഷ്യന്റ് ഹാർട്ട് അറ്റാക്ക് വീണ്ടും വരാനുള്ള റിസ്ക് കൂടുക. അതേപോലെ തന്നെ ഹാർട്ടിന്റെ പുറമേയുള്ള പുറത്തോട്ടുള്ള മസിലിന്റെ ഭാഗമൊക്കെ ഹോള് ചെയ്തിട്ട് ഹാർട്ടിന്റെ ഈ ഫ്രീ വാൾ റപ്ചർ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരാം. ഇതൊക്കെ അതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. ഒരു പക്ഷെ

0: നമ്മൾ മോസ്റ്റ്ലി നമ്മൾ കാണുന്നത് ഒരു പേഷ്യന്റ് പെട്ടെന്ന് വന്നിട്ട് സഡൻ കാർഡിയക് അറസ്റ്റിലോട്ട് പോകുന്നത്. ആ കാരണം ഈ പറയുന്ന വെന്റ്രിക്കുലർ ടാക്കിക്കാർഡിയ ആവാം, അല്ലെങ്കിൽ പേഷ്യന്റിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ആയ വെന്റ്രിക്കുലർ സർക്യൂട്ട് റപ്ചർ ആവാം. അത്തരം കോംപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ആസ് എ ഡോക്ടർ കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ ഇ ഡിയിൽ അല്ലെങ്കിൽ നമ്മളെ ഫിസിഷ്യൻ ഒ പി ഡിയിൽ കാർഡിയോളജി ഒ പി ഡിയിൽ നമ്മളെപ്പോഴും അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് വേണം പേഷ്യന്റിനെ അസസ് ചെയ്യാനായിട്ട്.
1: നമ്മളിപ്പോ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഹാർട്ട് അറ്റാക്ക് കണ്ടുവരുന്നത് എങ്ങനെയാണ്?
0: ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് കുറച്ചൊരു പ്രായം കുറഞ്ഞ ആൾക്കാരിലും കാണാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു മേജർ കൺസേൺ എന്ന് പറയുമ്പോഴത്തേക്കും പേഷ്യന്റിന് ഭയങ്കര സ്മോക്കർ ആവാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ഒരാളാവാം, അല്ലെങ്കിൽ ഭയങ്കര ഫിസിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാവാം, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ളൊരു പേഷ്യൻ്റ് ആവാം, അല്ലെങ്കിൽ ഭയങ്കര ജനറ്റിക് ഡിസ്പോസിഷൻ ഉള്ള പേഷ്യൻസ് ആവാം, അല്ലെങ്കിൽ ഇത്തരം പേഷ്യൻസിന് ജന്മന ചിലപ്പോൾ ഈ കൊളസ്ട്രോൾ ഭയങ്കരമായിട്ട് കൂടിപ്പോകുന്നൊരു കണ്ടീഷനുണ്ട്, ഫാമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളിമ അത്തരം കണ്ടീഷൻസ് ആവാം, അല്ലെങ്കിൽ ഈ സിസ്റ്റമിക് ആയിട്ടുള്ള അസുഖങ്ങൾ ഫീമെയിൽസിലൊക്കെ ആണെങ്കിൽ പൊതുവേ എസ് എൽ ഇ പോലത്തെ അസുഖങ്ങൾ, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് അത്തരം അസുഖങ്ങൾ, എ പി എൽ എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾ, അത്തരം രോഗലക്ഷണങ്ങൾ ഉള്ളൊരു പേഷ്യന്റ് ചെസ്റ്റ് ഡിസ്കംഫർട്ടും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും കരുതിയിരിക്കേണ്ടതാണ്. അതിനൊരു പ്രത്യേക തരം ട്രീറ്റ്മെന്റ് പാറ്റേണും ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളും ഒക്കെ ഉണ്ടാവും.
1: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് 2017-2020 കാലങ്ങളിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അഗത്തിയിൽ ഫിസിഷ്യനായി വർക്ക് ചെയ്യുകയും 2020-2021 കാലങ്ങളിൽ കുറ്റ്യാടി അമാന ഹോസ്പിറ്റലിൽ ഫിസിഷ്യനായി വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റിൽ കാർഡിയോളജിസ്റ്റായി വർക്ക് ചെയ്തു വരുന്ന കൽപ്പേരി ദ്വീപ് സ്വദേശി ഡോക്ടർ മുഹമ്മദ് അക്മൽ ഹക്ക്. ഇതിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത ആഴ്ച വീണ്ടും കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട.

0: ഫാട്ട് ഫെട്ടി.
1: ഹലോ, അസ്സലാമു അലൈക്കും.
0: വലൈക്കും അസ്സലാം. ആകാശവാണി കൊറത്തിയുടെ ഫാട്ട് ഫെട്ടിയാണ്. ആരാണ്? ചെറിയ കോയ സാറാണ്, നമ്മുടെ സ്ഥിരം ശ്രോതാവാണ് അല്ലേ? സുഖം തന്നെ.
1: കാലാവസ്ഥ
0: കാലാവസ്ഥ നല്ല വെയിലാണ്.
1: ഞാനിപ്പോ കോഴിക്കോടിലാണ്
0: അല്ലേ സാറ്?
1: ട്രീറ്റ്മെന്റ് മകന്റെ ഭാര്യയുടെ ഡെലിവറിക്ക് വേണ്ടി വന്നായിരുന്നു. അവിടെ റഫർ ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡെലിവറി കഴിഞ്ഞു ഡിസ്ചാർജ് ചെയ്ത് ലോഡ്ജിലാ ഉള്ളത്, റൂമിലാ ഉള്ളത്.
0: ഓക്കെ, അങ്ങനെ സുഖമായിട്ട് അപ്പൊ എല്ലാരും ഇരിക്കുന്നല്ലേ? അമ്മയും കുഞ്ഞൊക്കെ സുഖമായിരിക്കുന്നോ? തിരക്കിനിടയിലും പാട്ടുവെട്ടിലേക്ക് വിളിക്കാൻ സമയം കണ്ടെത്തിയല്ലോ.
1: ഇന്ന് മാത്രമല്ല, നമ്മളെ ഇന്ന് 90 കഴിഞ്ഞ ആകാശം നമ്മുടെ സുഹൃത്ത് മുഖാരി മാഷായിരുന്നു അദ്ദേഹത്തെ. അദ്ദേഹത്തിന് ഞാൻ നമ്പർ ഞാനായിരുന്നു ടെലിവിൽ കൊടുത്തത്. അങ്ങനെയൊക്കെയാണ് ഇൻഷാല്ലാഹ്. ഇന്ന് അത് ഡെലിക്കാസ്റ്റ് ചെയ്തു, അത് കേട്ടു, വളരെ ഉഷാറുണ്ട്.
0: നന്നായിരുന്നല്ലേ.
1: അതെ അതെ. അപ്പൊ ഒരു ചെറിയ കവിത ചൊല്ലിക്കോട്ടെ?
0: ഓക്കെ ഓക്കെ.
1: മീമേ അണ്ടമെട അരിച്ചോട് കുറുസുമെട കലമുണ്ട് ലോഷ കുറിപ്പാൻ മീമുള്ളിൽ കണ്ടിരട കണ്ണുള്ളിൽ കണ്ടിരട അറുവാഹുലാലമിൻസേ അണ്ടമെട അരിശോട് കുറുസുമെട കലമുണ്ട് ലോഹിൽ കുറിപ്പാൻ മീമുള്ളിൽ കണ്ടിരട കണ്ണുള്ളിൽ കണ്ടിരട അറുവാഹുലാലമിൻസ ഖുദാ കൊണ്ടറിഞ്ഞതടി ആയാത്തിനുമായിരിക്കുക അറിവാക്കലുള്ള കളരി ഉടമ്പ് ചാട്ടുമുന കെട്ടും പല വെടിയും ശകറുണ്ട് വീക്ക ഹൃദം മധുരസ്ഥ ബുൽബുലിയെ തന്തടി അറിഞ്ഞിരട മറ്റാരുമില്ല കുരുട മാറാതെ നിന്റെ തടി ഓയിരില്ല ഈമാനിൽ മറനീക്കി നിന്നെ അറിനീ അതകൊണ്ട് അതുക്കിടയിൽ അള്ളാഹു അടിയാനും ഇടനേട്ടം രണ്ടൊറുക്കുന ഇടനേട്ടമില്ലാതെ അറവിശതായിട ഹലാലും ഹറാമും അറിനീ അതലിൽ നിർത്തതടി അവനുണ്ട് ഇവനില്ല അയാ തെണ്ടറൂഹം നട അറത്തൂ മുറബീമേ ശരിയത്ത് മുഹമ്മദിയ തഖ്വാലെ ഹർദംഗമൽ. പിന്നെ
0: അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്?
1: ഇവിടെ നല്ല ചൂടായിരുന്നു. കോഴിക്കോട് നല്ല ചൂട്. ഇന്നലെ മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇന്ന് നല്ല വെയിലാണ്.
0: ആണല്ലേ?
1: അതെ അതെ അതെ. അതായത് വിശർത്ത് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിളിക്കുമ്പോ. അതെ അതെ.
0: ഓക്കെ, നമ്മുടെ ഫാട്ട് വെട്ടിലൂടെ ഏത് പട്ടണം വേണ്ടി സാറിന്?
1: നമുക്ക് ഇന്ന് ഇൻഷാല്ലാ ഹജ്ജ് ദിൽഹജ്ജ് മാസമല്ലേ, അപ്പൊ ഒരു ബലിവരുന്നാളിനെ കുറിച്ചുള്ള പാട്ട് ഉണ്ടെങ്കിൽ വെച്ചോളൂ ഇൻഷാല്ലാ.
0: ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, ഡെഡിക്കേഷൻ പറഞ്ഞോളൂ
1: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഇൻഷാല്ലാ.
0: ഓക്കെ, നമ്മുടെ ആകാശവാണി കവർത്തി നിലയം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിട്ട് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനി വീണ്ടും വിളിക്കാം.
1: താങ്ക് യു. ശരി, താങ്ക് യു മാഡം.

ഫാട്ട് ഫെട്ടി. ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്ത് നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ബിബി സമിയ, സലാഹിയ മൻസൽ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
2: പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ തുല്യമായി വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുൻപ് നിലവിലുണ്ടായിരുന്ന സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നീ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് 2018 സമഗ്ര ശിക്ഷാ അഭിയാൻ നിലവിൽ വന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ള പഠനാന്തരീക്ഷമുള്ള ക്ലാസ് മുറികൾ, വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പശ്ചാത്തലം, ഭാഷാ ബഹുസ്വരത, വിദ്യാർത്ഥികളുടെ വൈവിധ്യമുള്ള കഴിവുകൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ട് പഠനത്തിൽ കുട്ടികളുടെ സജീവ പങ്കാളിത്തത്തോടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 11.6 ലക്ഷം സ്കൂളുകൾ, 15.6 കോടി വിദ്യാർത്ഥികൾ, എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകളിലെ 57 ലക്ഷം അധ്യാപകർ എന്നിവർ ഈ പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുന്നു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി അധ്യാപകർ, അധ്യാപകരെ പരിശീലിപ്പിക്കുന്നവർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, കമ്മ്യൂണിറ്റി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ, SERTകൾ, ഡയറ്റ്, ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺസ്, ക്ലസ്റ്റർ റിസോഴ്സ് പേഴ്സൺസ്, സന്നദ്ധ പ്രവർത്തകർ എന്നിങ്ങനെ സ്കൂളുകളിലെ പഠനാന്തരീക്ഷവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഇതിനു കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഇവയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ശുപാർശകൾ നടപ്പിലാക്കുവാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും പിന്തുണ നൽകുക, കുട്ടികൾക്ക് സൌജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭ്യമാക്കണമെന്ന് അനുശാസിക്കുന്ന 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കുവാൻ സംസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുക, കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പരിരക്ഷയ്ക്കും ഊന്നൽ നൽകുക, സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുക, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനുതകുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന സമഗ്രമായ ക്രിയാശീലതയിൽ അധിഷ്ഠിതമായ പാഠ്യപദ്ധതിക്കും പ്രബോധന പദ്ധതിക്കും പ്രാധാന്യം നൽകുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ലിംഗപരവുമായ അന്തരങ്ങൾ കുറയ്ക്കുക, അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന നോഡൽ ഏജൻസികളായ SERT, ഡയറ്റ് എന്നിവയെ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ സമഗ്ര ശിക്ഷാ അഭിയാനിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ഇനി പറയുന്നവയാണ്. പ്രീ പ്രൈമറി തലത്തിൽ അംഗനവാടി ജീവനക്കാരെ പരിശീലിപ്പിക്കുവാൻ മാസ്റ്റർ ട്രെയിനേഴ്സിന് പരിശീലനം നൽകൽ, പഠന സാമഗ്രികൾക്ക് ഒരു കുട്ടിക്ക് 500 രൂപ നിരക്കിൽ ധനസഹായത്തോടെ സർക്കാർ സ്കൂളുകളിലെ പ്രീ പ്രൈമറി വിഭാഗങ്ങളിൽ നാടൻ കളിപ്പാട്ടങ്ങൾ, കളികൾ, കളി അധിഷ്ഠിത പഠനം എന്നിവ പ്രോത്സാഹിപ്പിക്കൽ, നാഷണൽ മിഷൻ ഓൺ ഫൌണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി പ്രകാരം കുട്ടികളിൽ വായന, എഴുത്ത്, അക്കങ്ങൾ എന്നിവയിൽ പ്രാവീണ്യം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ, എലിമെന്ററി തലത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് എലിമെന്ററി സ്കൂളുകൾക്ക് ധനസഹായം നൽകുന്നു, സെക്കൻഡറി തലത്തിൽ പുതിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നതോടൊപ്പം വർഷത്തിൽ 6,000 രൂപ നിരക്കിൽ യാത്രാസഹായം, 16-19 ഇടയിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡറി സീനിയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കുവാൻ 2,000 രൂപയുടെ ധനസഹായവും പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നു. പദ്ധതിയുടെ ഗുണനിലവാരം ഉറപ്പാക്കൽ. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് ഏർപ്പെടുത്തും. പുതിയ SERTകൾ സ്ഥാപിക്കുന്നതും പദ്ധതിയുടെ ഭാഗമാണ്. എല്ലാ കസ്തൂർബാ ഗാന്ധി ബാലികാ വിദ്യാലയങ്ങളും 12 ക്ലാസ് വരെ ഉയർത്തുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു. പദ്ധതി അനുസരിച്ച് പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലുകൾക്ക് വർഷം 40 ലക്ഷം രൂപയുടെ ഗ്രാന്റിന് അർഹതയുണ്ട്. പെൺകുട്ടികൾക്ക് 3 മാസത്തെ സ്വയം രക്ഷാ പരിശീലനവും സമഗ്ര ശിക്ഷാ അഭിയാനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇവയ്ക്കെല്ലാം പുറമെ ICT ലാബുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവയ്ക്കും സഹായം നൽകുന്നു. ഭാഷാധ്യാപകരെ നിയമിക്കുവാനും സ്കൂളുകൾക്ക് സോഷ്യൽ ഓഡിറ്റ് ഏർപ്പെടുത്തുവാനും പദ്ധതിയിൽ വ്യവസ്ഥകളുണ്ട്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. The center has constituted a higher level committee to address the challenges of demographic change caused by infiltration and other reasons. In a social media post, Union Home Minister Amit Shah

0: ഡയറക്ടറാണ്. ജില്ലയിൽ മാലിന്യ നിർമ്മാർജ്ജനം, പട്ടയം, നെല്ല് സംഭരണം തുടങ്ങിയവ മുൻഗണനാ വിഷയങ്ങളായിരിക്കുമെന്ന് ജില്ലാ കളക്ടറായി ചുമതലയേറ്റ കെ സുധീർ പറഞ്ഞു. ജില്ലയിൽ പൂർത്തീകരിക്കാനുള്ള പ്രധാന പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുന്നതോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രഥമ പരിഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന് മുന്നോടിയായി മെയ് 31 മുതൽ ജൂൺ 26 വരെ ജില്ലയിൽ വിപുലമായ കോട്ട നിയമ ബോധവൽക്കരണവും പരിശോധനാ പ്രവർത്തനങ്ങളും ശക്തമാക്കും. പൊതുസ്ഥലങ്ങളിലെ പുകവലി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്തെ പുകയില വിൽപ്പന, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കൽ എന്നിവ കണ്ടെത്തിയാൽ നിയമപ്രകാരം പിഴ ഈടാക്കും. ജില്ലാ തദ്ദേശ സ്ഥാപന തലങ്ങളിലും വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. ഭാരത സെൻസസ് 2027 ഭാഗമായി ജില്ലയിലെ ഫീൽഡ് ട്രെയിനർമാർക്ക് പരിശീലനം നൽകി. 3 ദിവസങ്ങളിലായി 3 ബാച്ചുകൾക്കാണ് പരിശീലനം നൽകിയത്. സെൻസസ് ആശയങ്ങൾ, ഷെഡ്യൂളുകൾ, ഫീൽഡ് നടപടിക്രമങ്ങൾ എന്നിവയുടെ സമഗ്രമായ പരിചയപ്പെടുത്തലാണ് പരിശീലന ക്ലാസുകളിൽ പ്രതിപാദിച്ചത്. പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറുന്ന സെൻസസ് നടപടികളുടെ ഭാഗമായി വിവരശേഖരണം, വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് വഴിയുള്ള വിവരശേഖരണം എന്നിവയിൽ ട്രെയിനർമാർക്ക് പ്രത്യേക പരിശീലനം നൽകി. സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമയബന്ധിതമായി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് അറിയിച്ചു. നിലവിൽ ജില്ലയിൽ 23,08,392 പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾക്ക് 21,36,159 പുസ്തകങ്ങളും അൺ എയ്ഡഡ് സ്കൂളുകൾക്ക് 172,233 പുസ്തകങ്ങളുമാണ് വിതരണം ചെയ്തത്. ജില്ലയിലെ വിവിധ ശിശു സംരക്ഷണ ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള അവധിക്കാല ത്രിദിന സഹവാസ ക്യാമ്പ് മുണ്ടൂർ IRTCയിൽ നടന്നു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ്, ശിശു സംരക്ഷണ ഓഫീസ്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 3 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരായ വ്യക്തികൾ ക്ലാസുകൾ നയിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളുടെ നവീകരണത്തിനായി ജില്ലാ പഞ്ചായത്ത് തുക അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വിവിധ സ്കൂളുകളുടെ നവീകരണത്തിനായി 20,000 രൂപ വീതമാണ് അനുവദിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതികളെല്ലാം അന്തിമഘട്ടത്തിലാണ്. ജില്ലാ ഹോമിയോ ആശുപത്രി കെട്ടിടം നിലവിലുള്ള കെട്ടിടത്തിൽ നിന്ന് മാറ്റുന്നതിനുള്ള നടപടികളും ജില്ലാ ആശുപത്രിയിലെ അടിയന്തര സ്വഭാവമുള്ള അറ്റകുറ്റപ്പണികളും പുരോഗമിക്കുകയാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ജില്ലയിൽ പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന പാലക്കാട് താലൂക്ക് തല പരിശോധനയുടെ 2 ദിവസം 120 വാഹനങ്ങൾ പരിശോധിക്കുകയും കൃത്യത ഉറപ്പുവരുത്തിയ 102 വാഹനങ്ങൾക്ക് സുരക്ഷാ സ്റ്റിക്കർ പതിച്ചു നൽകുകയും ചെയ്തു. പരിശോധനയ്ക്ക് ഹാജരായ വാഹനങ്ങളുടെ ജീവനക്കാർക്ക് റോഡ് സുരക്ഷാ ബോധവൽക്കരണവും നൽകി. മഴക്കാലത്തോടനുബന്ധിച്ച പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പ്രതിരോധ മുന്നൊരുക്കങ്ങൾ, മന്ത്രിരോഗ നിവാരണ യജ്ഞം, ദേശീയ പുകയില നിയന്ത്രണ പരിപാടി എന്നിവ സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്ത അകത്തേത്തറ, പുതുപ്പരിയാരം, കുമരംപുത്തൂർ ഭാഗങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ യോഗം നിർദ്ദേശം നൽകി. ദേശീയ മന്ത്രിരോഗ നിവാരണ യജ്ഞം ജില്ലയിൽ ജൂൺ 10 വരെ നടക്കും. ദേശീയ പുകയില നിയന്ത്രണ പരിപാടി പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും യോഗം തീരുമാനിച്ചു. ജില്ലയിലെ അട്ടപ്പാടി, അഗളി, ഷോളയൂർ പഞ്ചായത്തുകളിലെ അങ്കണവാടി പ്രവർത്തകർക്കും ST പ്രൊമോട്ടർമാർക്കുമായി ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസിന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം മുരുകേഷ് ചെറുനാലി നേതൃത്വം നൽകി. ഭക്ഷ്യഭദ്രതാ നിയമം അടിസ്ഥാനമാക്കി വനിതാ ശിശു വികസന വകുപ്പിന്റെ പരിധിയിൽ വരുന്ന പദ്ധതികളുടെ നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കമ്മീഷൻ ക്ലാസ് സംഘടിപ്പിച്ചത്. പാലക്കാട് ജില്ലയുടെ ജലസംരക്ഷണ പദ്ധതിയായ നീർധാരയുടെ അവലോകന യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്നു. കഴിഞ്ഞ 1 വർഷമായി ജില്ലയിൽ നടപ്പാക്കിയ ജലസംരക്ഷണ പദ്ധതികൾ വരൾച്ചയെ പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചെന്ന് യോഗം വിലയിരുത്തി. വിവിധ ഡിപ്പാർട്ട്മെന്റുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഈ പ്രാധാന്യം മനസ്സിലാക്കി വരും വർഷങ്ങളിൽ കൂടുതൽ ജലസംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ജില്ലാ കളക്ടർ യോഗത്തിൽ നിർദ്ദേശം നൽകി.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

ഡോക്ടർ എം സുരേന്ദ്രനുമായി അഭിമുഖം കേൾക്കാം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ.

ഇന്ന് 7:35 യുവവാണി. രശ്മി പ്രശോഭ അവതരിപ്പിക്കുന്ന പുസ്തകാവലോകനം, വിഷ്ണുപ്രിയ അവതരിപ്പിക്കുന്ന കഥ, തുടർന്ന് കാവേരി ബാബു അവതരിപ്പിക്കുന്ന കവിത. ഇന്ന് 7:35 യുവവാണിയിൽ.

0: ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യരംഗം. സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ ഗുണ്ടാചരിതം. കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിത ഉള്ളനക്കങ്ങൾ. തുടർന്ന് രാജൻ കൈലാസ് എഴുതി അവതരിപ്പിച്ച കവിത പുഴവഴി. ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യരംഗത്തിൽ.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

യുവസംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭകയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവസംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട ഇമെയിൽ വിലാസം youth.aartvm@gmail.com അല്ലെങ്കിൽ 8281 4303 05 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സ്ആപ്പ് ചെയ്യുക.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഹ. വിദേശമന്ത്രിണ ഡോക്ടർ എസ് ജയശങ്കരേണ നവദില്യാം ക്വാഡ് വിദേശമന്ത്രിണാം സഭായാ അധ്യക്ഷത

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്ര ശ്രമങ്ങൾക്കുമുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. ഇൻഡോ പസഫിക് മേഖലയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുത്തൻ സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. പിഎം ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ, അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5,580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAI ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കടമെടുപ്പിന്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വൈറ്റ് പേപ്പർ ഇറക്കിയതിനു ശേഷം അതിന്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെന്റിനെ ധരിപ്പിക്കും. അപ്പോൾ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 86.89% വിജയം നേടി പെൺകുട്ടികൾ ബഹുദൂരം മുന്നിലാണ്. പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച 60 വിദ്യാർത്ഥികളിൽ 50 പേരും പെൺകുട്ടികളാണ്. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 84.64% ഇടുക്കി ജില്ല ഏറ്റവും ഉയർന്ന വിജയശതമാനം രേഖപ്പെടുത്തി. 76 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചു. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ കീഴിൽ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് വിജിലൻസിനെ നേരിട്ടറിയിക്കാം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപയുടെ സമ്മാനവും മന്ത്രി പ്രഖ്യാപിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി.
2: ഒരു പുതിയ പ്രോജക്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്.

0: ചീഫ് എഞ്ചിനീയർമാർ, സ്ഥാപന മേധാവിമാർ എന്നിവരുമായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ വ്യാഴാഴ്ച സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡ് നടക്കും. ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ചരമവാർഷിക ദിനം നാളെ. നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ നാളെ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. സംസ്ഥാനത്ത് കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കൊല്ലത്ത് ആഴക്കടൽ എണ്ണ പര്യവേഷണം പുരോഗമിക്കുന്നു. പര്യവേഷണത്തിനായി കിണർ കുഴിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കും ഇടയിൽ ഉൾക്കടലിലാണ് എണ്ണ പര്യവേഷണം. പര്യവേഷണത്തിനുള്ള കിണർ അഥവാ എക്സ്പ്ലോറേറ്ററി വെല്ലിന്റെ ഡ്രില്ലിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 3.5 കിലോമീറ്റർ ആഴത്തിൽ ഡ്രില്ലിംഗ് പൂർത്തിയായി. 6 കിലോമീറ്റർ താഴ്ചയാണ് ലക്ഷ്യം. പാറയായതിനാൽ ഡ്രില്ലിംഗ് സാവധാനമാണ് പുരോഗമിക്കുന്നത്. 3800 മീറ്റർ താഴ്ചയിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സ്വഭാവവും അളവും സംബന്ധിച്ച സൂചനകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പര്യവേഷണം. കൊച്ചി തുറമുഖത്ത് നിന്നാണ് പര്യവേഷണത്തിനായി ജീവനക്കാരെയും സഹായ സാമഗ്രികളും എത്തിക്കുന്നത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചു നീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തു നൽകുന്നവർക്ക് 5000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
4: സ്കൂള് തുറക്കാറായി.
5: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
4: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
5: ഒപ്പം ഫീസും ബുക്സും.

0: എല്ലാം വേണ്ടേ?
1: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
2: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യഗാനം ശ്രീദേവി ദർശനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും അമ്പിളി രാജശേഖരനും പാടിയത്. ഗാനരചന കോന്നിയൂർ ഭാസ്, സംഗീതം ജി ദേവരാജൻ.

0: സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി.
1: വയലും വേണം.
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നമ്മൾ ജീവിതത്തോട് ചേർത്ത് നിർത്തേണ്ടത് നല്ല മുഖങ്ങളുള്ളവരെയല്ല, നല്ല മനസ്സുള്ളവരെയാണ്. സമ്പത്തിനേക്കാൾ മനുഷ്യത്വത്തിനും സൗന്ദര്യത്തെക്കാൾ സ്വഭാവത്തിനുമാണ് മൂല്യം നൽകേണ്ടത്. അറിവിനേക്കാൾ ഉപരി തിരിച്ചറിവുള്ളവരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. കാരണം ഇവ രണ്ടും സംഗമിക്കുന്നിടത്താണ് ഒരു മനുഷ്യന്റെ മഹത്വം തെളിയുന്നത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക്

0: ഹലോ. വിരിപ്പ് കൃഷി, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പച്ചക്കറികളിൽ കുമിൾ മൂലമുണ്ടാകുന്ന വേരുചീയൽ തടയാൻ ഉപയോഗിക്കുന്ന മിത്രക്കുമിൾ ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. അതികഠിനമായ ഒരു വേനലിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കണക്കുകൾ നോക്കുമ്പോൾ ഇടക്കാലത്തൊന്നും ഇത്രയും ചൂട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനിയൊരു മഴക്കാലത്തെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കർഷകർ വളരെ പ്രതീക്ഷയോടെയാണ് മഴക്കാലത്തെ നോക്കിക്കാണുന്നത്. ആശങ്കകൾ ഇല്ലാതില്ല. വേനലാകാറായപ്പോൾ വേനലിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കാനും കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷി ചെയ്യാനുമൊക്കെ കർഷകർ ധാരാളം മുൻകരുതലുകൾ എടുത്തു. മഴക്കാലത്തും വേണം അത്തരം മുൻകരുതലുകൾ. അതിനുള്ള തയ്യാറെടുപ്പുകളിലാവും നമ്മുടെ കർഷക സുഹൃത്തുക്കൾ. മഴക്കാലം കഴിഞ്ഞാൽ ഓണം വേഗമിങ്ങെത്തും. ഓണത്തിനെ കൂടി കരുതിയാവും കൃഷി ഇറക്കുന്നത്. ഇതിപ്പോൾ വിരിപ്പ് കൃഷിയുടെ കാലം കൂടിയാണ്. ഇടവ മാസത്തിൽ, അതായത് ഏപ്രിൽ മെയ് മാസത്തിൽ തുടങ്ങി ചിങ്ങം കന്നിയോടെ, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബറോടെ വിളവെടുക്കുന്നതാണ് വിരിപ്പ് കൃഷി. വിരിപ്പ് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ആലപ്പുഴ മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ലുഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ എം സുരേന്ദ്രനാണ്. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ സുരേന്ദ്രൻ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ സുരേന്ദ്രൻ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിരിപ്പ് നെൽകൃഷിയെ കുറിച്ചാണല്ലോ. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഈ നെൽ സീസൺ അല്ലെങ്കിൽ വിരിപ്പ് നെൽകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാമോ?
2: പൊതുവെ കേരളത്തിൽ രണ്ട് കൃഷിയാണ് ചെയ്യുന്നത്, വിരിപ്പ് കൃഷി, ഒന്നാം കൃഷി എന്നാണ് പറയുന്നത്. ഒന്നാം കൃഷി എന്ന് പറയുന്നത് വിരിപ്പ് കൃഷിയാ, കാലവർഷത്തിൽ ചെയ്യുന്നതാണ് വിരിപ്പ് കൃഷി. രണ്ടാം കൃഷി എന്ന് പറയുന്നത് പുഞ്ച കൃഷിയാണ് നമ്മൾ പറയുന്നത്. അത് ഒക്ടോബർ നവംബർ തുടങ്ങി മാർച്ച് വരെ നീണ്ടുപോകുന്നതാണ്. അപ്പൊ വിരിപ്പ് കൃഷിയാണ് ഇപ്പൊ തുടങ്ങാനിരിക്കുന്നത്. ഇപ്പൊ കാലവർഷ സമയത്ത് വിരിപ്പ് കൃഷിയാണ് തുടങ്ങുന്നത്.
1: അപ്പൊ ഇതിന് ഏറ്റവും ആദ്യം ഒരു ചോദ്യം മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാല്, ഈ വിരിപ്പ് നെൽകൃഷിക്ക് വേണ്ടി അനുയോജ്യമായ ഇനങ്ങൾ ഏതൊക്കെയാണ്?
2: അനുയോജ്യമായ എന്ന് പറയുമ്പോ ആദ്യം നമ്മൾ ഈ മഴക്കാലമാണല്ലോ ഈ വിരിപ്പ് എന്ന് പറയുമ്പോ, അതിന് നമ്മൾ സാധാരണ ശുപാർശ ചെയ്യുന്നത് മൂപ്പ് കുറഞ്ഞ വിത്തിനങ്ങളാണ് ഏറ്റവും നല്ലത്. ഈ മഴ സമയത്തുള്ള ഈ വെള്ളപ്പൊക്കമോ മറ്റ് ബുദ്ധിമുട്ടുകൾ കൊയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടി മൂപ്പ് കുറഞ്ഞ വിത്തനങ്ങൾ ഏതൊക്കെ ഉണ്ട്? കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള കുറേ വിത്തനങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ വിത്തനങ്ങളാണെങ്കിൽ പ്രത്യാശ, ശ്രേയസ് അതുപോലത്തെ വിത്തുകളും പാലക്കാടിന്നെ പട്ടാമ്പി ഗവേഷണ കേന്ദ്രത്തിന് ഐശ്വര്യ, കാഞ്ചന, മട്ടത്രിവേണി, അതുപോലെ ജ്യോതി, പണ്ടത്തെ വെറൈറ്റി ജ്യോതി, ഹർഷ, വർഷ, വൈശാഖ്, സ്വർണപ്രഭ, ജയ, ഇതുപോലത്തെ ഇനങ്ങളാണ് നമ്മൾ മൂപ്പ് കുറഞ്ഞ വിത്തനങ്ങൾ വിരിപ്പ് കൃഷിക്ക് നമുക്ക് ശുപാർശ ചെയ്യാം.
1: അപ്പൊ സാർ, ഈ മൂപ്പ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തെ ആയിരിക്കും ഇത്?
2: മൂപ്പ് കുറഞ്ഞ വെച്ചാൽ നമ്മള് ഇതായിട്ട് പറയുവാണെങ്കിൽ 100-110 ദിവസം വരെ ഉള്ള വിത്തനങ്ങളെല്ലാം മൂപ്പ് കുറഞ്ഞതിലാണ് പറയുന്നത്. മധ്യകാല ഇനം എന്ന് പറയുമ്പോ 100 കഴിഞ്ഞ, അതായത് 110 കഴിഞ്ഞ് 120 വരെ ഉള്ളതെല്ലാം മധ്യകാല ഇനങ്ങളാണ്. പിന്നെ മൂപ്പ് കൂടിയ ഇനങ്ങൾ 120 കടന്നാൽ അതെല്ലാം മൂപ്പ് കൂടിയ ഇനങ്ങൾ.
1: വിരിപ്പ് നെൽകൃഷിക്ക് വേണ്ടി നമ്മൾ നില ഒരുക്കുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: വിരിപ്പ് കൃഷിക്ക് സാധാരണ നിലമൊരുക്കൽ എന്ന് പറയുമ്പോൾ കർഷകർക്ക് ഇപ്പൊ കൊയ്ത് കഴിഞ്ഞല്ലോ, ഇപ്പം പുഞ്ച കൃഷി കഴിഞ്ഞിട്ടാണ് എല്ലാ കർഷകരും ഇരിക്കുന്നത്. അപ്പൊ ഈ സമയങ്ങളിൽ അവരെല്ലാം വെള്ളം കയറ്റിയിട്ടുണ്ട്. കുട്ടനാട്ടിൽ പൊതുവെ കുട്ടനാട്ടിൽ നിന്ന് വെള്ളം കയറ്റി ഇറക്കുന്ന സംവിധാനം ആയതുകൊണ്ട് ആ വെള്ളം വറ്റിച്ചിട്ടാണ് ഇവർ കൃഷി ചെയ്യേണ്ടത്. ഞാനിപ്പോ ഒരു ജനറലായിട്ട് പറയുവാണെങ്കിൽ കുട്ടനാടും പാലക്കാടും പ്രത്യേകിച്ചുള്ള ഏരിയ ആണ്, രണ്ടും കൂടെ ചേർത്ത് തന്നെ പറയാം. കുട്ടനാടാണെങ്കിൽ കളക്കി കിളിപ്പിക്കണം, വെള്ളം കയറ്റി ഇറക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പാലക്കാടാണെങ്കിൽ ഇറിഗേഷൻ ആണ്, വെള്ളം നനച്ചു കൊടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ വെള്ളം കയറ്റി ഇറക്കുന്ന സംവിധാനങ്ങളൊന്നും ഇല്ല. പക്ഷെ രണ്ട് സ്ഥലത്തും വിരിപ്പ് കൃഷി ഉള്ളതാണ്. അപ്പൊ നിലം ഒരുക്കുന്നതെന്ന് പറയുമ്പം പാലക്കാടിൽ പറയുവാണെങ്കിൽ അവർ സാധാരണ പൊടി വരെയാണ് വിതയ്ക്കുന്നത്. അവിടെ വെള്ളത്തിന്റെ ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് നേരിട്ട് അവർ വിത വിതയ്ക്കും. മെയ് മാസം ജൂൺ തുടക്കത്തിന് മുമ്പായിട്ട് ഏക്കറിന് ഒരു 25-30 കിലോ വരെ വരെ പൊടിക്ക് തന്നെയും വിതയ്ക്കുന്നു, നേരിട്ട് വിതയ്ക്കുവാണ്. പക്ഷെ കുട്ടനാടിന്ന് പറയുവാണെങ്കിൽ വെസ്റ്റീഡ് എന്ന് പറയും, വിത്തിനെ കിളിപ്പിച്ചിട്ട് വിതയ്ക്കുവാണ്. അപ്പം കുട്ടനാട്ടിനെ സംബന്ധിച്ച് 40 കിലോ ആണ് നമ്മുടെ ശുപാർശ. 40 ദിവസം 50 കിലോ വരെയാണ് ഒരു ഏക്കറിന് നമ്മൾ വിതയ്ക്കുന്നത്. അപ്പൊ ഈ നിലം ഒറുക്കൽ എന്ന് പറയുമ്പോൾ, നിലം ഒരുക്കുമ്പം നമ്മുടെ സ്ഥലത്തില് വെള്ളം വറ്റിക്കുക, ആ വറ്റിച്ച് വെള്ളം വാർത്ത് കളഞ്ഞ് കുമ്മായ വസ്തുക്കൾ ചേർക്കണം. പൊതുവെ കേരളത്തില് മണ്ണെന്ന് പറയുമ്പം പുളിരസമുള്ള മണ്ണാണ്. അപ്പൊ കുമ്മായ വസ്തു നിർബന്ധമായിട്ട് ആവശ്യമുള്ളതാണ്. ഒരുപാട് കച്ചിക്കുട്ടികൾ ഉള്ളതുകൊണ്ട് അത് നല്ലതുപോലെ ചെയ്യണമെങ്കിൽ 140 കിലോ ഏക്കറിന് നമ്മൾ ചേർത്ത് ആദ്യത്തെ ചാല് ഉഴണം. അത് കഴിയുമ്പം ഒരു 48 മണിക്കൂർ ശേഷം വെള്ളം കയറ്റി കഴുകി ഇറക്കണം. അത് കഴിഞ്ഞാലേ നമ്മൾ രണ്ടാമത്തെ ചാലിന് കൂടെ ജൈവവളമായ ഈ രാജ്യകോസോ താല്പര്യമുള്ളവർ, ജൈവ കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നവരെങ്കിൽ രാജ്യകോസോ 90 കിലോ ഏക്കറിന് ചേർത്ത് രണ്ടാം ചാലും കൂടെ ഉഴുത് ലെവൽ ചെയ്തിട്ട് വെള്ളം കയറ്റി ഒരാഴ്ച ആദ്യം കളക്കി കിളിപ്പിക്കുന്നു. ഒരു സംവിധാനമുണ്ട് കുട്ടനാട്ടിൽ കളക്കി കിളിപ്പിക്കുന്ന വെച്ചാൽ ഉള്ള കളകളെല്ലാം കിളിച്ച് അത് നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തിലാണ് കർഷകർ ചെയ്യുന്നത്. അപ്പൊ ഒരു 10 തൊട്ട് 14 ദിവസം വരെ അങ്ങനെ തന്നെ ഉണങ്ങിക്കിടക്കും. അപ്പം ഈ കളകളുടെ വിത്തുകളെല്ലാം കിളിർത്ത് വരുമ്പം വീണ്ടും വെള്ളം കയറ്റി അതിനെല്ലാം നശിപ്പിക്കും. 15 ദിവസം കഴിയുമ്പം വെള്ളം കയറ്റി 1 മീറ്റർ പൊക്കത്തിൽ വെള്ളം നിർത്തി ഈ കളകളെല്ലാം നശിപ്പിച്ചിട്ട് വീണ്ടും വെള്ളം വറ്റിച്ചിട്ട് വേറെ ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40 തൊട്ട് 50 കിലോ വരെ വിത്തുകൾ തലേദിവസം വിത്ത് കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് വെള്ളത്തിലാണ് ഇത് ഒരു ആദ്യം മുക്കി വെച്ചിരിക്കുന്നത്. ഈ വിത്തുകളൊക്കെ 1 കിലോ വിത്തിന് 1 ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ് മുക്കി വെക്കുന്നത്. അപ്പൊ അത് മുക്കി വെച്ചിട്ട് അടുത്ത ദിവസം 12 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് ഒരു കടത്തി വെക്കും. കടത്തി വെക്കുന്ന വെച്ചാൽ കിളിപ്പിക്കാൻ വേണ്ടി, ചെറുമേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ആവി കൂടണമല്ലോ. അപ്പൊ ആവി കൂടണമെങ്കിൽ ഒരു പടുത വെച്ച് മൂടിയിടും, താക്കല് പൊതിഞ്ഞ് മൂടിയിട്ടാൽ അടുത്ത ദിവസം 24 മണിക്കൂർ തൊട്ട് 36 മണിക്കൂർ ആകുമ്പോൾ ഇത് ജെർമിനേറ്റ് ആവും, ഈ വിത്തുകളെല്ലാം കിളിർക്കും. അതാണ് എടുത്ത് ഈ നമ്മുടെ ഇപ്പൊ വറ്റിച്ച പാടങ്ങളിൽ നേരിട്ട് വിതയ്ക്കുവാണ്. ഇവിടെ വിതയാണ് മെയിൻ, കുട്ടനാടിനെ സംബന്ധിച്ച് വിത തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത്. കാര്യം വെച്ചാൽ കൃഷിക്ക് ആളുകൾ ഇല്ലാത്തതുകൊണ്ട് ട്രാൻസ്പ്ലാന്റിങ് ഇവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് താഴ്ച പ്രദേശമായതുകൊണ്ട് മെഷീൻ ഇറങ്ങാനും ബുദ്ധിമുട്ടും. ഇപ്പൊ പാലക്കാട് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്, അവര് നേരിട്ട് വിതയ്ക്കുന്നവരും ഉണ്ട്, അതേസമയത്ത് നടീലും അവിടെ നടക്കുന്നുണ്ട്. ഈ തൊഴിൽ കർമ്മസേന എന്ന് പറഞ്ഞ് കുറെ പേര് ഏക്കറിന് 6000 രൂപ വരെ അവർ തന്നെ ഞായർ വാങ്ങിക്കും. ഒരു ഏക്കറിന് 8 സെന്റിന്റെ സ്ഥലത്തിൽ ഇത് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ 25 ദിവസം 30 കിലോ വിതയ്ക്ക് അവർ ഞായർ വാങ്ങി 15 ദിവസം കഴിഞ്ഞിട്ട് മെഷീൻ കൊണ്ട് അവർ നട്ടു കൊടുക്കും. ഈ കർഷകർക്ക് വേണ്ടി നട്ടു കൊടുക്കുന്ന സംവിധാനം ഉണ്ട്, ഇങ്ങനെയാണ് ചെയ്യുന്നത്.
1: അപ്പൊ അവിടെ പറിച്ചു നടുന്നുണ്ട്, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട്.
2: ആ അവിടെ കൂടുതൽ പാലക്കാടില് കൂടുതൽ ട്രാൻസ്പ്ലാന്റിംഗ് ആണ് നടക്കുന്നത്, വിതയേക്കാട്ടിലും കൂടുതൽ ട്രാൻസ്പ്ലാന്റിംഗ്.
1: പിന്നെ സാർ, ഈ നെൽകൃഷിയിൽ ഏറ്റവും വലിയൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കളനിയന്ത്രണമാണല്ലോ. അപ്പൊ ഇതിനുവേണ്ടി ഒരു പ്രിക്കോഷൻസ് ഒക്കെ ആദ്യം തന്നെ ഇത് നമുക്ക് ചെയ്യേണ്ടതിരിക്കുന്നല്ലേ?
2: അതെ അതെ, അതായത് നിലമുറുക്കലിന്റെ കൂടെ തന്നെ കള കംപ്ലീറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കള നശിച്ചു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാം. അല്ലെങ്കിൽ ഈ കളകളെല്ലാം നെല്ലിനെക്കാളും നേരത്തെ അത് ഹൈറ്റ് കൂടുതലായിട്ട് വളർന്നു നിൽക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വിളവ് കുറയും. അതുകൊണ്ടാണ് ഈ കുട്ടനാട്ടിൽ കളർ കിളിർപ്പിക്കൽ എന്ന് പറയുന്ന സംവിധാനം, സ്കേരി ഷീറ്റ് ബെഡ് ടെക്നിക്. ഞാൻ പറഞ്ഞില്ലേ 15 ദിവസം വെള്ളം കയറ്റി നിർത്തുമ്പോൾ എല്ലാ കളയും കംപ്ലീറ്റ് പോകുമ്പോൾ മണ്ണിനെ അണക്കാതെ തന്നെ ഉടനെ തന്നെ വിതയ്ക്കുക. 40 കിലോ വിത്തിനും കൂടെ വിനയ്ക്കുമ്പോൾ ഒരു കളയും വരത്തില്ല. പിന്നെ നമ്മൾ കൂടുതൽ കളനാശിനി ഉപയോഗിക്കേണ്ടി വരത്തില്ല കുട്ടനാടിനെ സംബന്ധിച്ച്. മറ്റേ പൊടി വിതയാകുമ്പോൾ അതനുസരിച്ച് കളനാശിനി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. പാലക്കാട് ഭാഗത്തൊക്കെ പൊടി വിത എന്ന് പറയുമ്പോൾ അതിനെ പറ്റിയ കളനാശിനികളൊക്കെ ഉണ്ട്. പൊടി വിതയ്ക്ക് 10 or 15 ദിവസം കഴിഞ്ഞിട്ട് ബൂട്ടാക്കുളർ എന്ന് പറയുന്ന കളനാശിനികളൊക്കെ ഉണ്ട്, അതൊന്നും ചെയ്യേണ്ടി വരും അവിടെ.
1: അപ്പൊ സാർ, ഈ നമ്മൾ ഈ വിത്ത് നമ്മൾ വിതയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അത് ജെർമിനേറ്റ് ചെയ്യാൻ വെക്കുന്നതിന്റെ മുന്നേ പരിചരണം വല്ലതും ചെയ്യാറുണ്ടോ? അതിന് റെക്കമെൻഡേഷൻ വല്ലതും ഉണ്ടോ?
2: ഉണ്ട്. അത് തീർച്ചയായിട്ടും നല്ല ചോദ്യമായിരുന്നു. പരിചരണം എന്ന് പറയുമ്പം നമുക്ക് കിട്ടിയ വിത്ത് നല്ലതാണോ മോശമാണോ നമുക്ക് അറിയത്തില്ലല്ലോ. ഇപ്പൊ പലതും കേരളത്തില് വിത്തുകളെല്ലാം കർഷകർ ഉണ്ടാക്കുന്നതല്ലോ, പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്നത്. അത്ര NSC കർണാടക ഷീറ്റ് കോർപ്പറേഷൻ, KSSTA പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെയാണ് വിത്ത് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ വിത്തുകളിൽ അണുക്കൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൽ പതിരുമല്ലോ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റുന്നതല്ല. അപ്പൊ അങ്ങനെ ആകുമ്പം ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പുവെള്ളത്തിലെ ശകലം വെള്ളം, അതായത് ഉപ്പുവെള്ളം കലക്കിയിട്ട് അതിനകത്ത് ഇതിടുക, ഇട്ടിട്ട് ഉടനെ തന്നെ ഒരു 1.5 മണിക്കൂർ ആകുമ്പോൾ കഴുകുവാണെങ്കിൽ നമ്മൾ ഈ മോശപ്പെട്ട വിത്തുകളെല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതെല്ലാം എടുത്ത് മാറ്റി കഴുകുക, നല്ല വെള്ളത്തിൽ കഴുകുക. കഴുകിക്കഴിഞ്ഞ് ഈ വെള്ളത്തിനെ നമുക്ക് വിത്ത് പരിചരണം ചെയ്യണം. പല രോഗങ്ങളും അണുക്കളെല്ലാം ഈ വിത്തിൽ കൂടെയാണ് പകരുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ കൊണ്ടുവന്ന വിത്തിനകത്ത് കുമിൾ രോഗം ഉണ്ടെങ്കിൽ, അല്ല ബാക്ടീരിയൽ രോഗം അണുക്കൾ ഉണ്ടെങ്കിൽ അതിന് നശിപ്പിക്കാൻ വിത്ത് പരിചരണം ചെയ്യണം. അതിന് നമുക്ക് ജൈവ നിയന്ത്രണ മാർഗങ്ങളും ഉണ്ട്, രാസ നിയന്ത്രണ മാർഗങ്ങളും ഉണ്ട്. അങ്ങനെ ചെയ്തിട്ടാണ്

0: നമ്മൾ വരയ്ക്കുന്നത്. അതിൽ ഇപ്പോൾ പ്രധാനമായിട്ട് പറയാം, ജൈവ നിയന്ത്രണം എന്ന് പറയുമ്പോൾ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് തന്നെ സൂഡോമോണോസ് ഫ്ലൂറസൻസ് എന്ന് പറയുന്ന ജൈവ കുമിൾനാശിനി, ഇത് മിത്ര ബാക്ടീരിയമാണ്. ഇത് പൊടി രൂപത്തിലുണ്ട്, ലിക്വിഡ് രൂപത്തിലുണ്ട്. കൂടുതൽ പൊടി രൂപത്തിലാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്നത്. അത് 1 കിലോ വിത്തിന് 10 ഗ്രാം എന്ന തോതിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അതിനകത്ത് വേണം ഈ വിത്തിന് തല ദിവസം ഇട്ട് വയ്ക്കാൻ. ഞാൻ പറഞ്ഞില്ലേ 12 to 14 മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെക്കണം. ആ സമയത്ത് ഈ വെള്ളത്തിലാണ് നമ്മൾ മുക്കി വെക്കേണ്ടത്. സൂഡോമോണസ് ഫ്ലൂറസൻസ് ലായനി ഉണ്ടാക്കി അതിനകത്ത് നമ്മൾ ഇടുമ്പം ഈ സൂഡോമോണസ് എന്ന് പറയുന്ന ജൈവ ബാക്ടീരിയ വിത്തിനകത്ത് കയറി അതിനകത്തുള്ള കുമിളുകൾ, ബ്ലാസ്റ്റ്, തുള്ളിത്തുപ്പ് രോഗം, പല രോഗാണുക്കൾ അതിനകത്തുണ്ടാവും, ബാക്ടീരിയ ഇലകരിക്കേണ്ട അണുക്കൾ ഉണ്ടാകും. അതിനെല്ലാം നശിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് കടത്തെടുത്ത് വെച്ച് നമുക്ക് വിതയ്ക്കാൻ സാധിക്കും. അപ്പം ഇത് ജൈവ നിയന്ത്രണ മാർഗമാണ്. ഇത് തന്നെ പറ്റാതെ കർഷകർക്ക് ഇപ്പൊ ജൈവം ചിലപ്പം സൂഡോമോണസ് കിട്ടാൻ ലഭ്യത കുറവാണ്, അവർ താമസിക്കുന്ന ഏരിയയിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് രാസ കുമിൾനാശിനി വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് തെറ്റൊന്നുമില്ല, ഇത് ആദ്യം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിന് ഈ ബാവിസ്റ്റീൻ എന്ന് പറഞ്ഞ് കിട്ടും, അതായത് കാർബൺ ഡസ്റ്റീൻ എന്ന് പറയും, കെമിക്കൽ നെയിം കാർബൺ ഡസ്റ്റീമാണ്. അത് 1 കിലോ വിത്തിന് 2 ഗ്രാം മതി. നമ്മുടെ ജൈവ കുമിൾനാശിനി ആണെങ്കിൽ 10 ഗ്രാം വേണം, കാർബൺ ഡസ്റ്റീം ആണെങ്കിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് 1 കിലോ വിത്തിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്കൊരു വിത തൊട്ട് 30 ദിവസം വരെ രോഗാണുക്കൾ ഇതിനെ അടുക്കാതിരിക്കാൻ വേണ്ടി, അതിനകത്തുള്ള രോഗാണുക്കളെ കളയാൻ വേണ്ടിയാണ്
1: ഇത് ചെയ്യുന്നത്.
0: അതെ
1: സർ, വളപ്രയോഗത്തിനെ കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്? അടിവളമായിട്ട് കുറച്ച് വളം നമ്മൾ കൊടുക്കാറുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെയും മേൽവളമായിട്ടും കൊടുക്കാറില്ലേ?
0: ഉണ്ട്. നമ്മൾ വളത്തിന് പറയുമ്പം ഇപ്പൊ സാധാരണ വിതയ്ക്കുന്നവരാണെങ്കിൽ സാധാരണ നമ്മൾ അടിവളമൊന്നും കൊടുക്കാറില്ല. അടിവളം എന്ന് പറയുന്നത് 18-20 ദിവസം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ വളം ചെയ്യുന്നത്. രണ്ടാമത്തെ ടോപ്പ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് 30 to 35 ആകുമ്പോൾ, അതായത് പിന്നെ മൂന്നാമത്തെ വളം അതിലൊന്ന് 15 ദിവസം, 15 to 20 ദിവസം, അത് 55 ദിവസം, 60 ദിവസം ആകുമ്പോഴാണ് 3 വളമാണ് ചെയ്യേണ്ടത്. ഒരു നെൽകൃഷിക്ക് മൂപ്പ്, അതായത് മധ്യകാല ഇനത്തിന് 3 വളവും ഷോർട്ട് ഡ്യൂറേഷൻ വെറൈറ്റിക്ക് 2 വളം ചെയ്താൽ മതി. നമുക്ക് ആദ്യത്തെ 2 വളം ചെയ്താൽ തന്നെ മതിയാവും. അങ്ങനെ ആകുമ്പോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മനോരത്ന ഷോർട്ട് ഡ്യൂറേഷൻ കുറെ വെറൈറ്റി പറഞ്ഞില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ വിരിപ്പ് കൃഷിക്ക് ഷോർട്ട് ഡ്യൂറേഷൻ ആണോ ചെയ്യുന്നുണ്ടെങ്കിൽ 2 വളത്തിന്റെ ആവശ്യമുള്ളൂ. അങ്ങനെ ആകുമ്പോൾ 20 കഴിയുമ്പോൾ 1 വളവും 40-45 കഴിയുമ്പോൾ 1 വളവും കൂടെ ചെയ്താൽ നല്ലതാണ്. അതിന് നമ്മൾ NPK മേജർ ഫെർട്ടിലൈസർ ആണോ കൊടുക്കേണ്ടത്, യൂരിയ, ഫാക്ടംബോസ്, പൊട്ടാഷ്, അതിന്റെ റേഷ്യോ കണക്കാക്കി നമ്മൾ ഒരു ഏക്കറിന് വേണ്ട അളവിൽ നമ്മൾ ചെയ്യണം.
1: ഡോക്ടർ സുരേന്ദ്രൻ, പ്രധാന രോഗങ്ങളും കീടങ്ങളും ഒക്കെ ഏതൊക്കെയാണ് ഒരു ഷോർട്ടിൽ പറഞ്ഞാല്? പിന്നെ ഇതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ എന്തെങ്കിലും മുൻകരുതൽ ചെയ്യണോ?
0: ചെയ്യണം കാര്യമായിട്ട്. അതായത് നമ്മള് 8 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞ പോലെ ആദ്യം വീട്ടിൽ തന്നെ നമ്മൾ രോഗാണുക്കളെ നിയന്ത്രിക്കുവാണെങ്കിൽ പിന്നെ അത് താമസിച്ച് ഈ രോഗാണുക്കൾ കൂടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വിത്ത് പരിചരണം സൂഡോമോണസോ അല്ലെങ്കിൽ കാർബൺ ഡസ്റ്റിംഗോ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നിയന്ത്രിക്കാൻ സാധിക്കും. അത് കഴിയുമ്പം സാധാരണ രോഗാണുക്കളെല്ലാം 40-45 ദിവസം കഴിഞ്ഞിട്ട് ചെനപ്പ് പൊട്ടുമ്പോഴേ വരക്കും. കോള രോഗം, ബ്ലാസ്റ്റ് രോഗം, പുള്ളിക്കുത്തു രോഗം, ബാക്ടീരിയ ഇലകരിച്ചൽ, പ്രധാനമായിട്ട് ഇപ്പൊ പറയുവാണെങ്കിൽ വിരിപ്പ് കൃഷിക്ക് കൂടുതൽ വരാൻ സാധ്യത ഉള്ളത് ബാക്ടീരിയ ഇലകരിച്ചിലാണ്. അതായത് കാറ്റും മഴയും ഉണ്ടെങ്കിൽ ബാക്ടീരിയ ഇലകരിച്ചൽ രോഗം ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ മുൻകരുതലായിട്ട് ചെയ്യേണ്ടത് വിത്ത് പരിചരണമാണ് ഇപ്പൊ ചെയ്യേണ്ടത്. വിതയ്ക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം അതാണ്. പിന്നെ നിലമുറുക്കുന്ന സമയത്ത് വരമ്പുകളിൽ ഒരു കളയും പാടില്ല, കളകളെല്ലാം വൃത്തിയാക്കണം. പറമ്പിനകത്തും പറമ്പിനകത്തും ഉള്ള എല്ലാ കളകളും കീട അണുക്കൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുന്നതാണ് നല്ലത്. ഈ മഴ എന്തെങ്കിലും കാരണവശത്താൽ കുറഞ്ഞു പോയാൽ, ഈ കുരിപ്പ് കൃഷിക്ക് സാധാരണ മഴ ഉള്ളതാണ്, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഉണക്ക് വന്നു പോയാൽ ഇലയിൽ തേൻ കീടം കയറി ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ നോക്കണം. നിലത്തേൻ വന്നു കഴിഞ്ഞാൽ ഇലത്തേന് പോകുന്ന രീതിയിൽ വെള്ളം കയറ്റി കഴുകി ഇറക്കി വിടും. കണ്ടത്തിനൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇലത്തേനത്തെ ഒരു വിധം നിയന്ത്രിക്കാം. ഇതൊക്കെ ഇനീഷ്യൽ സ്റ്റേജിലുള്ളവരിന് കീടമാണ്, രോഗങ്ങളാണ്. പക്ഷെ താമസിച്ച് ഒരുപാട് കീടങ്ങൾ വരാം. ഇപ്പം ഏറ്റവും കൂടുതൽ കീടങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് തണ്ടുതുറപ്പനാണ് വലിയ കാര്യമായിട്ട് സംഭവിക്കുന്നത്. കഴിഞ്ഞ 2 കൃഷിയായിട്ട് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തണ്ടുതുറപ്പിന്റെ സമാധിയൊക്കെ നമ്മുടെ കണ്ടങ്ങളിൽ ഉണ്ട്, അവശിഷ്ടങ്ങളിൽ ഇപ്പോഴും അതിന്റെ പീപ്പിൾ കേസ് സമാധികളൊക്കെ കിടക്കുന്നു. അത് ഏത് സമയത്തും കറക്റ്റ് നമ്മൾ വിതച്ച് ഒരു 15-20 ദിവസം കഴിയുമ്പോഴായിരിക്കും അതിന്റെ ലാർവയെ പുറത്തോട്ട് വരുന്നത്. അപ്പം നമ്മൾ അഡൽട്ടായിട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് മുട്ടയിടും, പിന്നെ ലാർവയെ അഫക്ട് ചെയ്യുമ്പോൾ തണ്ടുതുറപ്പൻ വെങ്ങതരായിട്ടും മാറും. നമ്മുടെ കതിരെല്ലാം ബാധിക്കാൻ സാധ്യത ഉണ്ട്, തണ്ടുതുറപ്പിന്റെ ആക്രമണം വരാൻ സാധ്യത ഉണ്ട്. അതുപോലെ കൂടുതൽ വളപ്രയോഗം ചെയ്തു പോയാൽ ഓലചുരുക്കി കീടം വരാൻ സാധ്യത.

0: പിന്നെ കതിർ വരുന്ന സമയങ്ങളിലൊക്കെ മുഞ്ഞ കയറി വരാൻ സാധ്യതയുണ്ട്. തിക്കത്തിൽ, അതായത് നമ്മളിപ്പോ പറഞ്ഞ പോലെ കൂടുതൽ വിത വിതയ്ക്കുവാണെങ്കിൽ എയറേഷൻ കുറവായിരിക്കും. ടൈറ്റ് പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് മുഞ്ഞ കയറി പിടിക്കാൻ സാധ്യത, അതൊക്കെ താമസിച്ചാണ്, ഇപ്പൊ അല്ല, അതെല്ലാം ഒരുവിധം 60 ദിവസം കഴിയുമ്പോഴാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്.
1: ഡോക്ടർ സുരേന്ദ്രൻ, താങ്കളുടെ റൈസ് റിസർച്ച് സെന്റർ മംഗോമിലുണ്ടല്ലോ, താങ്കൾ ഈ സമയത്ത് കർഷകർക്ക് പരിശീലനം അല്ലെങ്കിൽ അഡ്വൈസറീസ് ഇതൊക്കെ കൊടുക്കുന്നുണ്ടോ ഈ നെൽകൃഷിക്ക് വേണ്ടി?
0: ഉണ്ട്. നമ്മളിപ്പോ റെഗുലറായിട്ട് നമ്മുടെ റൊട്ടീൻ വർക്ക് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ അനുസരിച്ച് IMD വെതർ ഡേറ്റ അനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ലോക്കൽ ചാനലുകളും അതേപോലെ പത്രങ്ങളിലും മാസ് മീഡിയയിലും എല്ലാത്തിലും കൊടുക്കുന്നു. അതേപോലെ നമ്മുടെ പ്രോഗ്രസീവ് ഫാർമേഴ്സിന്റെ മെയിൽ ID ഉണ്ട്, അഡ്രസ്സുകളുണ്ട്, അവർക്കെല്ലാം മെസ്സേജ് വിടാറുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇവർക്കെല്ലാം നമ്മൾ മുൻ തന്നെ നമുക്ക് പറയും, എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അവർക്ക് ഇപ്പൊ വരയ്ക്കാൻ പറ്റിയ സമയമാണ്, മഴ എങ്ങനെ ഉണ്ട്, മഴ കുറഞ്ഞു കഴിഞ്ഞിട്ട് വരയ്ക്കണം, വളപ്രയോഗം ചെയ്യാനുള്ള പറ്റിയതാണെന്ന് നമ്മൾ ഇങ്ങനെ കാലാവസ്ഥയുടെ എല്ലാം അഡ്വൈസറി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ഇവിടെ കുറെ ഡിസ്പ്ലേ സ്ഥാപിച്ചിട്ടുണ്ട്, മെയിൻ റോഡുകളിൽ ഡിസ്പ്ലേ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ അഡ്വൈസറി, കാലാവസ്ഥയുടെ അഡ്വൈസറികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ കൃഷി വകുപ്പിൽ നമ്മൾ എത്ര കർഷകരുമായിട്ട് ഇടപെട്ടെങ്കിലും കൂടുതൽ അടുപ്പമുള്ളത് കൃഷി ഓഫീസറാണ്. അപ്പൊ ഈ കൃഷി ഓഫീസർക്ക് ട്രെയിനിങ് കൊടുക്കണമല്ലോ. അപ്പൊ പ്രീ സീസൺ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ സീസണും തുടങ്ങുന്ന മുമ്പാൽ നമ്മൾ മെയ് ജൂണിൽ കൃഷി ഓഫീസർ, അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ, ഇവർക്കെല്ലാം നമ്മൾ പ്രീ സീസൺ ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. ഈ കൃഷിയിൽ എന്തൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നത്, വിത്ത് തൊട്ട് വിളവെടുക്കുന്നവരെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ഉണ്ട്, അതെങ്ങനെ കൃഷി ചെയ്യണം, എങ്ങനെ നിയന്ത്രിക്കണം, എല്ലാം നമ്മൾ ട്രെയിനിങ് അവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ കർഷകർക്ക് എല്ലാ മാസവും 2ാമത്തെ ചൊവ്വാഴ്ച രാവിലെ 10:30 തൊട്ട് 1 മണി വരെ കർഷക ശാസ്ത്രജ്ഞർ മുഖാമുഖം നമ്മൾ നടത്തുന്നു. നേരെ സാമ്പിൾ കൊണ്ടുവരിക, അവർ അതായത് അസുഖം ബാധിച്ച ചെടിയോ മണ്ണോ സാമ്പിളുകളോ വെള്ളമോ കൊണ്ടുവരിക, എന്തെങ്കിലും ഉപ്പുണ്ടോ പുളിയുണ്ടോ എല്ലാം ടെസ്റ്റ് ചെയ്ത് നമുക്ക് അപ്പൊ തന്നെ പരിഹാര മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇങ്ങനെ പലതരത്തിലുള്ള എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, കൃഷി വകുപ്പിൽ നിന്ന് അവരെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ബന്ധപ്പെടും, ഇങ്ങനെ ഒരു പ്രശ്നം രൂക്ഷമായി വരുന്നുണ്ട്, ഇപ്പൊ മുഞ്ഞയാണോ അല്ലെങ്കിൽ തണ്ടുപിറപ്പനാണോ, അപ്പൊ അതിനെ പറ്റിയ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ എൻഡോമോളജിസ്റ്റോ അതിനെ പറ്റിയ സയന്റിസ്റ്റിനെ നമ്മൾ ഡെപ്യൂട്ടി, അപ്പൊ അവർ ഫീൽഡ് സന്ദർശനം നടത്തി മൾട്ടി ഡിസിപ്ലിനറി ഡയഗ്നോസ്റ്റിക് ടീം വിസിക്കുന്ന പറയും. നമ്മളത് നോക്കി ഓൺ ദ സ്പോട്ടിൽ റെക്കമെൻഡേഷൻ കൊടുക്കും, അവർക്കുള്ള റെക്കമെൻഡേഷൻ കൊടുത്ത് അവർക്ക് എന്തെങ്കിലും സബ്സിഡിയോ വല്ല കൃഷി വകുപ്പിന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള മെഡിക്കൽ ഉൾപ്പെടെ അവർ സഹായിക്കുന്നതാണ്. അതെല്ലാം നമ്മൾ ഉൾപ്പെട്ട് എല്ലാ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസും ഇവിടെ ചെയ്യുന്നു കർഷകർക്ക്.
1: ഡോക്ടർ സുരേന്ദ്രൻ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ വിരിപ്പ് നെൽകൃഷിയെ കുറിച്ച് ഒരു നല്ല ചർച്ച ചെയ്ത്, ഇത് സീസണാണ്, ഇപ്പം കർഷകർ ഇത് ചെയ്യാൻ പോകുന്നുണ്ട്, നല്ലൊരു ചർച്ചയായിരുന്നു. താങ്കളുടെ സമയം ഇത്രയും നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി സർ.
0: നന്ദി.
2: വിരിപ്പ് കൃഷി, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ആലപ്പുഴ മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ M സുരേന്ദ്രനുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ M സുരേന്ദ്രന്റെ ഫോൺ നമ്പർ പറയാം, 9447 5659946.

0: ആഹാരം ഔഷധമായിരിക്കണം. ഔഷധങ്ങളെ തന്നെ ആഹാരമാക്കുന്ന ഇക്കാലത്ത് ആഹാരം ഔഷധമായിരിക്കണം എന്ന നിർബന്ധമുള്ള ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. മലയാളിയുടെ അത്തരത്തിലുള്ള ഏറ്റവും ലളിത ഭക്ഷണം കഞ്ഞിയായിരുന്നു. പലതരം കഞ്ഞികൾ നമുക്കുണ്ട്. അതിലാദ്യം ഓർക്കാവുന്നത് പഴങ്കഞ്ഞി തന്നെ. മരുന്ന് കഞ്ഞി, ശീവോതി കഞ്ഞി, ഇടിഞ്ഞിൽ കഞ്ഞി, കുറുന്തോട്ടി കഞ്ഞി, മഞ്ഞൾ കഞ്ഞി, തുളസിക്കഞ്ഞി, ഞവരക്കഞ്ഞി, ഗോതമ്പ് കഞ്ഞി, ഉലുവ കഞ്ഞി, നവധാന്യ കഞ്ഞി, പച്ചരിക്കഞ്ഞി, കുത്തിരിക്കഞ്ഞി തുടങ്ങി ഇപ്പോൾ എല്ലാവരും പറയുന്ന കർക്കിടക കഞ്ഞി വരെ നീളുന്നു നമ്മുടെ കഞ്ഞികൾ. കഞ്ഞി സാധാരണ ഭക്ഷണമായും ഔഷധമായും പ്രയോജനപ്പെടുത്തുന്നത് പോലെ തന്നെ ചില അനുഷ്ഠാനാത്മക സന്ദർഭങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഏകാദശി, തിരുവാതിര, പൗർണമി എന്നീ ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്ന ഹിന്ദു വിശ്വാസികൾ അരിക്കഞ്ഞിക്കു പകരം ഗോതമ്പ് കഞ്ഞി ഉപയോഗിക്കുമ്പോൾ, മുസ്ലിം വിശ്വാസികൾ നോമ്പുകാലത്ത് നോമ്പ് മുറിക്കലിനായി തരിക്കഞ്ഞി ഉപയോഗിക്കുന്നു. പൂരക്കാലത്ത് പൂരക്കഞ്ഞിയും ഉത്സവകാലത്ത് കാളമൂട്ടിൽ കഞ്ഞിയും കുതിരമൂട്ടിൽ കഞ്ഞിയും തുടങ്ങിയവ അനുഷ്ഠാന വിഭവങ്ങളാണ്. ഗർഭിണിയായ സ്ത്രീക്ക് 7ാം മാസം മുതൽ കുറുന്തോട്ടി കഞ്ഞി നൽകുന്നത് പതിവ് രീതിയായിരുന്നു.
1: കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന്

0: രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴിവളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൌകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമെന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, പച്ചക്കറികളിൽ കുമിൾ മൂലമുണ്ടാകുന്ന വേരുചീയൽ തടയാൻ ഉപയോഗിക്കുന്ന മിത്രക്കുമിൾ ഏതാണ്? ഉത്തരം ട്രൈക്കോഡെർമ.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആകാശവാണി. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 1 ജൂണിന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഡിപിഐ ജംഗ്ഷനിലെ ജവഹർ സഹകരണ ഭവൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മൃഗസംരക്ഷണ, ക്ഷീരവികസന, തൊഴിൽ, വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. ശശി തരൂർ എംപി, മേയർ വി വി രാജേഷ്, ക്ഷീരവികസന വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലം, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ്, ജോയിന്റ് ഡയറക്ടർ സിനില ഉണ്ണികൃഷ്ണൻ, മിൽമ ചെയർമാൻ കെ എസ് മണി, കെ സി എം എം എഫ് മാനേജിംഗ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ്, ഐ എ എസ്, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ സിന്ധു ഉൾപ്പെടെ ക്ഷീരമേഖലയിലെ പ്രമുഖരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്നിഹിതരാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, കെ എൽ ഡി ബി, കേരള ഫീഡ്സ്,

സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ പോഷകഗുണമുള്ള തീറ്റയിലൂടെ പശുക്കളുടെ ആരോഗ്യ സംരക്ഷണവും ഗുണമേന്മയുള്ള പാലും ശാസ്ത്രീയ പ്രജനന രീതികൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകളുണ്ടായിരിക്കും. ആനയറ കൃഷി വിൽപ്പന കേന്ദ്രത്തിൽ ഗുണനിലവാരമുള്ള സങ്കര ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട്. ഡി ഇൻറ്റു ടി തെങ്ങിൻ തൈ ഒന്നിന് 250 രൂപ നിരക്കിലും കുറ്റ്യാടി നാടൻ തൈകൾ ഒന്നിന് 100 രൂപ നിരക്കിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746692422 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേര പദ്ധതി ഫേസ്ബുക്ക് ലൈവിലൂടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മികച്ച കാപ്പിത്തോട്ടങ്ങൾക്കായി കേരയുടെ കാപ്പി പുനർനടീൽ പദ്ധതി എന്ന വിഷയത്തിൽ കേര പ്രോജക്ട് പ്ലാന്റേഷൻ സ്പെഷ്യലിസ്റ്റ് അജിത് ആർഎസ് നാളെ രാവിലെ 11 മണിക്ക് ഫേസ്ബുക്ക് ലൈവിലൂടെ ക്ലാസ് നയിക്കുന്നു. വെള്ളിയണി കാർഷിക കോളേജിൽ ഈ മാസം 30 നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്ന വിഷയത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8891540778. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.

ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,200, ആലപ്പുഴ 24,700, ചെങ്ങന്നൂർ കോട്ടയം എന്നിവിടങ്ങളിൽ 28,000, പാല 26,900, എറണാകുളം 23,300, കൊച്ചി റെഡി 24,100, ആലുവ 25,500, വടക്കൻ പറവൂർ 25,700. കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,100, വടക്കൻ പറവൂർ 14,400. ചെറുപയർ കിൻഡലിന് തിരുവനന്തപുരം 13,400. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് ആലപ്പുഴ, എറണാകുളം, വടക്കൻ പറവൂർ എന്നിവിടങ്ങളിൽ 4,000. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര, പുളിങ്കുന്ന് എന്നിവിടങ്ങളിൽ 22,000, കായംകുളം 20,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 20,000, എറണാകുളം 26,000, വടക്കൻ പറവൂർ കിൻഡലിന് 4,600. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,700, കട്ടപ്പന 2,400, കുരുമുളക്, അൺഗാർബിൾഡ്, നെടുവങ്ങാട് 66,000, പാല 68,000, കൊച്ചി 70,200, കൊച്ചി ഗാർബിൾഡ് കുരുമുളകിന് 72,200. റബ്ബർ നെടുവങ്ങാട് 22,000, പുനലൂർ 24,000, കോട്ടയം 20,700, പാല 20,500, മൂവാറ്റുപുഴ 20,000. ഇതുവരെ കേട്ടത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇന്തോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1st ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. രാജ്യം അമൃതകാലത്തിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ രാജ്യത്ത് ഉടനീളമുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കും, സർക്കാർ പദ്ധതികൾ എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്ന് ഉപരാഷ്ട്രപതി തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഇന്തോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനുശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്തു. ഭീകരവാദമെന്ന പൊതുഭീഷണിയെ സംയുക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
2: As democratic nations, we also devoted attention to countering the common threat of terrorism. There must be zero tolerance for terrorism, and nations subject to terrorist attacks have the right to defend themselves. A free and open Indo-Pacific has many dimensions and facets. Our meeting today took stock of the progress in many of them while encouraging exploration in others. In the coming days, the Indo-Pacific will become even more important to the world.
1: പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ അറിയിച്ചു. സമുദ്രപാതകളിലെ തടസ്സങ്ങൾ ആഗോള ഇന്ധന ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കുമെന്ന് വിലയിരുത്തിയ യോഗം വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും നിയമവിരുദ്ധമായ ടോൾ പിരിവിനെയും അപലപിച്ചു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. വിതരണ ശൃംഖലകളെ കൂടുതൽ സുരക്ഷിതമാക്കാനും ധനസഹായം ലഭ്യമാക്കുന്നതിൽ ഇരുരാജ്യങ്ങൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കാനും ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഫലപ്രദമായ മാനേജ്മെന്റിനും ഇത് സഹായകരമാകുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ VD സതീശൻ പറഞ്ഞു.
3: കേരളം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലമാണ്. നമ്മുടെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണം എന്ന് അഭ്യർത്ഥിച്ചു. പ്രോജക്ടുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകൾക്കായി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായ സഹായം അത്തരം പദ്ധതികൾക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്ന്, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള തുക, കേന്ദ്ര പദ്ധതികളുടെ ഷെയർ, അതിന്റെ നിയമപരമായ സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കി പരമാവധി തുക വാങ്ങിച്ചെടുത്ത് കേരളത്തിൽ ഒരു പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ഗവൺമെന്റിന്റെ ശ്രമവുമായി നമ്മൾ മുന്നോട്ട്.
1: 2017 തണ്ണീർത്തട നിയമങ്ങൾ പ്രകാരം തണ്ണീർത്തടങ്ങളുടെ നിർവചനത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വാദം കേട്ടത്. 2017 നിയമങ്ങൾ തണ്ണീർത്തടങ്ങൾക്ക് ലഭ്യമായ സംരക്ഷണത്തെ ദുർബലപ്പെടുത്തിയതായി ഹർജിയിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാക്കുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ അഞ്ചംഗ സമിതിയെയാണ് ഇതിനായി നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. ദേശീയ സുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാരമാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. രാജ്യത്തെ പരമ്പരാഗത ആരോഗ്യശീലമായ യോഗയെ ആഗോള കായിക ഇനമായി ഉയർത്തുന്ന സുപ്രധാന ചുവടുവയ്പ്പാണ് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ആദ്യ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ലോകമെമ്പാടും ശാരീരികക്ഷമത, മാനസികാരോഗ്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാധ്യമമായി യോഗ മാറിയിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
4: സംസ്കൃതി ഭീ ഹൈ ഹമാരി ജീവൻ ശൈലി ഭീ ഹൈ ആജ് സേ സദിയോ പെഹലെ യോഗ ഭാരത് സേ നിക്കൽ കേ സാരേ ദുനിയാ മേ ഗയാ ഹൈ ഫിർ സേ യോഗാസന കി ഫസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കർകേ ഉസ്കോ പുനഃ ഭാരത് മേ എക് ബഡാ കാര്യക്രമ കേ രൂപ മേ ആയോജിത് കരേംഗേ. ഭാരത് മേ കോമൺവെൽത്ത് കാ ജബ് ആയോജൻ കരാ ജായേഗാ തബ് ഉസ്മേ സ്വദേശീ ഗെയിംസ് യാ തോ ഭാരതീയ സ്പോർട്സ് കേ രൂപ മേ യോഗാസന കോ ഭീ സ്ഥാൻ ദിയാ ജായേഗാ.
1: ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ അതിർത്തി രക്ഷാസേന നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. രാജസ്ഥാനിലെ ബീക്കാനീർ സാഞ്ചു പോസ്റ്റിൽ BSFന്റെ പ്രഹരി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കാക്കുന്നതിനൊപ്പം അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ BSFന് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അതിർത്തി ഔട്ട്പോസ്റ്റുകളിൽ പുതുതായി നിർമ്മിച്ച 14 വനിതാ ബാരക്കുകളുടെ വെർച്വൽ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ സുഗമവും സുരക്ഷിതവുമായ പേയ്മെന്റ് സംവിധാനങ്ങളുടെ ആവശ്യകത മന്ത്രി ചൂണ്ടിക്കാട്ടി. കൃത്യസമയത്തുള്ള ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും CBSEയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 എത്തുന്ന കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ധരംശാലയിൽ തുടക്കമായി. 1 ക്വാളിഫയറിൽ ടോസ് നേടിയ ഗുജറാത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ PV സിന്ധുവും പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്തോനേഷ്യൻ താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് സിന്ധു ടൂർണമെന്റിന്റെ രണ്ടാം റൌണ്ടിൽ കടന്നത്. പുരുഷ ഡബിൾസിൽ അമേരിക്കൻ ജോഡികളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സഖ്യം രണ്ടാം റൌണ്ടിൽ സ്ഥാനം ഉറപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് കോഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ ഒന്നാം ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
0: ആകാശവാണി. യുവവാണി.

0: നമസ്കാരം, യുവസാഹിതിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവസാഹിതിയിൽ രശ്മി പ്രശോഭ് അവതരിപ്പിക്കുന്ന പുസ്തകാവലോകനം, വിഷ്ണുപ്രിയ എഴുതി അവതരിപ്പിക്കുന്ന കഥ, കാവേരി ബാബു എഴുതി അവതരിപ്പിക്കുന്ന കവിത എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം രശ്മി പ്രശോഭ് അവതരിപ്പിക്കുന്ന പുസ്തകാവലോകനം. പുസ്തകം വി ജെ ജെയിംസിന്റെ നിരീശ്വരൻ.
1: വ്യക്തിയുടെ അന്തർഭാവത്തെയും സമൂഹത്തിന്റെ ഭിന്നരൂപങ്ങളെയും ചിത്രീകരിക്കാൻ കഴിയുന്ന മികച്ച സാഹിത്യരൂപമാണ് നോവൽ. വായന മരിക്കുന്നു എന്ന് പറയുമ്പോഴും നോവൽ അതിനെയെല്ലാം അതിജീവിക്കുന്നുണ്ട്. കാലത്തിനൊത്ത്

നിരീശ്വര പ്രതിമയുടെ സൃഷ്ടി ഹാസ്യാത്മകവും ചിന്താപരവുമാണ്. നിരീശ്വര പ്രതിമയുടെ തല അവരാദ്യം വെട്ടിക്കളയുന്നു. ചിന്തയില്ലാത്ത ബുദ്ധിശൂന്യതയാണ് ഇന്ന് പല വിശ്വാസങ്ങളെയും മുന്നോട്ടു കൊണ്ടുപോകുന്നത്. അതിനാൽ ചിന്തിക്കാനുള്ള തല അവർ വെട്ടിക്കളയുന്നു. പ്രവർത്തനശേഷി ഇല്ലാതാക്കാൻ കൈകളും ചലനശേഷി ഇല്ലാതാക്കാൻ കാലുകളും വെട്ടിമാറ്റുന്നു. ആക്ഷേപത്തിനും പരിഹാസത്തിനും വേണ്ട എല്ലാത്തരം മാറ്റങ്ങളും ആ ശില്പത്തിൽ വരുത്തുന്നു. ദൈവത്തിന്റെ പേരിലുള്ള അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ നവോത്ഥാന നായകന്മാർ ശക്തമായ ഭാഷയിൽ മുമ്പ് പ്രതികരിച്ചിരുന്നു. അതിന്റെ സമകാലമുഖം നോവലിന്റെ ആദ്യ ഭാഗത്തു കാണാം. ചോദ്യം ചെയ്യാനാവാത്ത അധികാര സ്ഥാപനമായി മതം വളർന്നു. ബുദ്ധിശൂന്യമായ അനാചാരങ്ങളും അന്ധവിശ്വാസവും വ്യാപകമാവുമ്പോൾ ഇങ്ങനെയൊരു നിരീശ്വര പ്രതിമ അനേകം ആശയങ്ങൾ സംവദിക്കുന്നുണ്ട്. ഈശ്വര സങ്കല്പത്തിന്റെയും ആത്മീയതയുടെയും ബിംബങ്ങൾ തെരുവിലും മരങ്ങളിലും അവതരിപ്പിച്ചാണ് ഗ്രാമദൃശ്യം അനുവാചകനിലെത്തുന്നത്. ദേവത്തെരുവും ആലും മാവും ഒന്നായി നിൽക്കുന്ന ആൽമാവും എല്ലാം ഈശ്വര സങ്കല്പത്തിന്റെ പശ്ചാത്തലമായി വർത്തിക്കുന്നു. അവിടെ ആഭാസന്മാരെന്ന വിളിപ്പേരുള്ള മൂവർ സംഘം പ്രതിഷ്ഠിച്ച നിരീശ്വരനും ആദ്യം വിചിത്രമായി തോന്നിയേക്കാം. എന്നാൽ അവയെല്ലാം പ്രമേയ സവിശേഷത നൽകുന്ന ബിംബങ്ങളാണ്. ഒരു വൃക്ഷത്തിന് ശക്തമായ വേരുകൾ വന്ന് വടവൃക്ഷമായി പന്തലിക്കുന്നതുപോലെ ശക്തമായ ബിംബമായി നിരീശ്വര പ്രതിഷ്ഠ മാറുന്നു. സൃഷ്ടാക്കളെ എതിരിടാനാവുന്ന നിരന്തര സാന്നിധ്യമായി ആ സങ്കല്പം വളരുന്നു. പല യാദൃശ്ചികതകളും നിരീശ്വരന്റെ അത്ഭുതങ്ങളാണെന്ന് ആ നാട് മുഴുവനും വിശ്വസിച്ചു. വിശ്വാസത്തെ വെല്ലുവിളിച്ചും പരിഹസിച്ചും സൃഷ്ടിച്ച നിരീശ്വരൻ ജനമനസ്സിലും ഗ്രാമാന്തരീക്ഷത്തിലും വേരൂന്നിത്തുടങ്ങി. വിശ്വാസത്തിന് പല രൂപമാറ്റവുമുണ്ടായി. പ്രതിഷ്ഠയ്ക്ക് ആചാരങ്ങളും കർമ്മങ്ങളും കൂടി. വിശ്വാസ കച്ചവടത്തിന്റെ ലാഭവിഹിതവും പലർക്കും ലഭിച്ചു. നാടിന്റെ ഛായ തന്നെ ആ സൃഷ്ടി മാറ്റിമറിച്ചു. അന്ധവിശ്വാസത്തിന്റെ എല്ലാ ഭാവങ്ങളെയും നിലനിർത്തുമ്പോഴും മന്ദബുദ്ധിക്കും വേശ്യയ്ക്കും ഏതു മതക്കാരനും തൊട്ടുകൂടായ്മയും വേർതിരിവുമില്ലാതെ അടുത്തു പെരുമാറാവുന്ന ജനകീയ സങ്കല്പമായി നിരീശ്വരൻ മാറി. ശരീരം പോലെ തൊട്ടനുഭവിക്കാവുന്ന ഒരു ഈശ്വരൻ എന്നു തന്നെ നോവലിസ്റ്റ് വിവരിക്കുന്നു. ഐത്തമില്ലാത്ത ഈശ്വരൻ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട നിരവധി പേർക്ക് ആശ്രയമാവുന്നു. അതിനാലാണ് കള്ളക്കേസിൽ പിടിക്കപ്പെട്ട ഈശ്വരൻ നമ്പ്രാന്തിരിക്ക് പൂജ ചെയ്യാൻ സാധിക്കുന്നത്. മന്ദബുദ്ധിയായ സുമിത്രന് പ്രതിമയെ തൊട്ടു പ്രാർത്ഥിക്കാനാവുന്നത്. സൃഷ്ടാക്കളുടെ ചങ്ങല ഭേദിച്ച് ഭീമാകാരവും നന്മ നൽകുന്നതുമായ വിശ്വാസ പ്രതീകമായി നിരീശ്വരൻ വളർന്നു. ഈ സങ്കല്പത്തിനു ചുറ്റും പ്രധാന അപ്രധാന കഥാപാത്രങ്ങൾക്ക് നോവലിസ്റ്റ് വിശദീകരണം നൽകി. നിരീശ്വര പ്രാർത്ഥനയിൽ ഫലിതമുണ്ടെങ്കിലും അതേ പ്രാർത്ഥനയുടെ ചരടിൽ അനേകം ജീവിതങ്ങളുടെ ഉയർച്ച താഴ്ചകൾ നോവലിൽ അരങ്ങേറുന്നുണ്ട്. പുരോഗമനവാദികളും ശക്തരുമായ മൂവർ സംഘം നോവൽ അവസാനമാവുമ്പോഴേക്കും ദുർബലരായി മാറുന്നു. റോബർട്ടോ എന്ന ശാസ്ത്രജ്ഞനും വേശിയായ ജാനകിയും നോവലിന്റെ ചിന്താപരമായ വശങ്ങളെ പൂരിപ്പിക്കുന്നു. ജാനകി പലതര അനുഭവങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും മിഴിവുറ്റ കഥാപാത്രമായി മാറുന്നു. മനുഷ്യർ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന മനസ്സ്, ശരീരം, ഈശ്വരൻ, നിരീശ്വരൻ, പരലോകം, ഇന്ദ്രിയാനുഭൂതി എന്നിങ്ങനെ ബുദ്ധി കൊണ്ട് അളക്കാനാവാത്ത പല കാര്യങ്ങളെക്കുറിച്ചും ദീർഘമായ സംഭാഷണം നോവലിലുണ്ട്. വായനയുടെ ഒഴുക്കിനെ ചെറിയ തോതിൽ അത് തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും പിന്നീട് നോവലിൽ സംഭവിക്കുന്നതിന് ഉചിതമായ പശ്ചാത്തലമായി മാറുന്നുണ്ട് ഈ ചിന്തകളെല്ലാം. ആഭാസ സംഘമാണ് നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ കഥാപാത്രങ്ങൾ. ആന്റണി, ഭാസ്കരൻ, സഹീർ എന്നീ മൂന്നുപേർ. യുവത്വത്തിന്റെ അധികാര അഹങ്കാര ഭാവങ്ങൾ നിറഞ്ഞ സ്വഭാവമാണ് ആന്റണിയുടേത്. മൂന്ന് മതത്തിലുള്ള മൂന്നു പേരുടെ സംഘത്തെ നോവലിസ്റ്റ് മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് വ്യക്തം. കാരണം മതമില്ലാത്ത ദൈവത്തിന് മൂന്ന് മതത്തിൽ നിന്നും പ്രതിനിധികൾ ആവശ്യമുണ്ട്. ആരും ചെയ്യാത്തത് ചെയ്യുക എന്ന നിർബന്ധവും അവരുടെ പുരോഗമനത്തിൽ ഉൾച്ചേർന്നിരുന്നു. നോവൽ ആരംഭത്തിൽ സാഹസവും അനിവാര്യവുമായി തോന്നുന്ന അയാളുടെ പ്രവൃത്തി ക്രമേണ ക്രൂരവും നിരർത്ഥകവുമായി മാറുന്നു. പിന്നീട് ക്രൂരനും ദുർബലനുമായി ഈ കഥാപാത്രം അധപ്പതിക്കുന്നു. 24 വർഷത്തോളം ചലനമറ്റു കിടന്ന ഇന്ദ്രജിത്ത് എന്ന മനുഷ്യൻ രണ്ടു ലോകത്തെ അനുഭവങ്ങൾ കൂട്ടിയോജിപ്പിക്കാനാവാതെ നിന്നു. അദ്ദേഹത്തിന്റെ ബോധത്തിലേക്കുള്ള തിരിച്ചുവരവ് നിരീശ്വരന്റെ അത്ഭുതമായി ഗ്രാമം സ്വീകരിച്ചു. കാലവും മനസ്സും ശരീരവും തെറ്റിനിൽക്കുന്ന മാനസികാവസ്ഥ ഭാവനാ സൃഷ്ടിയെങ്കിലും മറ്റേത് കഥാപാത്രത്തെയും പോലെ സ്വാഭാവികമായി കഥാഗതിയിൽ ഇഴുകിച്ചേർന്നു. സാധാരണ മനുഷ്യജീവിതത്തിൽ അനുഭവിക്കാത്ത അപൂർവതകൾ ഈ കഥാപാത്രത്തിനുണ്ട്. ഗന്ധത്തെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്ന റോബർട്ടോയുടെ ചിന്തയും അതിനെ സഹായിക്കുന്ന ജാനകിയും ആരെയും കൂസാത്ത ഘോഷയാത്ര അന്നാമ്മയും ബാർബർ മണിയനും അർണോസ് സെയ്ദ് ഇങ്ങനെ അനേകം കഥാപാത്രങ്ങളുടെ ചെറിയ ചെറിയ ജീവിതങ്ങളും നോവൽ അനുഭവത്തിന്റെ ആഴത്തിലുള്ള കാഴ്ചയായി നിലനിൽക്കുന്നു. ആലും മരവും ഒന്നായി ആൽമാവും അതിനടുത്തു വന്ന മയിലും എല്ലാം ആത്മീയത പോലെ നിഗൂഢ സാന്നിധ്യമായി നോവലിലുടനീളം കാണാം. സർവ്വതിനും സാക്ഷിയായി ആൽമാവ് എന്ന വൃക്ഷം നിന്നു. അതിനിടയിലാണ് ചരിത്രപരമായ പല ചിന്തകൾക്കും സംഹാരത്തിനും തുടക്കമിട്ടത്. അനിർവചനീയമായ ചില രഹസ്യങ്ങളെ സംവേദനം ചെയ്യാൻ ഈ അചേതന ബിംബങ്ങളിലൂടെ നോവലിസ്റ്റിന് സാധിച്ചു. ജീവിതത്തിന്റെ സൂക്ഷ്മതലങ്ങളും വിശ്വാസത്തിന്റെ പൊള്ളത്തരങ്ങളും തുറന്നു കാണിക്കുന്നതാണ് നോവൽ പ്രമേയം. ആഭാസന്മാർ വിത്തിട്ടുമുളപ്പിച്ച ഹാസ്യസങ്കല്പം അന്ധവിശ്വാസത്തിന്റെ പ്രതീകമായി

0: ഇങ്ങനെയുള്ള അനേകം വിശ്വാസങ്ങളുടെ വേരുകളാൽ ചുറ്റപ്പെട്ടാണ് ഓരോ വ്യക്തിയും ജീവിക്കുന്നത്. അവയുടെയെല്ലാം ചരിത്രപരമായ പൊള്ളത്തരം കൂടിയാണ് നിരീശ്വര പ്രതിമയും അതിനെ ചുറ്റിയുള്ള കൂട്ടായ്മയും സംവദിക്കുന്നത്. വിശ്വാസം, അവിശ്വാസം, ഈശ്വരൻ, നിരീശ്വരൻ, ആത്മീയത, ഭൗതികത, ശത്രുത, സ്നേഹം എന്നിങ്ങനെ അനേകം ദ്വന്ദ്വങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും ഈ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ശത്രുക്കളായ ബാർബർ മണിയനും മന്നാമ്മയും ഉറ്റ സുഹൃത്തുക്കളാകുന്നു. പുരോഗമനകാരികളായ യുവാക്കൾ പിന്നീട് ആദർശമില്ലാത്ത ദുർബലരായി മാറുന്നു. അനാദിയായ സൗന്ദര്യവും അതീന്ദ്രിയ ലോകവും തികഞ്ഞ ഭൗതികവാദവും ഒരേ പ്രമേയത്തിൽ ആവിഷ്കരിക്കുവാൻ പ്രയാസമാണ്. ഈ നോവലിൽ ഇത്തരം വൈരുദ്ധ്യങ്ങളെല്ലാം മിഴിവുറ്റ കഥാപാത്രങ്ങളുടെ ചെയ്തികളും കാഴ്ചകളുമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഉത്തരം കിട്ടാത്ത അനേകം സമസ്യകൾ നോവലിലെ പല സംവാദങ്ങളിലും വിഷയമാവുന്നു. നോവലിന്റെ ആഖ്യാന രീതി സ്വാഭാവികമായ വിവരണമാണ്. പ്രത്യേക ജീവിത സന്ദർഭങ്ങളെ വിശദീകരിക്കാൻ തത്വചിന്തയുടെ ഗൌരവം ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ചെറിയ ദേശവും തെരുവും അനേകം ദർശനങ്ങളുടെയും സമീപന ഭേദങ്ങളുടെയും ഇടമായി മാറുന്നു. അല്ലെങ്കിൽ ഒരു ചെറിയ തെരുവും മരവും പ്രതിഷ്ഠയുമെല്ലാം ലോകദർശനങ്ങളോളം ഉയരുന്നു എന്ന് പറയാം. ആദിമദ്യാന്ത പൊരുത്തമുള്ള ഒറ്റക്കഥയുടെ കാലമല്ലിത്. ഒരു സങ്കല്പത്തിലൂടെ പല ജീവിതാവസ്ഥയിലേക്ക് പ്രവേശിച്ച് സൂക്ഷ്മമായി മുന്നേറുന്ന വായനാനുഭവമാണ് ഇതിലുള്ളത്. ജീവിത വിമർശനത്തിന്റെയും വ്യവസ്ഥാലംഘനത്തിന്റെയും അനേകം പുതുമകൾ ഈ നോവലിൽ വായിച്ചെടുക്കാം. വീണ്ടും വീണ്ടും വ്യാഖ്യാനിക്കാവുന്ന ധ്വനികൾ, ഇതുവരെ പ്രതിപാദിക്കാത്ത മാനസിക നിലകൾ എന്നിവയെല്ലാം ഈ നോവലിനെ വ്യതിരിക്തമാക്കുന്നു.
1: രശ്മി പ്രശോഭ് അവതരിപ്പിച്ച പുസ്തകാവലോകനമാണ് ഇതുവരെ കേട്ടത്. അടുത്തതായി യുവസാഹിതിയിൽ വിഷ്ണുപ്രിയ എഴുതി അവതരിപ്പിക്കുന്ന കഥ
2: ബോഗൻവില്ലകൾ. വീണ്ടും പൂക്കുമ്പോൾ ഫാക്ടിന്റെ മുറ്റത്ത് വെട്ടിയൊതുക്കിയ പുൽമേടുകളിലേക്ക് ചാഞ്ഞ ഇളം ചുവപ്പ് ബോഗൻവില്ല പൂക്കളെ കണ്ടപ്പോൾ ഞാൻ ശ്രീരാഗിനെ ഓർത്തു. ഓർത്തുവെന്നല്ല, വീണ്ടും ഓർത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. കഴിഞ്ഞ രണ്ടാഴ്ചയായി ഞാൻ അവനെ തന്നെയാണ് ഓർക്കുന്നത്. എങ്കിലും ഇപ്പോഴതിന്റെ ദിശ മാറിയിട്ടുണ്ട്. ഒരു ബന്ധവുമില്ലാഞ്ഞിട്ടും ഞാൻ അച്ചുവിനെ കൂടെ ഓർത്തു. ആദ്യം ശ്രീരാഗിനെ കുറിച്ച്. ഞാൻ ആദ്യം കാണുമ്പോൾ കുഞ്ഞു പിള്ളേരിയിരിക്കുന്ന ബെഞ്ചിലിരുന്ന് അവൻ കഥയുടെയും കവിതയുടെയും ആശാന്മാരെ കേൾക്കുകയായിരുന്നു. എങ്ങനെ നല്ല കവിയാവാമെന്ന്, എങ്ങനെ നല്ല കഥ എഴുതാമെന്ന്. അഹങ്കാരത്തിന്റെ ഒറ്റക്കൊമ്പിന്റെ മറകൊണ്ട് അന്ന് ഞാനവനെ ശരിക്കു കണ്ടതുപോലുമില്ല. പിന്നെ പൊട്ടിച്ചിരിയുടെ ഇടവേളയിലാണ് കറുത്തു മെലിഞ്ഞ പെൺകുട്ടിയോടൊപ്പം പൂക്കൾക്കിടയിലൂടെ നടക്കുന്ന തടിച്ച ആൺകുട്ടിയെ ഞാൻ കണ്ടത്. എന്നിലെ പെണ്ണിന്റെ അസൂയ എത്ര പെട്ടെന്നാണെന്നോ പതഞ്ഞു പുറത്തു ചാടിയത്. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സംഘം പെൺകുട്ടികളെയും കൊണ്ട് ആ സ്വർഗത്തിൽ ഇടിച്ചു കയറിയപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഇനി പരിചയപ്പെടുത്തേണ്ടത് അച്ചുവിനെയാണ്. അതുതന്നെയാണോ ശരിക്കും അവളുടെ പേര് എന്ന് എനിക്കറിയില്ല. പേരുകൾ എന്റെയോ നിങ്ങളുടെയോ അല്ലാത്തതുകൊണ്ടും അതവളുടെ ശരിപ്പേരല്ലാത്തതുകൊണ്ടും ശരിപ്പേര് അവന് പോലും ഓർമ്മയില്ല. ചെല്ലപ്പേരുകൾ അത്രമാത്രം ചിലപ്പോഴെങ്കിലും ശരിപ്പേരായി തീരുന്നുവല്ലോ. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്ന ശ്രീരാഗ് ഒരു കവിയാണ്. പോസ്റ്റ് കാർഡുകളിൽ കുഞ്ഞു കവിതകൾ എഴുതി പോസ്റ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരുന്ന കാൽപ്പനിക ഹൃദയൻ. എന്റെ മറുപടികളിൽ ഒന്നിലും അവൻ കവിതകളല്ലാതെ മറ്റൊന്നും അയച്ചില്ല. പിന്നെ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്ന രാത്രികളിലാണ് ഞാൻ ശ്രീരാഗിനെ കൂടുതൽ അറിയാൻ തുടങ്ങുന്നത്. രാത്രികളിൽ കാൽപ്പനികതയുടെ നീളൻ കുപ്പായമിട്ട് അവൻ എന്നോട് നല്ല നല്ല കഥകൾ പറയുമായിരുന്നു. അവന്റെ കവിതകൾ പോലെ സംബോധനകളും വഴികളുമില്ലാത്ത നല്ല സുന്ദരൻ കഥകൾ. അങ്ങനെയാണ് ശ്രീരാഗിനെ കഥകളുടെ ഉടയവനായി ഞാൻ വാഴിക്കുന്നത്. ശ്രീരാഗിനെ ഇത്രമാത്രം പരിചയപ്പെടുത്തേണ്ടിയിരുന്നില്ല അല്ലേ? പോട്ടെ, സംഭവിച്ചുപോയി. ശ്രീരാഗ് പ്രണയപൂർവ്വം വാങ്ങി നോക്കി നനച്ചുവളർത്തുന്ന ഒരു ജോഡി ബോഗൻവില്ല ചെടികളുണ്ട് അവന്റെ മുറ്റത്ത്. ഒരു ഇളം ചുവപ്പും ഒരു വെളുപ്പും. അവയിലൂടെ അവൻ അച്ചുവിനെ തന്നെയാണ് അനുഭവിച്ചിരുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തിനാണ് അച്ചുവിനെ ഓർത്തതെന്ന്? നിലാവ് തൂവി നനച്ച ഒരു രാത്രിയിലാണ് അവൻ എന്നോട് ആദ്യമായി ആർദ്രമെന്ന് പറയാൻ പറഞ്ഞത്. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപരിചിതമായ വാക്കായിരുന്നു അത്. വാക്കുകളില്ലാതെ, ഒരു കുട്ടിയുടെ ശബ്ദം പോലുമില്ലാതെ ഞാൻ അന്തമിട്ട് നിന്നപ്പോഴാണ് അവൻ ആദ്യത്തെ കഥ പറഞ്ഞു തുടങ്ങിയത്. ഒന്നാമത്തെ കഥ. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരിടവഴിയുടെ ഓരത്ത് ഒരു വലിയ മാവിന്റെ അപ്പുറവും ഇപ്പുറവുമായി രണ്ട് വീടുകളുണ്ടായിരുന്നു. രണ്ട് കുപ്പായങ്ങൾ മാത്രം സ്വന്തമായുള്ള ഒരാൺകുട്ടിയും അവനേക്കാൾ രണ്ട് ക്ലാസ് താഴെയുള്ള ഒരു പെൺകുട്ടിയും അവിടെ താമസിച്ചിരുന്നു. മൺവെട്ടി ഇടവഴിയിലൂടെ കൈകോർത്ത് പിടിച്ച് അവരൊരുമിച്ച് സ്കൂളിൽ പോയിരുന്നു. മധുരപ്പുളിങ്ങ് പങ്കുവച്ചിരുന്നു. കണ്ണിമാങ്ങ പൊറുക്കിയും ഞാവൽപ്പഴം തിന്നും അവർ സ്കൂളിൽ പോവുകയും വരികയും ചെയ്തു. കാക്കകൾ കൊത്തിപ്പറിച്ച് ഒരു കുയിലിനെ ഓർത്ത് ഞാവൽപ്പഴം അരച്ചോട്ടിലിരുന്ന് കരഞ്ഞു. ഒരു ദിവസം പെരുമഴയത്ത് ഒരു കുടയിൽ തിരികെ വരുമ്പോൾ അവന്റെ കുട വയലുകൾക്കപ്പുറത്തേക്ക് പറന്നു പറന്നുപോയി. അരിശം തീർക്കാൻ അവൻ കാറ്റുണ്ടാക്കിയ കമ്പിക്കാലിനെ കാലുയർത്തി തൊഴിച്ചു. കൂടെയോടി വന്ന അവൾ അവനെ വേദനിപ്പിച്ച കമ്പിക്കാലിനോട് കയർത്തു. പറന്നുപോയ കുടയെ കളഞ്ഞ് വേദനിച്ച് അവരൊരുമിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ കമ്പിക്കാല് തലകുമ്പിട്ട് കരഞ്ഞു. പിന്നെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ബോഗനില ചെടികളുടെ ചുവട്ടിൽ ഒരുമിച്ച് നിന്ന് കഥകൾ പറയുമ്പോൾ പെട്ടെന്ന് കുടുക്കുപൊട്ടിയ കുപ്പായത്തെ കാട്ടി അവൾ ഉറക്കെ ചിരിച്ചപ്പോൾ അവന് ദേഷ്യം വന്നു. ബോഗൻവില്ല ചെടിയുടെ മുള്ളുകൊണ്ട് അവളുടെ വെളുത്ത കയ്യിൽ ചുവന്ന നീളം ചാല് തീർത്തു കൊടുത്തു. അവൾ വേദനിച്ചു കരഞ്ഞു. അത് കണ്ട് അവനും വേദനിച്ചു. ഫോണിന്റെ ഇങ്ങേ തലയ്ക്കിൽ എനിക്കും കരച്ചിൽ വന്നു. ഒരു കാരണവുമില്ലാതെ ഞാൻ കരഞ്ഞു. ഇടയ്ക്കെപ്പോഴോ ഫോൺ കട്ടായി. രണ്ടാമത്തെ കഥ. മൂന്നാം കിട നൊസ്റ്റാൾജിയായി കഥയും കവിതയും മാറുന്നുവെന്നും സമൂഹത്തിലേക്ക് ഇടിമിന്നൽ പോലെ എഴുത്തുകാരന് ഇറങ്ങി ചെല്ലണമെന്നും ഞാൻ പ്രസംഗിച്ച് ക്ഷീണിച്ച രാത്രിയിലായിരുന്നു അവൻ വീണ്ടും കഥ പറഞ്ഞു തുടങ്ങിയത്. ഇതൊരു തുടർക്കഥയാണ്. പഴയ നായകനും നായികയും തന്നെ. വീടിനപ്പുറത്തുനിന്നും നാളികേരപ്പൂള് കട്ടെടുത്ത് അവർ കഥ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ എപ്പോഴോ ചിത്രം വരഞ്ഞു. അരമതിലിൽ ആദ്യം സൂര്യൻ, പിന്നെ മീൻ, പിന്നെ കോഴി, ഒടുവിൽ നാണത്തോടെ വീടും വരച്ചു. അന്നാണ് കഥാനായകൻ നായികയുടെ കവളിൽ ചുണ്ടിന് താഴെ ഒരു കുഞ്ഞു മറുകുണ്ടെന്ന് കണ്ടത്. ഇപ്പോൾ ഒരു കിതപ്പോടെ കഥ നിർത്തിയത് മന്ത്രിപുത്രനാണ്. ഒരു കിതപ്പിനു ശേഷം അവൻ കഥയുടെ ബാക്കി പറയുമ്പോൾ അതിനൊരുപാട് കൊല്ലത്തെ ഇടവേളയുണ്ടായിരുന്നു. മീശയ്ക്ക് കനം വെച്ച നാളിൽ ഇടങ്കയിൽ ബോഗൻവില്ലയുടെ മുള്ളുകൊണ്ട് കയറിയ വലിയ മുറിപ്പാടുള്ള നായികയെ തേടിയുള്ള ലക്ഷ്യമില്ലാത്ത യാത്രയുടെ കഥ. കവിതകളിലെ കുയിലും ഇടവഴിയിലും ബാക്കി കഥ എനിക്ക് പൂരിപ്പിക്കാമായിരുന്നു. മൂന്നാമത്തെ കഥ. ഉറങ്ങാൻ കിടക്കുമ്പോൾ രണ്ടാമത്തെ കഥയുടെ ബാക്കി എന്നെ വേട്ടയാടി. അച്ചുവിന് നീണ്ട മുടിയും വലിയ കണ്ണുകളും ഉണ്ടാവരുതേ എന്ന് ഞാൻ വെറുതെ പ്രാർത്ഥിച്ചു. കഥയുടെ മൂന്നാം ഇടത്തിലെ പുതിയ നായിക. ഹോ, കഥ മുഴുമിക്കേണ്ട നേരമായല്ലോ. കഴിഞ്ഞ രണ്ടാഴ്ചയായി ശ്രീരാഗ് എന്റെ പകലുകളിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ പെൺകുട്ടിയെപ്പോലെ ഞാൻ അതിന്റെ കാരണങ്ങൾ തിരയുകയായിരുന്നു. ആ നേരത്താണ് പൂത്തുലഞ്ഞ ആ ബോഗൻവില്ല ചെടി ഞാൻ കാണുന്നത്. പറഞ്ഞു തുടങ്ങിയടത്തേക്ക് ഞാൻ തിരിച്ചെത്തിയല്ലോ അല്ലേ. നാലാമത്തെ കഥ. ബോഗൻവില്ലകൾ വീണ്ടും പോക്കുമ്പോൾ അഭിമാനത്തിന്റെ മൂന്നാം കാലത്തിൽ ഉറഞ്ഞുതുള്ളി ശ്രീരാഗനെ മറന്നുകളയാൻ എന്റെ മനസ്സ് കൽപ്പിച്ച മണിക്കൂറുകളായിരുന്നു അത്. അപ്പോഴാണ് ബോഗൻവില്ല ചെടികൾ പറ്റിച്ചത്. ഉണങ്ങി നിറങ്കെട്ട പുല്ലുകൾക്ക് മീതെ അവയിങ്ങനെ പൂത്തുലഞ്ഞു കിടന്നു. ഒരില പോലും ഇല്ലാതെ, തണ്ടുകാണാത്ത അത്രയും പൂക്കൾ. പിന്നെ ഫാക്ടിന്റെ പൂന്തോട്ടത്തിലെ മറ്റൊരു ചെടിയും പൂത്തിട്ടില്ലായിരുന്നു. പലതിനും ഇല പോലും ഇല്ലായിരുന്നു. ഒരുപക്ഷെ ഇതിനു മുൻപേ പ്രണയത്തിന്റെ മുറിവിൽ നിന്നും എനിക്ക് ആർദ്രം പറിച്ചെടുക്കാനായേക്കും. ബാത്റൂമിൽ കയറി ഞാൻ വാതിലടച്ച് കുറ്റിയിട്ടു. ആർദ്രമെന്ന് പറഞ്ഞു നോക്കി. എനിക്ക് ഇത്ര ആർദ്രമായി. മറ്റെങ്ങനെയാണ് ഞാനതിനെ വിശേഷിപ്പിക്കുക? പറയാനാകുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. ഈ കഥ രാത്രിയുടെ മൂന്നാം യാമം വരെ നീണ്ടു നിൽക്കില്ല. പുതിയ നിയമങ്ങളായതുകൊണ്ട് രാജാവ് വധശിക്ഷ വിധിക്കില്ല. എങ്കിലും എനിക്ക് കൊട്ടാരം വിട്ട് ഇറങ്ങേണ്ടി വരും. ഇറങ്ങി നടക്കേണ്ട വഴികളേതെന്നറിയില്ല, കയറി ചെല്ലേണ്ട വാതിലുകളും. എന്നാലും അപ്പോഴും ഫാക്ടിന്റെ പൂന്തോട്ടത്തിലും ശ്രീരാഗിന്റെ മലർവാടിയിലും LP സ്കൂളിന്റെ കുഞ്ഞുമതിലും കാലം തെറ്റി ബോഗനുള്ള ചെടികൾ പോത്തു നിൽക്കുന്നുണ്ടാവും. അവരാരും അതറിയുന്നില്ലെങ്കിലും.
1: വിഷ്ണുപ്രിയ എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇപ്പോൾ കേട്ടത്.

കാവേരി ബാബു എഴുതി അവതരിപ്പിച്ച കവിതയാണ് ശ്രോതാക്കൾ കേട്ടത്. യുവസാഹിതി സമാപിക്കുന്നു. യുവവാണി സമാപിക്കുന്നു.

അറിയിപ്പ്. പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യയ്ക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVMPM@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യരംഗത്തിൽ സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ, കാവാലം ബാലചന്ദ്രൻ, രാജൻ കൈലാസ് എന്നിവർ എഴുതി അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാഹിത്യരംഗത്തിൽ ആദ്യം സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം, ഗുണ്ടാചരിതം.
1: കഥയല്ലെന്ന് പറഞ്ഞാൽ പിന്നെന്താ ജീവിതമാണോന്നും, ജീവിതമാണോന്ന് ചോദിച്ചാൽ ജീവിതമില്ലാത്തടത്ത് കഥയുണ്ടാവുമോ എന്നും മറു ചോദ്യം വരും. അതുകൊണ്ട് കഥയും ജീവിതവും രണ്ടല്ലാത്തിടം എന്ന് തന്നെ പറയണം. ഇനി കഥാപാത്രങ്ങളുടെ പേരുകൾ. പലയിടത്തും പേരുകൾ ഉപയോഗിച്ചുകൂടെന്നാണ്, പകരം വിശേഷണങ്ങളോ സർവനാമങ്ങളോ ഉപയോഗിച്ചുകൊള്ളണം. അവൻ, അവൾ, ഇര, ഗുണ്ട എന്നിങ്ങനെ. ഇനി അഥവാ ഒരു പേര് വേണമെങ്കിൽ തന്നെ യഥാർത്ഥ പേര് ഉപയോഗിച്ചുകൂടാ. ഒരു ഗുണ്ടയെക്കുറിച്ച് കഥ പറയുന്നതിന് മുമ്പ് കഥാപാത്രമായി നിന്ന് ഇത്രയുമൊക്കെ ആമുഖമായി ചിന്തിച്ചു സുജ. എങ്കിലും ഗുണ്ടകളെ ഇപ്പോഴും പേടിയാണ് സുജയ്ക്ക്. പണ്ടുമതേ, അടുത്തു പരിചയമുള്ള ഒരാളുടെ ഗുണ്ടാ പരിണാമം കണ്ടിട്ടുപോലും അതിനൊരു മാറ്റവുമില്ല എന്നതാണ് നേര്. ഈ

0: വസ്തുത ഗുണ്ട. അവൾക്ക് ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഗുണ്ട എന്ന പദം പോലും പേടിപ്പെടുത്തുന്നതാണ്. എടി സുജെ, നമ്മുടെ കോമളൻ മരിച്ചു. പെട്ടെന്നൊരു വയ്യായിക വന്നതാ, അത്ര തന്നെ. മറുവശത്ത് കോൾ കട്ടായിട്ടും ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് കുറച്ചു നേരം കൂടി അവൾ അങ്ങനെ തന്നെ നിന്നു. കേട്ട വാർത്തയിൽ കുറച്ച് ചെവിയിൽ തങ്ങിയതിന്റെ ബാക്കി പുറത്തേക്ക് കൂടി തെറിച്ചു വീണു കിടന്നു. അടക്കം ഇന്ന് ഉച്ച കഴിഞ്ഞു തന്നെ കാണും, ആരെ കാത്തു വെക്കാനാ? നീ വരുന്നില്ലേ എന്നമ്മ ചോദിച്ചില്ല. എങ്കിലും അങ്ങനെ മറുപടി പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം മനസ്സിലെങ്കിലും ചോദിച്ചിരിക്കണം. 40 വയസ്സ് മരിക്കാനുള്ള പ്രായമാണോ, അല്ലെങ്കിൽ മരണത്തിന് ഏതാണ് പ്രായമല്ലേ? 8-9 മാസത്തിന്റെ മൂപ്പുണ്ടാകും അവന്, അതോ 1 വയസ്സോ? സുജിക്ക് കഷ്ടിച്ച് പിടിച്ചെഴുന്നേക്കാൾ പ്രായമായപ്പോൾ അവൻ നല്ല പോലെ ഓടി നടക്കുമായിരുന്നു അത്രേ. അമ്മ അവൾക്ക് ചോറ് വാരി കൊടുക്കുമ്പോൾ അവന്റെ വായിലേക്കും വച്ചു കൊടുക്കും. 2-3 വായ ഉണ്ട് കഴിയുമ്പോൾ പാത്രത്തിൽ ചോറിട്ട് ഇങ്ങി തന്നേക്കാൻ പറഞ്ഞ് അവൻ പാത്രം കയ്യിൽ വാങ്ങിക്കും. അവന്റെ അമ്മ കറ്റമെതിക്കാനും മറ്റും പോകുമ്പോൾ അവനെ സുജയുടെ വീട്ടിൽ കൊണ്ടു നിർത്തിയിട്ട് പോകുന്നതാണ്. ഒരു കൈകൊണ്ട് അരയിൽ നിന്ന് ഊർന്നു പോകുന്ന വള്ളിനിക്കർ പിടിച്ചു കയറ്റി, മറു കൈകൊണ്ട് ഒലിക്കുന്ന മൂക്കും തുടച്ച് നടക്കുന്ന ഒരു ചെക്കൻ. 7-8 മക്കളിൽ ഇളയവനാണ്. കൃത്യമായ ഇടവേളകളിൽ മക്കളെ സൃഷ്ടിക്കുക എന്ന ധർമ്മം അണുവിട തെറ്റാതെ നിർവഹിച്ചു പോരുന്നതല്ലാതെ അവരെങ്ങനെ പുലരും എന്നൊരിക്കലും ചിന്തിക്കാത്ത ഒരപ്പന്റെ മകനായി ജനിച്ചു എന്ന സ്വയമറിയാ പാപം ജനനത്തിലെ പേറിയവൻ. അത്രയും വയറുകൾ പോറ്റാൻ പ്രസവിച്ചു കിടക്കുന്ന ചുരുങ്ങിയ ദിവസങ്ങളിലല്ലാത്തപ്പോഴെല്ലാം എന്തെങ്കിലും പണികൾക്ക് പോകുന്ന ഒരമ്മയും. ഇതെല്ലാമാണെങ്കിലും മക്കൾക്ക് ആനന്ദി, ചന്ദനവല്ലി, നീലാംബരൻ, മനോഹരൻ, കോമളാങ്കൻ ഇത്യാദി സുന്ദരമായ പേരുകളിടുന്നതിൽ ഒരു കുറവും വരുത്തിയില്ല. കോമളാങ്കനാണ് വിളി സൗകര്യാർത്ഥം കോമളനായി ലോപിച്ചത്. ആ മക്കളിൽ മിക്കവരും, പ്രത്യേകിച്ച് ഇവൻ, അവളുടെ വീട്ടിലും പരിസരത്തും ഉണ്ടാവും. ആച്ചമ്മ എന്ന് പ്രായഭേദമന്യേ എല്ലാവരും വിളിച്ചു പോകുന്ന സുജയുടെ അമ്മ ആര് വിശന്ന് വന്നാലും ഉള്ളതെന്തും എടുത്തു കൊടുക്കുന്ന ഒരാളായകൊണ്ട് ധൈര്യമായിട്ട് കയറി ചെല്ലാം. പോക്കറ്റിന് കനമുണ്ടോ എന്ന് നോക്കാതെ വിശക്കുന്നവനും ഞെരുങ്ങുന്നവനും കൊടുക്കുന്നവനായിരുന്നു അവളുടെ അച്ഛനും. പത്തായത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമുള്ളതല്ല, വിശക്കുന്ന വയറുകൾക്കെല്ലാം വേണ്ടിയിട്ടാന്നേ പറയൂ. എല്ലാ നേരവും കീരിയും പാമ്പും പോലെ ആയിരുന്നാലും ആ സ്വഭാവത്തിൽ മാത്രം 100% ചേർച്ചയായിരുന്നു അച്ഛനും അമ്മയും തമ്മിൽ. സ്കൂളിൽ സുജയുടെ ക്ലാസ്സിലായിരുന്നു കോമളൻ. അവളുടെ മാത്രമല്ല, അനിയത്തിമാർ സുമ രമ്യ എന്നീ രണ്ടു പേരുടെ കൂടെയും. 4ാം ക്ലാസ്സിൽ ഹാജർ കുറവായിട്ട് പറഞ്ഞുവിട്ടും വീണ്ടും ചേർത്തും തോറ്റും ഒക്കെയായി 4-5 കൊല്ലം പഠിക്കേണ്ടി വന്നതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ഉച്ചക്കത്തെ ഉപ്പുമാവ് ഒഴിച്ചാൽ സ്കൂളിൽ അവനെ ആകർഷിക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. കളിയാക്കുകയോ എതിർത്തു പറയുകയോ ചെയ്യുന്ന സഹപാഠികൾക്ക് അടിയുറപ്പ്. എന്തായാലും 4ാം ക്ലാസ്സോടുകൂടി അവൻ സംഭവബഹുലമായ വിദ്യാഭ്യാസ ജീവിതം അവസാനിപ്പിച്ച് ബൃഹത്തായ ജീവിത തുറസിലേക്ക് ഇറങ്ങി. ഇഷ്ടംപോലെ ആഞ്ഞിലിച്ചൊക്കെ തിന്നിട്ടുള്ളത് അക്കാലത്താണല്ലോ എന്ന് അടുത്തയിടെ കടയിൽ വെക്കാൻ വെച്ചിരിക്കുന്നത് കണ്ട് കൊതി കയറി വാങ്ങിയപ്പോൾ സുജ ഓർത്തിരുന്നു. എത്ര വലിയ ആഞ്ഞിലിയുടെ മുകളിലും വലിഞ്ഞു കയറി പഴുത്തതും കേടില്ലാത്തതുമായ ചക്ക പറിക്കാൻ അവനെ കഴിഞ്ഞേയുള്ളൂ. ആഞ്ഞിലിച്ചക്ക മാത്രമല്ല, നാട്ടുമാവിൽ കയറി കുലകുലയായി കായ്ക്കുന്ന കണ്ണിമാങ്ങയും മാമ്പഴക്കാലമായാൽ പഴുത്ത മാങ്ങയും എല്ലാം. നീർകടി കൊള്ളാതെ അവിടെ പോയിരുന്നു തിന്നുവണ്ണേ. ഉരുണ്ടു വീഴാതെ മുമ്പേ കയറി നടക്ക്. പ്രായം കൊണ്ടാണോ ശരീരവലിപ്പം കൊണ്ടാണോ എന്നറിയില്ല, കൂട്ടത്തിൽ ആജ്ഞാശക്തിയുള്ള ഒച്ച എപ്പോഴും അവനായിരുന്നു. ഹൈസ്കൂൾ കാലമായപ്പോഴേക്ക് സുജയെ ടൗണിലെ സ്കൂളിൽ ചേർത്തു. ലൈൻ ബസ്സിൽ പോയി വരണം. അത് കഴിഞ്ഞ് പിന്നെ കോളേജ്, ഹോസ്റ്റൽ, വെളിപ്പെട്ടതും വെളിപ്പെടാത്തതുമായ ഹ്രസ്വകാല പ്രണയങ്ങൾ എന്നിങ്ങനെ വെയിലും മഴയും മാറി മാറി കൊല്ലങ്ങൾ പോകവേ കോമളനെ അവൾ തീരെ കാണാതായി. അവധികളിൽ വീട്ടിൽ വരുമ്പോഴെങ്ങാൻ വല്ല വിശേഷങ്ങളും കേട്ടാലായി. അരയ്ക്കാൻ തേങ്ങയില്ലാതെ വരുമ്പോൾ, ചക്ക വിളയുമ്പോൾ, മാങ്ങ പറിക്കാറാകുമ്പോൾ ഒക്കെ കോമളനെ കാണുന്നില്ലല്ലോ എന്ന് അവളുടെ അമ്മ ആത്മകഥപ്പെട്ടു. അവൻ സ്വയം ഏറ്റെടുത്ത മേഖലകളായിരുന്നു അതെല്ലാം. പഠിപ്പൊക്കെ പണ്ടേ വിട്ട് ആൾ ചില്ലർ പണികൾക്ക് പോവുകയോ ഇടയ്ക്ക് നാട്ടിൽ നിന്ന് തന്നെ കാണാതാകുകയോ ഒക്കെ ചെയ്യുമത്രേ. കള്ളും കളവും മുതൽ പൊങ്ങുതടി പോലെ ഒഴുകി നടക്കുന്ന മനുഷ്യജന്മങ്ങൾക്ക് ചെന്നു ചേരാവുന്ന എല്ലാത്തിലും എത്തിപ്പറ്റുന്ന ജീവിതം. എന്നാലും ഇടയ്ക്കെല്ലാം അച്ചമ്മ ഇച്ചിരി ചോറിങ്ങി തന്നേ എന്ന് പറഞ്ഞ് മിന്നായം പോലെ കയറി വരും. തലേന്നത്തെ മീൻചട്ടി തിരക്കുള്ള വരവാണ്. അതിലേക്ക് 2 തരി ചോറ് തന്നെത്താൻ കോരിയിട്ടിളക്കി നിമിഷനേരം കൊണ്ട് വാരി വലിച്ചു തിന്നും. അതില്ലെങ്കിൽ മാത്രമേ മറ്റാഹാരങ്ങൾക്ക് സ്ഥാനമുള്ളൂ. അവിടെ നിന്ന് സമാധാനത്തിൽ കഴിച്ചു പോടാ എന്ന് അമ്മ പറയും. എവിടെ കേൾക്കാൻ. കോളേജിൽ പഠിക്കുന്ന കാലത്താണ് സുജയുടെ വീട്ടിൽ ഫോൺ കണക്ഷൻ കിട്ടിയത്. പിന്നെ വീട്ടിലെയും ഇടയ്ക്ക് നാട്ടിലെയും വിശേഷങ്ങൾ അറിയുന്നത് വിളികളിലാണ്. അത്തരമുള്ള വിളിയിലാണ് ഒരു ദിവസം അമ്മ അവന്റെ കല്യാണ വിശേഷം പറയുന്നത്. കേട്ടപാടെ 10-20 വയസ്സിലെ കെട്ടാൻ ഇവൻ ഇതെന്തിന്റെ കേടാ എന്നൊന്ന് ഞെട്ടി. വലിയ വലിയ ഞെട്ടലുകൾ പുറകെ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തോ തല്ലുകേസിൽ ഒളിച്ചു താമസിക്കാൻ പോയിടത്തു നിന്ന് അവനേക്കാൾ 10-15 വയസ്സ് കൂടുതലുള്ള ഒരു പെണ്ണിനെയും കൊണ്ട് പോകുന്നതാണ്. അതും ഒരുത്തന്റെ മക്കളില്ലാത്ത ഭാര്യ. ആ സ്ത്രീയുടെ പേരിലായിരുന്നു ഞെട്ടലിന്റെ പാരമ്യത. പൊന്നപ്പൻ പൊന്നമ്മ, തങ്കപ്പൻ തങ്കമ്മ, ഓമനക്കുട്ടൻ ഓമന എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും റെയർ കോമ്പിനേഷൻ സുജ ഒരിടത്തും കേട്ടിട്ടില്ല. കോമളാങ്കൻ കോമളാങ്കി. ഇനി ഈ പേര് കണ്ടോണ്ടാണോ എന്തോ രണ്ടുപേരും ചേർന്നത്. വിശ്വാസം വരാതെ അമ്മയോട് വീണ്ടും വീണ്ടും എടുത്തു ചോദിച്ചു. നേരെ അടി ചുമ്മാതെ പറഞ്ഞതല്ല. എന്നാലും എന്റെ മേ, ഇത്രയും പ്രായവ്യത്യാസമുള്ള ഒരുത്തി എന്ന് പറയുമ്പം ചേട്ടാ അവനല്ലേ കൊണ്ടുനടക്കുന്നത്. അവന് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ കാണുന്നവർക്ക് എന്താ ചെയ്തം? ചില മനുഷ്യർ ശരിയാണോ തെറ്റാണോ എന്ന് കിള്ളി കിഴിച്ച് ചിന്തിക്കാതെ ഉള്ള അത്രയും കാലം അങ്ങ് ജീവിക്കും. മറ്റു ചിലർ ശരി വരാൻ കാത്തു കാത്ത് ജീവിതകാലം ചുമ്മാ തീർക്കും. അത്ര തന്നെ, അമ്മയ്ക്കെല്ലാം കൂളാണ്. ഏകാന്ത സ്വതന്ത്രകാലത്തിന് അന്ത്യം കുറിച്ച് കല്യാണം കഴിച്ചു വിട്ടതോടെ സുജയും തീരെ തിരക്കിലായി. ഭർത്താവിന് 2-3 ജില്ലക്കപ്പുറം ജോലി, കുട്ടികളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ കൂടിയായപ്പോൾ വീട്ടിലേക്കുള്ള വരവും വിളികൾ തന്നെയും കുറഞ്ഞു. അതിനിടയിൽ അച്ഛനും മരിച്ചു പോയിരുന്നു. അനിയത്തിമാരും ഉദ്യോഗവും കല്യാണവും ഒക്കെയായി ഓരോ ഇടങ്ങളിലായപ്പോൾ അമ്മ ഫലത്തിൽ തനിച്ചായി. ഇടയ്ക്കൊക്കെ നേരമുണ്ടാക്കി ഒന്ന് ഓടി വരും അമ്മയെ കാണാൻ. അതേ പറ്റൂ, അമ്മയ്ക്ക് ജീവിച്ചു പഴകിയ നാട്ടുപുറം വിട്ട് മക്കളുടെ കൂടെ പോയി നിൽപ്പൊന്നും ശരിയാവില്ല. കള്ളോ കളവോ കൊട്ടേഷനോ ഗുണ്ടായുസമോ എന്തായാലും സ്വന്തം പ്രവർത്തന മേഖല വിപുലപ്പെടുത്തി കോമളൻ അക്കാലത്ത് അവന്റെ വീടിനടുത്ത് സ്ഥലം വാങ്ങി വീട് വെച്ചിരുന്നു. ഒരു ഗുണവുമില്ലാതെ നടന്ന അവന്റെ അപ്പൻ എന്നേ നാടുവിട്ടുപോയി. അമ്മയും മരിച്ചു. സഹോദരങ്ങൾ എന്ന് പറയുന്നവർ അവരവരുടെ പാടു നോക്കി പല വഴിക്കും ചിതറിപ്പോയി. അല്ലെങ്കിലും പറന്നുയരാനും പറന്നിറങ്ങാനും ഒരു ചില്ലയില്ലാത്ത ആകാശങ്ങളെല്ലാം ചിതറലുകളുടേതാണല്ലോ. അതിന് സ്വാതന്ത്ര്യത്തിന്റെ ഭംഗിയുണ്ടാവില്ല. ഒരു പെണ്ണും ആണുമായി 2 മക്കളായിരുന്നു കോമളന്. അത്ര പ്രായവ്യത്യാസമുണ്ടായിട്ടും നാട്ടുകാരുടെ കണ്ണിൽ കാഴ്ചയിൽ ഒരു ചേർച്ചയും ഇല്ലാഞ്ഞിട്ടും കൊണ്ടുവന്ന പെണ്ണിനെയും ഉണ്ടായ മക്കളെയും ഒന്നിനും ഒരു കുറവും വരുത്താതെയാണ് കോമളൻ നോക്കിയിരുന്നത്. ആ സ്ത്രീക്ക് നാട്ടുകാർ അതും ഇതും പറയുന്നത് കേൾക്കാൻ പുറത്തു പോകേണ്ടി വന്നില്ല. വല്ലപ്പോഴും സുജയുടെ അമ്മ അതിലെ പോകുമ്പോൾ കണ്ടുമിണ്ടും. ആ ചുറ്റുവട്ടത്ത് അവളോട് മിണ്ടുന്നത് അവർ മാത്രമായിരുന്നു. എന്തോ ലക്ഷണം കെട്ടവൾ എന്ന വെറുപ്പോടെയാണ് ആ സ്ത്രീയെ നല്ലവരെന്ന് നടിക്കുന്ന അയൽവക്ക പെണ്ണുങ്ങൾ പോലും കണ്ടിരുന്നത്. അവൻ പഠിച്ചിട്ടില്ലെങ്കിലും മക്കളെ മുന്തിയ സ്കൂളിലൊക്കെ വിട്ടു തന്നെ പഠിപ്പിച്ചു. ഇടയ്ക്കൊക്കെ ഓരോ കേസിൽ ആൾ അകത്താകുകയും പിന്നെ പുറത്തു വരികയും ചെയ്യുമെങ്കിലും വീട്ടുകാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും വരുത്തിയില്ല. സുജ അവളുടെ വീട്ടിൽ വന്ന ഒരു ദിവസം അവൻ എന്തോ കഴിച്ചിട്ട് അടുക്കള മുറ്റത്തു നിന്ന് കയ്യും കഴുകി മുൻവശത്തേക്ക് വരുമ്പോഴാണ് തിണ്ണയിലിരിക്കുന്ന സുജയെ കാണുന്നത്. അവൾ വന്നിട്ട് കുറച്ചു നേരമായിരുന്നു. അവൾ അവിടെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞില്ല. ഒത്തിരി കാലത്തിന് ശേഷമാണ് തമ്മിൽ കാണുന്നത്. അറിയുന്നവനെങ്കിലും പെട്ടെന്ന് ഒരധികായനെ മുന്നിൽ കണ്ടപ്പോൾ സ്വാഭാവികമായുള്ള ഗുണ്ടാഭീതിയാണ് അവൾക്ക് ഉള്ളിൽ തോന്നിയത്. നീ ഒറ്റയ്ക്കാന്നോടി വന്നത്? നിന്റെ കെട്ടുവനും പിള്ളേരും ഒന്നും വന്നില്ലേ? ഇല്ല. ഇന്ന് തന്നെ പോകുമോ? നിന്റെ അമ്മയുടെ കൂടെ ഒരു ദിവസം നിൽക്കാൻ നിങ്ങൾക്ക് ആർക്കും നേരമില്ലല്ലയോ. അത് പിന്നെ പിള്ളേരൊക്കെ എന്നാ നിന്ന് കറങ്ങി നേരം വൈകിക്കാതെ വല്ലതും തിന്നേച്ച് സന്ധ്യയ്ക്ക് മുന്നേ പോകാൻ നോക്ക്. ആച്ചിമോ ഇവളാണ്ട് ആകെ ക്ഷീണിച്ച് കരുവാളിച്ചിരിക്കുന്നു. വല്ലതും ചൊവിനെ നേരം ഉണ്ടാക്കി കൊടുക്ക്. എന്നിട്ട് നേരത്തെ കാലത്ത് പറഞ്ഞുവിട്. പിള്ളേര് വരുമ്പോഴേക്കും അങ്ങ് ചെല്ലണ്ടായോ? അമ്മ ഒരു സ്റ്റീൽ പ്ലേറ്റും മറ്റേ കയ്യിൽ ഒരടപ്പ് പാത്രവുമായി വന്നു. പ്ലേറ്റിലെ 2 കൊഴിക്കട്ട അവളുടെ മുമ്പിൽ വെച്ചു. മുറ്റം കിടന്ന് അവനെ തിരിച്ചു വിളിച്ച് അടപ്പ് പാത്രം കൊടുത്തു. ഇന്നാടാ ഇതൂടെ കൊണ്ടുപോ, പിള്ളേർക്ക് കൊടുത്തേക്ക്. ആ കൊച്ചുങ്ങൾക്കും കൊഴിക്കട്ട വലിയ ഇഷ്ടമാടി. അമ്മ പറഞ്ഞത് കേട്ടിട്ടും അവൾ ഒന്നും മിണ്ടിയില്ല. വേറെ ഉപകാരങ്ങളൊന്നുമില്ലെങ്കിലും ചുറ്റുപാടുമുള്ള ബന്ധുജനങ്ങൾ വല്ലപ്പോഴും കാണുന്ന ഇത്തിരി നേരത്തോ അതല്ലെങ്കിൽ ഫോൺ വിളിച്ചോ അവനെക്കുറിച്ചുള്ള ഭീതി വളർത്താൻ നല്ലപോലെ സഹായിക്കാറുള്ളത് വെച്ച് പിന്നെ പറഞ്ഞു. എന്റെ അമ്മേ, രാത്രിയിലൊക്കെ അവനീ പറമ്പിക്കൂടെ നടക്കുന്നുണ്ടെന്നാ കേൾക്കുന്നത്. ഓർത്തിട്ട് തന്നെ പേടിയാവുക. ആയുധങ്ങളും കള്ളവാറ്റും എന്ന് വേണ്ട, ഇല്ലാത്ത തരികട ഒന്നുമില്ല. വല്ലതും കൊണ്ട് പാത്തു വെച്ചിട്ട് പിടിച്ചാൽ നിങ്ങൾ ഈ വയസ്സാം കാലത്ത് പോലീസും കോടതിയും കയറേണ്ടി വരും. മറുപടിയില്ല. അമ്മ അമ്മയോടാ പറയുന്നേ, TV വെച്ച് ഏത് നേരം കാണുന്നുണ്ടല്ലോ. കൊട്ടേഷനും ഗുണ്ടാപ്പണിയും കൊണ്ടു നടക്കുന്നവനൊക്കെ കണ്ണും കാതുമില്ല. പ്രായം ചെന്നവരെ വരെ പീഡിപ്പിക്കുന്ന കാലമാ. വല്ലവരുടെയും കൈയും കാലും കൂലിക്ക് വെട്ടുന്നവനാ വീട്ടിൽ കൂടെ കയറി ഇറങ്ങി നടക്കുന്നത്. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? അതുകൊണ്ട് ഉറങ്ങുമ്പോ ഒരു കതകോ ജനലോ അടയ്ക്കാൻ പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. വലിയ കള്ളനൊണ്ടത്ത് ചെറിയ കള്ളന്മാരൊന്നും വരത്തില്ല. തോറ്റു. അവൻ മരിച്ചതിന് കൃത്യം 2 മുമ്പായിരുന്നു അത്. കൊടുക്കൽ വാങ്ങലുകൾ പലപ്പോഴായി വാങ്ങിക്കൂട്ടിയിട്ടുള്ള ആന്തരിക ക്ഷതങ്ങൾ ഒരുപക്ഷെ ഒരു അതിവേഗ മരണത്തിലേക്കുള്ള ദൂരം കുറച്ചിരിക്കാം. കഥ അവിടം കൊണ്ട് തീരുന്നില്ലല്ലോ. പിന്നീടെന്നോ അറിഞ്ഞു അവന്റെ ഭാര്യയും മക്കളും അവിടുന്ന് വിറ്റുപെറുക്കി പോയെന്ന്. അവൻ എന്ന ഭയം ഇല്ലാതായപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും അവൾക്കും മക്കൾക്കും സ്വൈര്യം കൊടുക്കാതായി. ജീവിതമാർഗം അടയുകയും ചെയ്തു. പോരാത്തതിന് ആ സ്ത്രീക്ക് പലതരം അസുഖങ്ങളും. കൗമാരം കടക്കാനായ മകളെയും അതിനിളയ മകനെയും കൊണ്ട് ഒറ്റയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വയ്യാതെ കിട്ടിയ വിലയ്ക്ക് വീടും വിട്ട് കിഴക്കോട്ടെങ്ങോ പോയി. മരിച്ചവർ അവശേഷിപ്പിച്ചു പോകുന്ന ജീവിതം ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചു തീർക്കാതെ പറ്റില്ലല്ലോ. വർഷങ്ങൾ പൊയ്ക്കൊണ്ടേയിരുന്നു. അമ്മയ്ക്ക് പലവിധ വയ്യായികൾ മാറി മാറി വരുന്നുണ്ടായിരുന്നു. എന്നാലും തോറ്റു കൊടുക്കാത്തൊരു മനസ്സായിരുന്നു ബലം. അത് ഉള്ളിലിരുന്ന് ഓരോ തവണയും ശരീരത്തെ വലിച്ചുയർത്തി എടുത്ത് നടത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ചെല്ലുമ്പോഴുണ്ട് മുറ്റത്തൊരു സ്റ്റൈലൻ ആട്ടിൻ കൂടും. അതിന്റെ മുന്നിൽ നിന്ന് ഇടം വല നോക്കാതെ പ്ലാവിലെ കടിച്ചു തിന്നുന്ന ഒരു കുഞ്ഞനാടും. പണ്ട് പശുവൊക്കെ ഉണ്ടായിരുന്നതാണ്. നിരന്തരമുള്ള ശ്വാസമുട്ടൽ കൊണ്ട് പൊറുതിമുട്ടി വയ്യാതായപ്പോൾ മൃഗപരിപാലനം നിർത്തിക്കൊള്ളണമെന്ന് ഡോക്ടർ കർശനമായി പറഞ്ഞതിൽ പിന്നെയാണ് അതൊക്കെ നിർത്തിയത്. പിന്നെ ദീർഘകാലമായി ഇല്ലായിരുന്നു. ഇതെവിടുന്നാമേ? ഓ, അതോ കഴിഞ്ഞ ആഴ്ച റോഡിൽ ഗ്യാസ് വണ്ടി വരുന്നത് നോക്കി നിൽക്കുമ്പോഴാ ആ പുള്ളിഷാജി ഇതിനെയും കൊണ്ട് വരുന്നത് കണ്ടത്. എങ്ങോട്ടാടാന്ന് ചോദിച്ചപ്പോ ചന്തയിലോട്ടാ മുട്ടം കുട്ടിയെ നിർത്തിയിട്ടെന്തിനാന്ന്. ഈ പൊടിക്കൊച്ചിന്റെ പൊന്നും കൊടുത്ത മുഖത്തോട്ട് നോക്കി നിനക്ക് എങ്ങനെയാടാ മഹാബാബി കൊല്ലാൻ കൊടുക്കാൻ തോന്നിയെന്ന് ചോദിച്ച് ഞാൻ അതിനെ കൈ ചുരുട്ടി പിടിച്ചിരുന്ന കാശും കൊടുത്ത് ഇങ്ങനെ മേടിച്ചു. അവൻ കാശോർത്തല്ലേ വിൽക്കാൻ പോയത്. അപ്പം ഗ്യാസ് എടുത്തില്ലയോ? അത് കാശുള്ളപ്പോ പിന്നെ എന്തേലും എടുക്കാലോ. അയ്യത്ത് ഇഷ്ടം പോലെ കമ്പും കോലും ഒക്കെ കിടക്കുമല്ലേ. അല്ലല്ലോ, ഇവിടെ ഇപ്പൊ പൊതു കെട്ടിപ്പോകാൻ ആരാ? ഈ കൂടോ? കുറച്ച് പട്ടികയാണ്, അഞ്ചാ റോഡും പോരെ. തെക്കുവശത്തെ ഷെഡ് ഇന്നാളത്തെ കാറ്റത്ത് വീണായിരുന്നു. നിങ്ങളൊന്നും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിന്റെ സാധനങ്ങൾ ഈ മുറ്റത്തും പരിസരത്തും കിടക്കുമല്ലയോ. സുജ പിന്നെ ഒന്നും ചോദിച്ചില്ല. ഈ വയ്യാത്ത കാലത്ത് ഇതിന്റെ വല്ല ആവശ്യവുമുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. കോമളാങ്കി എവിടൊക്കെയോ വീട്ടുപണിയും തയ്യൽപ്പണിയും ഒക്കെ ചെയ്ത് പിള്ളേരെ വളർത്തിയെന്നും പെങ്കുച്ചി നേഴ്സിംഗ് പഠിച്ച് എവിടെയോ പ്രാക്ടീസിന് കയറിയെന്നും പയ്യൻ ഒരു കടയിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയതിൽ പിന്നെ വയ്യാത്ത കോമളാങ്കിയെ പണിക്ക് വിടാതെ നോക്കുന്നുണ്ടെന്നും ഒക്കെ ഇടയ്ക്ക് അമ്മ പറഞ്ഞറിഞ്ഞു. അമ്മയെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. പരിസ്ഥിതി വാരാഘോഷത്തിന്റെ ഭാഗമായി മോൾക്ക് പിറ്റേന്ന് സ്കൂളിൽ നടാൻ രണ്ടു മരത്തൈകൾ കൊണ്ടുപോകാനാണ് രാവിലെ തന്നെ സുജ പോകുന്നത്. തൈകൾ എടുത്തൊരു കവറിലാക്കി വെച്ചേക്കാൻ അമ്മയോട് തലേന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അമ്മ ധൃതിയിൽ ചായ വെക്കുകയായിരുന്നു. ഒപ്പം മജന്തയിൽ ചെറിയ പച്ച ബോർഡറുള്ള സാരി വാരി വലിച്ചുടുക്കുകയും ഇന്നലെ വിളിക്കുമ്പോൾ കാലുവേദന സഹിക്കാതെ തൈലം തേച്ച് ചൂടും വെച്ചിരുന്നയാളാണ്. ആഹാ, നീ വന്നോ? എന്നാ ഒരു ചായ കൂടെ വെക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ചായ കൂടി പാലൊഴിച്ചു. ഇതെവിടെ പോകാൻ ഒരുങ്ങോ അമ്മേ? ഈ സാരി ഏതാ, പുതിയതാണോ? കോമളന്റെ മോടെ കല്യാണത്തിന് പോവാ. കഴിഞ്ഞ ഓണത്തിന് രമ്യ അയച്ചു തന്ന സാരിയാ. അവക്കെവിടാ വരാൻ നേരം? ഒരു സാരി അയച്ച് ഓണം വരെ വെച്ചു. എവിടെയാ കല്യാണം? കട്ടപ്പനയിലോ? അല്ലടി, കല്യാണം നങ്ങയാൾക്കുളങ്ങര വെച്ച. അമ്മ എങ്ങനെ പോകും? തന്നെയാണോ പോകുന്നത്? പിന്നല്ലാതെ, അവിടം വരെ പോയാ പോരെ. ഇവിടെ നിന്നും ആരെയും വിളിച്ചിട്ടില്ല. അല്ലെ തന്നെ ആരെ വിളിക്കാനാ? അവന്റെ മോനൊരു വണ്ടി ഇടപാട് ചെയ്തിട്ടുണ്ട്. അതിപ്പം വരും. തൈകൾ തേയെടുത്ത് കവറിലാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് ഉച്ച കഴിഞ്ഞ് പോയാ പോരെ. അതല്ല, ഇപ്പം വരുന്നെങ്കി വാ, കവലയിലോട്ട് വിടാം. ചില മനുഷ്യര് ശരിയാണോ തെറ്റാണോ എന്ന് കിള്ളിക്കിഴിച്ച് ചിന്തിക്കാതെ ഉള്ള അത്രയും കാലം ജീവിക്കും. ചിലര് ശരി വരാൻ കാത്തു കാത്ത് ജീവിതകാലം ചുമ്മാ തീർക്കും. ഒരു പേരയുടെയും മാവിന്റെയും തൈകൾ വെടിപ്പായി ഒരുക്കി വെച്ച കവർ കയ്യിലെടുക്കുമ്പോൾ സുജ ഓർത്തത് അതാണ്. ഒരാളുടെ മരണം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. മരണം ഒരു കോമ മാത്രമാണ്, ഫുൾ സ്റ്റോപ്പ് അല്ല. കാർ വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടു. മജന്തയും പച്ചയും നിറത്തിൽ ഇലകളുള്ള ആകാശത്തോളം വളർന്ന ഒരു ചെടി കണക്കെ അമ്മ മുമ്പേ നടന്നു, സുജ പിന്നാലെയും.
1: ഗുണ്ടാ ചരിതം സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ അടുത്തതായി കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് ഉള്ളനക്കങ്ങൾ.
2: ജലപാത്രത്തിലേതോ വ്രതിയുടെ വരശുദ്ധമാം വിരൽ തുമ്പു തൊടുന്നുവോ, കൊച്ചു കൊച്ചുള്ളനക്കങ്ങളിൽ ഉണ്മയുടെ ജ്വലനങ്ങൾ കത്തി നിൽക്കുന്നുവോ.

ഒന്നുവോ മനസ്സിൻ്റെ കീറ്റിലെ കുമ്പിളിൽ അഞ്ചാറു പൂക്കളുമിറുത്തിട്ടു സന്ധ്യയും ചായുന്നുവോ പോക്കുകയിൽ തിളക്കത്തിൽ ഉച്ചിപ്പൂവുള്ള കിളിയുടെ പാട്ടൊരു ഞാറ്റുവേലയും ചുറ്റി

ഭയത്തിന്റെ കാരണവർ എങ്ങുമെത്താതെ പോയൊരൻ പെങ്ങൾ സ്വപ്നങ്ങൾ ദുർനിരാവിന്റെ ദൂരസ്മൃതി സ്പന്ദം ചിലപ്പോൾ ഉള്ളിലാളുന്ന മാതൃസ്പർശം ആ കിളിയുടെ പാട്ടിലവൾ കൊണ്ടു

മകരവും മഞ്ഞുരാത്രിയും കാറ്റിലൂറും അമ്മ മൊഴികളും താരാട്ടും തുളസിത്തറയുടെ ഓരത്തെ തൊഴുകൈക്കുമ്പിൾ സ്വപ്നവും നാട്ടുമാവിൻ ചുവട്ടിലെ കാൽത്തള

ുന്നു ആരുടെയോ ദീർഘനിശ്വാസത്തിലൻ ജാലക ചില്ലുകൾ നനയുന്നു. തിരശീല മാറ്റി ഞാൻ നോക്കണോ, തിരശീല മാറ്റി ഞാൻ നോക്കണോ, ആരാവുനീരാവിൽ ഒറ്റയ്ക്കു നിൽപ്പതൻ ജാലക തിരശീലയ്ക്കപ്പുറം കാണാതെ കരയുവാ.

0: കണുത്ത കരങ്ങളോ, ഞാറ്റുവേല ചെറുമഴച്ചാറ്റലോ, ശിശിരഫലാഗമത്തിൽ പാടിത്തളർന്ന കുയിൽപ്പേടയോ, ഒറ്റമുണ്ടുടുത്തു വന്നെത്തിയ ശുദ്ധ പൗർണമിയോ, പാടവരമ്പത്തെ പച്ചപ്പിൽ നിന്നും സ്വയം പ്രാഗിപ്പടരുന്ന രപാതിയോ, പ്രാണനിലമ്പേറ്റ പ്രാവിൻ കുരുന്നോ, ആരാവുമീരാവിൽ ഒറ്റയ്ക്കു നിൽപ്പതൻ ജാലകത്തിരശീലയ്ക്കപ്പുറം കാണാതെ കരയുവാൻ വീർപ്പിടാൻ. തിരശീല മാറ്റി ഞാൻ നോക്കി, എന്നെ ഞാൻ ജാലകച്ചില്ലിൽ കണ്ടു, ഞാനാണു കരയുന്നത്, ഞാൻ തന്നെയാണു കരയുന്നത്. ഹൃസ്യൻ ജലപാത്രത്തിലേതോ യമിയുടെ വരശുദ്ധമാം വിരൽ തുമ്പു തൊടുന്നുവോ, കൊച്ചു കൊച്ചുള്ള നക്കങ്ങളിൽ ഉണ്മയുടെ ജ്വലനങ്ങൾ കത്തിയമരുന്നുവോ, കത്തുവച്ചതാമേതോ മൗനം കലർന്നൻ ആത്മരക്തം തണുക്കുന്നുവോ, ഉള്ളിൻ ലാവത്തിളപ്പുകൾ അന്വേഷിച്ച വേരുകൾ മുനകത്തിപ്പിഴയുന്നുവോ, മിച്ചമീ ദാഹമേ സത്യം ദുഃഖതീർത്ഥ സ്നാനമേ സത്യം.
1: ഉള്ളനക്കങ്ങൾ കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. അടുത്തതായി രാജൻ കൈലാസ് എഴുതി അവതരിപ്പിച്ച കവിതയാണ് പുഴവഴി.
2: പുഴയൊഴുകുന്നു പല കൈവഴികൾ പുഴയാവുന്നു, പുഴയൊഴുകുന്നു പല കൈവഴികൾ പുഴയാവുന്നു, കരയും കരയത്തഴുകി ഉഴഞ്ഞും തരുനിര കരിയാതൊന്നു തലോടി, പുഞ്ചിരി വീണ്ടുമുണർത്തി പൂങ്കുല കൊണ്ടു നിറച്ചും പുഴ കവിയുന്നു, പുഴയൊരു സാന്ത്വന വഴിയാകുന്നു കുളിരാകുന്നു. കരയും കരയത്തഴുകിയുഴിഞ്ഞും തരുനിര കരിയാതൊന്നു തലോടി, പുഞ്ചിരി വീണ്ടുമുണർത്തി പൂങ്കുല കൊണ്ടു നിറച്ചും പുഴ കവിയുന്നു, പുഴയൊരു സാന്ത്വന വഴിയാകുന്നു കുളിരാകുന്നു. പുഴയുലയുന്നു ചെമ്മൺ മലയടിവാരങ്ങളിലൂടലറിപ്പഞ്ഞു തിരിഞ്ഞു മറിഞ്ഞും മണ്ണിൻ ചോരപുരണ്ടു തിരണ്ടും, പുഴ അരിശത്തിൻ നലമാലകളായാകക്കുതറി മരങ്ങളെയാകയിളക്കി പിഴുതുകുടഞ്ഞും കലികയറുന്നു, പാവം വീണ്ടും കരകരയുന്നു. പുഴയുലയുന്നു ചെമ്മൺ മലയടിവാരങ്ങളിലൂടലറിപ്പാഞ്ഞു തിരിഞ്ഞു മറിഞ്ഞും മണ്ണിൻ ചോരപുരണ്ടു തിരണ്ടും, പുഴ അരിശത്തിൻ നലമാലകളായാകക്കുതറി മരങ്ങളെയാകയിളക്കി പിഴുതുകുടഞ്ഞും കലികയറുന്നു, പാവം വീണ്ടും കരകവിയുന്നു, പാവം വീണ്ടും കരകവിയുന്നു. പുഴയിപ്പോൾ അവൾ ആകെ നിരന്നു നിറഞ്ഞൊഴുകുന്നു, പുഴയവളിപ്പോൾ ആകെ നിരന്നു നിറഞ്ഞൊഴുകുന്നു, ആകമദാലസ അലസവിലാസിത ആകമദാലസയലസവിലാസിത, കാമുകനാം കടൽ അവളെ കണ്ടു തിരക്കൈ പൊക്കി വിളിക്കും നേരം, കാമുകനാം കടൽ അവളെ കണ്ടു തിരക്കൈ പൊക്കി വിളിക്കും നേരം, നുരയും പാൽച്ചിരിയൊന്നു മറച്ചതിമന്ദം മധുമൃദുതാളം പതിയെ പൊതിയേ കടലവളാകും, കാമുകനാം കടലവളെ കണ്ടു തിരക്കൈ പൊക്കി വിളിക്കും നേരം, നുരയും പാൽച്ചിരി ഒന്നു മറച്ചതിമന്ദം മധുമൃദുതാളം പതിയെ പൊതിയേ കടലവളാകും.

0: അവളാകും പുഴയൊരു ജന്മം ഒഴുകിത്തീരും, പുഴയൊരു ജന്മം ഒഴുകിത്തീരും, കടലിൻ കാമക്കടവിൽ തെല്ലുമറഞ്ഞൊരു കാമുകിയാകും, കടലിൻ കാമക്കടവിൽ തെല്ലുമറഞ്ഞൊരു കാമുകിയാകും. കാടും മലയും താണ്ടി വരുന്നവൾ പ്രണയക്കടലിൽ ജീവിതമുക്തിയണഞ്ഞേ പോകും, കാടും മലയും താണ്ടി വരുന്നവൾ പ്രണയക്കടലിൽ ജീവിതമുക്തിയണഞ്ഞേ പോകും. പുഴജന്മത്തിൻ പൊരുളെപ്പോഴും കടലിൽ അലിഞ്ഞു മരിക്കാനല്ലി, പുഴജന്മത്തിൻ പൊരുളെപ്പോഴും കടലിൽ അലിഞ്ഞു മരിക്കാനല്ലി, കടലിൽ അലിഞ്ഞു മരിക്കാനല്ലി.
1: പുഴവഴി രാജൻ കൈലാസ് എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ അനിത മോഹൻ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പിഎം സേതു പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം.
1: ഐടിഐകൾ നവീകരിക്കുന്നതിലൂടെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ഐടിഐസ് പിഎം സേതു പദ്ധതി. രാജ്യത്തെ 1000 സർക്കാർ ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ബൃഹത്തായ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം 200 ഐടിഐകളെ ഹബ്ബായി തിരഞ്ഞെടുക്കും. ഈ ഹബ്ബുകൾക്ക് കീഴിൽ 800 സ്പോക്ക് ഐടിഐകൾ പ്രവർത്തിക്കും. ഹബ് ഐടിഐകളിൽ അത്യാധുനിക മെഷീനറികളും ഇൻക്യുബേഷൻ സെന്ററുകളും ഉണ്ടായിരിക്കും. ഇതിന്റെ ഗുണഫലങ്ങൾ സമീപത്തെ സ്പോക്ക് ഐടിഐകൾക്കും ലഭിക്കും. ഐടിഐകൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കുമെങ്കിലും അവയുടെ മാനേജ്മെന്റ് പ്രമുഖ കമ്പനികൾ, അതായത് ആങ്കർ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ആയിരിക്കും നിർവഹിക്കുന്നത്. ഇതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. ഇതിൽ വ്യവസായ പങ്കാളികൾക്ക് 51% പങ്കാളിത്തമുണ്ടായിരിക്കും. പരമ്പരാഗത കോഴ്സുകൾക്ക് പുറമേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾ, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ പുതിയ പരിശീലനങ്ങൾ ആരംഭിക്കും. ഈ പദ്ധതിയിലൂടെ ഭുവനേശ്വർ, ചെന്നൈ, ഹൈദരാബാദ്, കാൺപൂർ, ലുധിയാന എന്നിവിടങ്ങളിലെ 5 നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള സെന്റർ ഓഫ് എക്സലൻസുകളായി ഉയർത്തും.

0: പിഎം സേതു പദ്ധതിയിലൂടെ ഐടിഐ വിദ്യാർത്ഥികൾക്ക് നിരവധി ഗുണങ്ങൾ ലഭിക്കും. വ്യവസായ സ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പരിശീലനം ലഭിക്കുന്നതിനാൽ കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ ലഭിക്കാൻ എളുപ്പമാകും. ലോകോത്തര നിലവാരത്തിലുള്ള മെഷീനുകളിലും സോഫ്റ്റ്വെയറുകളിലും പരിശീലനം ലഭിക്കുന്നു. അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ഉള്ളടക്കവും വഴി പഠനം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. രാജ്യത്തെ വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുക, പഴയ ഐടിഐ കെട്ടിടങ്ങളും ലാബുകളും നവീകരിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുകയും ചെയ്യുക, ഇൻഡസ്ട്രി 4.0, റോബോട്ടിക്സ്, AI, ഗ്രീൻ എനർജി തുടങ്ങിയ ആധുനിക മേഖലകളിൽ പരിശീലനം നൽകുക, വ്യവസായ സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പാക്കുക, ഐടിഐകളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പരിശീലനം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. പിഎം സേതു പദ്ധതിയുടെ പ്രധാന സവിശേഷത ചില വലിയ ഐടിഐകളെ പ്രധാന കേന്ദ്രങ്ങളായും മറ്റുള്ളവയെ അവയുമായി ബന്ധിപ്പിച്ചും വികസിപ്പിക്കുന്നു എന്നതാണ്. അതോടൊപ്പം പ്രമുഖ ആഗോള കമ്പനികളുമായി ചേർന്ന് പരിശീലന സിലബസുകൾ പരിഷ്കരിക്കുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പഠന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഐടിഐ പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് ആധുനിക വ്യവസായശാലകളിൽ ഉടൻ തൊഴിൽ ലഭിക്കാൻ ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. പ്രാദേശിക തലത്തിൽ നൈപുണ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിലൂടെ ചെറുകിട വ്യവസായങ്ങൾക്കും ഗുണകരമാകുന്നു. സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സാങ്കേതിക പരിജ്ഞാനവും ഈ പദ്ധതിയിലൂടെ നൽകുന്നു. ഐടിഐകളെ സ്മാർട്ട് ലേണിംഗ് സെന്ററുകളാക്കി മാറ്റുന്നതിലൂടെ ഇന്ത്യയെ ഒരു ആഗോള സ്കിൽ ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതിയാണ് പിഎം സേതു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പിഎം സേതു പദ്ധതിയെക്കുറിച്ചാണ്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

നാളെ വൈകുന്നേരം 4 മണിക്ക് ബൌദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും IPR പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം മറുപടി നൽകിയ ഫോൺ ഇൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാം നാളെ വൈകുന്നേരം 4 മണിക്ക്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് നയതന്ത്ര ശ്രമങ്ങൾക്കുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിഎം ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിലെ SFIയുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ KSU ആക്രമണം ഉണ്ടായെന്നാരോപിച്ച് SFI നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും പോലീസ് ജലപീരങ്കി

0: യുയിലേക്ക് ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലം മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഉത്സവത്തോടനുബന്ധിച്ച് ഈ മാസം 28 മുതൽ അടുത്ത മാസം 24 വരെ പാൽചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എ എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാക്കുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ 5-അംഗ സമിതിയെയാണ് നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. സിബിഎസ്ഇ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കൃത്യസമയത്തുള്ള ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും സിബിഎസ്ഇയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. പോസ്റ്റൽ വകുപ്പ് ആധുനികവൽക്കരിക്കുന്നതിന്റെയും കൂടുതൽ ഉപഭോക്തൃ സൌഹൃദമാക്കുന്നതിന്റെയും ഭാഗമായി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് കേരള പോസ്റ്റൽ സർക്കിൾ. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പാഴ്സലുകൾ നിശ്ചിത പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് തങ്ങളുടെ സൌകര്യാർത്ഥം നേരിട്ട് കൈപ്പറ്റാവുന്ന പാഴ്സൽ പിക്കപ്പ്, നിശ്ചിത നഗരങ്ങൾക്കിടയിൽ ഒരേ ദിവസം തപാലുകൾ വിതരണം ചെയ്യുന്ന ക്യാപിറ്റൽ എക്സ്പ്രസ്, ചെടികളും തൈകളും ഫ്രഷായി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഗ്രീൻ എക്സ്പ്രസ് തുടങ്ങിയവയാണ് പുതുതായി നടപ്പാക്കുന്ന പദ്ധതികളെന്ന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ കേരള പോസ്റ്റൽ സർക്കിൾ പി എൻ രഞ്ജിത് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി ജൂൺ 1 എത്തുന്ന കാലവർഷം ഇത്തവണ മെയ് 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: വിദ്യാഭ്യാസ രംഗത്ത്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. കേൾക്കുമ്പോൾ ഇതൊരു സിനിമാ ഡയലോഗ് ആണെങ്കിലും കണക്കിന്റെ കളികളും കണക്കിലെ കൗശലങ്ങളും ഏറെ രസം നിറഞ്ഞതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ അബാക്കസ് ട്രെയിനിങ്ങിനെ പറ്റി കേട്ടാലോ? അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖം.
2: നമസ്കാരം മാഡം, പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: നമസ്കാരം.
2: ആദ്യം തന്നെ ഈ അബാക്കസ് എന്ന് പറയുന്ന ഒരു പഠനമാർഗം എന്താണ് എന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് ലളിതമായി ഒന്ന് വിശദീകരിക്കാമോ?
3: ഓക്കെ. ചൈനയിലും ബാക്ഡോണിയയിലും കണക്കുകൾ ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അബാക്കസ്. ഇത് മണികൾ ഉപയോഗിച്ചാണ് കുട്ടികൾ ചെയ്യുന്നത്. അബാക്കസ് പഠനം കുട്ടികളുടെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൂടിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
2: ടീച്ചർ, ഇപ്പോ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നത്?
3: ഞാൻ പ്രീ കെജി മുതലുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്.
2: കുട്ടികളുടെ പഠനത്തിലെ ഇത് കുട്ടികൾക്ക് എത്രത്തോളം സഹായകമാകുന്നുണ്ട്?
3: ഇത് കുട്ടികളുടെ ഏകാഗ്രത, ഓർമ്മശക്തി, കണക്കുകൾ വേഗം ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ലോജിക്കൽ തിങ്ക്, ആത്മവിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. കൂടാതെ പഠനത്തിൽ കൂടുതൽ താല്പര്യവും സ്വതന്ത്രമായ ചിന്താശേഷിയും വളരാൻ സഹായിക്കുന്നു.
2: ഈ അബാക്കസ് പഠിക്കാനായിട്ട് പല പ്രായത്തിലുള്ള കുട്ടികൾ വരാറുണ്ടല്ലോ, അപ്പോൾ ഈ അബാക്കസ് പഠിക്കാനായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായ പ്രായം ഏതാണെന്നാണ്?
3: അത് നമുക്ക് 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് നമ്മൾ അബാക്കസ് പ്രാക്ടീസ് ചെയ്യുക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കാലഘട്ടമാണ് 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടം. ആ സമയത്ത് എന്ത് പഠിച്ചാലും കുട്ടികളുടെ ബ്രെയിൻ തന്നെ സ്റ്റോറേജ് ചെയ്യാനുള്ളൊരു ചിന്താശേഷി അബാക്കസിലൂടെ സാധിക്കുന്നുണ്ട്.
2: 3 വയസ്സ് മുതലുള്ള കുട്ടികൾ ഇത് പഠിക്കുന്നുണ്ട്. ഇപ്പോ ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സായിട്ടുള്ള കുട്ടി ഈ ഒരു കോഴ്സിന്റെ ആദ്യ ക്ലാസ് മുതൽ പഠിക്കുമ്പോൾ അങ്ങനെയും വരാറില്ലേ കുട്ടികൾ? അപ്പൊ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്ന രീതി?
3: നമ്മൾ ആദ്യം തന്നെ അവരെ ടൂൾ എന്താണെന്നും അതിലെ ബീഡ്സുകൾ ഓരോന്നും പരിചയപ്പെടുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അതിലെ വൺസ് ടെൻസ് എന്നായിട്ടാണ് നമ്മൾ അവരെ പഠിപ്പിക്കുക. ആദ്യം വൺസ്, പിന്നെ ടെൻസ്. 1 to 9 വരെയുള്ള ബീഡ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 9 വരെയുള്ള ബീഡ്സുകൾ ഉപയോഗിച്ചാണ് എല്ലാ കണക്കുകളും ഇവർ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ തന്നെ അവരെ ബ്രെയിനിൽ കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സബ്ജക്റ്റുകളിലും അവര് ഒന്നും കൂടിയും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
2: ഇപ്പൊ ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലെ അബാക്കസിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നാണ് തോന്നുന്നത്?
3: ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാ കഴിഞ്ഞാൽ കമ്പ്യൂട്ടറുകളിലും വേഗത്തിലാണ് അവരുടെ ചിന്താശേഷി വളരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അബാക്കസ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനും ആയിട്ടാണ് സാധിക്കുന്നത്.
2: ഇപ്പോ ഇന്നത്തെ കുട്ടികള് ഈ മൊബൈലിന് അഡിക്റ്റ് ആവുന്ന ഒരു സാഹചര്യമാണല്ലോ, അപ്പോ അതിൽ നിന്ന് മാറിയിട്ട് ഇവർക്ക് കൂടുതൽ പഠനത്തിലേക്ക് ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ വായനയിലേക്കൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് ഈ അബാക്കസിന്റെ പഠനം കൊണ്ട് സാധിക്കും?
3: ശരിക്കും അത് സഹായിക്കുന്നതെന്ന് വെച്ചാൽ അവർ കൂടുതൽ ഈ മാത്സ് ചെയ്യാനായിട്ട് ടൂൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ ഫുള്ളും ഈ ടൂളിലായിരിക്കും. ഇപ്പൊ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഇപ്പൊ പേരന്റ്സ് അബാക്കസിന് നമ്മൾ ചൂസ് ചെയ്യുന്നത്.
2: ഈ കുട്ടികള് അബാക്കസ് പഠിച്ചതിന് ശേഷം കാണുന്ന മാറ്റം അവരിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ കാണുന്നത്?
3: മാത്സ് മാത്രമല്ല നമ്മൾ അബാക്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എല്ലാ സബ്ജക്റ്റിലും മുന്നിൽ നിൽക്കാനായിട്ടാണ് നോക്കുന്നത്. ഈ അബാക്കസ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഓരോ കണക്കുകൾ ചെയ്യുമ്പോഴും അത് സ്പീഡായിട്ടാണ് വരുന്നത്. ആദ്യത്തെ കുറച്ച് കാലഘട്ടങ്ങളിൽ സ്ലോ ആയാലും പിന്നെ ഒരു 2-3 വീക്ക് കഴിഞ്ഞുകഴിഞ്ഞാൽ അവർ നല്ല സ്പീഡായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
2: ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ 3 വയസ്സ് മുതലാണ് ഇത് പഠിക്കുന്നത്. പ്രാരംഭകാലം എന്ന് പറയുന്നത് 3 വയസ്സ് മുതലാണ്. ഇപ്പൊ ഈ 3 വയസ്സിലെ തൊട്ട് പഠിക്കുന്നതാണോ അതല്ല ഇതിലെ ഇപ്പൊ ഒരു യു പി സെക്ഷൻ ആകുമ്പോ അല്ലെങ്കിൽ ഹൈസ്കൂൾ സെക്ഷൻ അപ്പോ ഇത് പഠിച്ചാൽ മതി എന്നാണോ, എന്താണ് ടീച്ചറുടെ അഭിപ്രായം?
3: എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മള് കെജി മുതല് ഇത് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ അവരൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആകുമ്പോഴേക്കും നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് കാണുന്നത്. പിന്നെ അവർക്ക് ഭാവിയിലുള്ള എല്ലാ എക്സാമുകളും നല്ല കംഫർട്ടായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ പി എസ് സി പോലുള്ള എക്സാം സ്പീഡിലേതാണ്, അതേപോലെ തന്നെ സ്കൂളിലായാലും എക്സാമുകൾ നല്ല സ്പീഡിൽ ചെയ്യാനായിട്ടാണ് പറ്റുന്നത്.
2: മാതാപിതാക്കൾ കുട്ടികൾക്കായിട്ട് ഈ അബാക്കസ് പരിശീലനം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
3: നല്ലൊരു ട്രെയിനറെ കണ്ടുപിടിക്കണം ആദ്യം തന്നെ. പിന്നെ അവർ ചെയ്യുന്ന രീതികള്, കുട്ടികളെ എങ്ങനെയാണോ അബാക്കസിൽ ശ്രദ്ധ കൊണ്ടുവരേണ്ടത്, ഓരോ ആക്ടിവിറ്റീസ് അതേപോലെ എക്സാം പോലുള്ള രീതികള്, അതൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ അടുത്ത് നമ്മൾ നല്ല ട്രെയിനിങ് ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ്.
2: അബാക്കസ് പഠനം കുട്ടികളുടെ ഒരു സ്കൂൾ പഠനത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
3: അബാക്കസ് പഠനത്തിലൂടെ എല്ലാ സബ്ജക്റ്റുകളിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് കുട്ടികളുടെ എല്ലാ സബ്ജക്റ്റുകളെയും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനും അവർക്ക് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും, നമ്മുടെ അബാക്കസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ കുട്ടികൾക്ക് സ്പീഡാണ്, സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്.
2: അബാക്കസ് ട്രെയിനർ ആയിട്ട് താങ്കള് എത്ര വർഷമായി
3: ഈ ഒരു വർഷത്തോളായി
2: ഒരു ട്രെയിനറായിട്ട് ജോലി ചെയ്തു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
3: ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് സ്റ്റേജിൽ ആദ്യം കയറുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അബാക്കസിലൂടെ കുട്ടികൾ ചെയ്യുമ്പോൾ അവരുടെ ആ പേടി പോവുകയും അവർ അതിൽ പെർഫോം ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്ക് അതൊരു സന്തോഷം ഉണ്ടാകുന്നത് തന്നെ.
2: ടീച്ചർ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പങ്കുവെക്കാമെന്ന് തോന്നുന്നു.
3: ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ഫസ്റ്റ് റാങ്കില് നിൽക്കുന്ന കുട്ടികളാണ്. സെക്കൻഡ് റാങ്കുകാരുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് ലെവൽ എക്സാമിന് പോയിട്ട് അവർക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. ഇനിയിപ്പോ നാഷണൽ ലെവൽ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. എന്നാലും ഒരു കുട്ടി 2 മിനിറ്റ് കൊണ്ട് എക്സാം ചെയ്തിട്ടുണ്ട്. റിസൾട്ട് വന്നാൽ ഞാൻ അറിയാം ചാമ്പ്യൻ ആണോ എന്താന്നുള്ളത്.
2: നല്ല വിജയം തന്നെ ഉണ്ടാകട്ടെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അബാക്കസ് പഠനം വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ചിലർ കരുതുന്നുണ്ട്. അപ്പൊ അതേ കുറിച്ച് ഒന്ന് പറയാമോ?
3: ഒരിക്കലും അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവമല്ല ഇത്. എന്താ പറയാ, നല്ല സിമ്പിളായിട്ട് ബീറ്റ്സുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യണ കാരണം തന്നെ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. മാത്സിനോട് താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് വരെ ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു മേഖലയല്ല, നല്ലൊരു സിമ്പിളായിട്ട് കുട്ടികൾക്ക് മാത്സും അതേപോലെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും പഠിക്കാനായിട്ടുള്ള ഒരു സിസ്റ്റം കൂടിയായിട്ടാണ്.
2: ഈ ഒരു അബാക്കസ് പരിശീലനത്തിലെ ഗെയിമുകളോ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ആക്ടിവിറ്റികളോ എന്തെങ്കിലും ഉൾപ്പെടുത്താറുണ്ടോ?
3: നമ്മുടെ കയ്യിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ടെസ്റ്റ് എന്നുള്ളൊരു സംഭവമുണ്ട്. 1 മുതൽ 0 വരെ ഏതിലാണ് നമ്മൾ ടൈം ഇട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് വരുന്നത്. അവരെ ആ സ്പീഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴേക്കും എത്ര നമ്പേഴ്സ് അവർ എഴുതി എന്നുള്ളത് ഒരു മത്സരമായിട്ടാണ്. അതിൽ തന്നെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറെ ആക്ടിവിറ്റീസുകൾ ഉണ്ട്. അപ്പൊ ആ ഒരു ആക്ടിവിറ്റികൾ ചെയ്യുമ്പോഴും അവർ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ അബാക്കസിനെ കൊണ്ടുപോകുന്നത് തന്നെ.
2: ഇതിന്റെ മത്സരങ്ങളിലൊക്കെ ജസ്റ്റ് അതിന്റെ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിമിഷ നേരം കൊണ്ടാണ് കുട്ടികൾ ഇതെല്ലാം എടുത്ത് എഴുതുന്നതൊക്കെ. അത് വളരെ നമുക്ക് വളരെ അത്ഭുതമായിട്ടൊക്കെ തോന്നാം. കാരണം ഇത്രയും സ്പീഡില്, എന്നാൽ ഇതിലെ ആരാണ് മുൻപന്തിയിലെത്തുക എന്ന് നമുക്ക് കാഴ്ചക്കാർക്ക് വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
3: തീർച്ചയായും
2: കുട്ടികളിൽ ശ്രദ്ധ കൂടുതൽ കൊണ്ടുവരുന്നതിനൊക്കെ ഈ അബാക്കസ് ഒരു സഹായകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. കുട്ടികൾക്ക് ആത്മവിശ്വാസം വളരുന്നതിനും അബാക്കസ് സഹായിക്കുന്നുണ്ടല്ലോ, അതേക്കുറിച്ച് കൂടെ ഒന്ന് പറയാമോ?
3: അബാക്കസ് പരിശീലനത്തിൽ മണികൾ കൊണ്ടാണ് അവർ കണക്കുകൾ പഠിക്കുന്നത്. ഇത് ബ്രെയിനിന്റെ ഇരുവശങ്ങളുടെ പ്രവർത്തനവും സജീവമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ശ്രദ്ധ, കേൾവിശക്തി, ഓർമ്മശക്തി എന്നിവ ഗണ്യമായി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്.
2: ഈ മത്സരങ്ങളിലും അതുപോലെ തന്നെ ഈ പരീക്ഷകളിലൊക്കെ കുട്ടികളുടെ ഒരു പ്രകടനം എങ്ങനെയാണ് മെച്ചപ്പെട്ട് കാണുന്നത്?
3: നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ സ്പീഡാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇവർ സ്പീഡിൽ എഴുതുമ്പോൾ തന്നെ അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവും, എനിക്കത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് സാധിക്കും. നമ്മളിപ്പോ ഇങ്ങനെ കാൽക്കുലേറ്ററിനായിട്ടും മൊബൈലിനേക്കാളും വേഗത്തിലായിരിക്കും ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടായിരിക്കുക. ഈ അബാക്കസ് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു
2: ഗുണം. ഓക്കെ. ഈ മാതാപിതാക്കൾ ഈ ഒരു അബാക്കസ് പഠന രംഗത്തേക്ക് കുട്ടികൾ വരുന്നതില് പിന്തുണ നൽകേണ്ടത് എങ്ങനെയാണെന്ന് തോന്നുന്നത്?
3: ഫുൾ സപ്പോർട്ടീവ് ആവുക. പിന്നെ നമ്മൾ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു അബാക്കസ് ക്ലാസ് 1 മണിക്കൂറാണ് ഒരു കുട്ടിക്ക് മാക്സിമം നമ്മൾ എടുത്തു കൊടുക്കുന്നത്. ഡെയിലി പ്രാക്ടീസ് കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരണം. പേരന്റ്സ് അതിന് നല്ല സപ്പോർട്ടീവ് ആയാൽ മാത്രമേ ആ കുട്ടിക്ക് വിജയം ഉണ്ടാവൂ. ടീച്ചേഴ്സിന്റെ കൂടെ പേരന്റ്സും കൂടി നിന്ന് പ്രാക്ടീസും കാര്യങ്ങളും കൊടുത്ത് അവരെ മുന്നിലേക്ക് കൊണ്ടുവരണം.
2: അബാക്കസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ടീച്ചർ നൽകുന്ന ഒരു സന്ദേശം എന്താണ്?
3: അബാക്കസ് ഇപ്പൊ പറയാൻ ബീഡ്സുകൾ വെച്ച് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. നമ്മുടെ കുട്ടികൾ അത് മനസ്സിൽ ബീഡ്സുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് പഠിക്കണത് തന്നെ. അവർക്ക് അതുകൊണ്ട് തന്നെ മൈൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോ ഏതൊരു കണക്ക് കൊടുത്താലും അവർക്ക് അത് മൈൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ആണ് കൂട്ടുന്നത്. ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഇതുണ്ടായി തന്നെ അവർക്ക് എന്തിനേയും നേരിടാനും ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു മനഃശക്തി ഉണ്ടായിരിക്കും. അബാക്കസ് എന്നുകൊണ്ട് നമ്മൾ ഇതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, കുട്ടികളുടെ ഏകാഗ്രത, ചിന്താശക്തി എല്ലാം വർദ്ധിപ്പിക്കുക എന്നൊരു ഇത്.
2: ടീച്ചർ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഒരുപാട് കുട്ടികൾ നല്ല വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തില് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു കുട്ടിയുടെ മത്സര പരീക്ഷയിലുള്ള ഒരു വിജയം എന്നതിലുപരിയായിട്ട്
3: ഞാൻ എന്റെ മക്കളെ പോലെയാണ് അവരെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകുന്നതും പരിശീലനം കൊടുക്കുന്നതും. അതിലവര് നല്ലൊരു റാങ്ക് വാങ്ങുമ്പോൾ നമുക്കൊരു മനസ്സിന് നല്ല സന്തോഷവും കാര്യങ്ങളാണ്. എന്റെ കുട്ടി ഫസ്റ്റ് റാങ്ക് ആണ് എന്ന് നമുക്ക് മറ്റുള്ളവരോട് പറയുമ്പോൾ നല്ലൊരു സന്തോഷവും കാര്യങ്ങളാണ് ഉള്ളത്.
2: പിന്നെ ആദ്യം പഠിക്കാനായിട്ട് വരുന്ന ആ കുട്ടിയിലെ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു അബാക്കസ് ക്ലാസ്സിന് വന്ന് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ കണ്ടിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
3: എല്ലാ പേരന്റ്സും പറയണത് കണക്കിൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയി, ഫുൾ മാർക്ക് വാങ്ങിച്ചു തുടങ്ങി എന്നൊക്കെയാണ് എല്ലാ പേരന്റ്സും പറയണത്. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളിലൊക്കെ അവർക്ക് മാർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, സ്പീഡായിട്ട് നോട്ട്സ് എഴുതുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം കാര്യങ്ങളാണ് തോന്നുന്നത്.
2: ഇപ്പൊ ഈ കുട്ടികളിലെ ശ്രദ്ധ കൂടുതൽ ആവുന്നതിനെ ഈ ഒരു അബാക്കസ് പഠനം സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ കുട്ടികൾ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള താല്പര്യവും ഇതുകൊണ്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ കൂടുതൽ താല്പര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട്, ഏത് വിഷയമോ ആയിക്കോട്ടെ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ?
3: അതായത് അവർക്ക് ഏതൊരു സബ്ജക്റ്റും പഠിച്ച് മുന്നിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൂളും കാര്യങ്ങളും വെച്ച് ചെയ്യുമ്പോൾ തന്നെ സാധിക്കുന്നുണ്ട്. 1, 2, 3, 4 അങ്ങനെ ഓരോ ബീഡ്സും അവർക്ക് മൈൻഡിൽ കണ്ടിട്ട് ചെയ്യാനായിട്ടുള്ള ശക്തി കഴിവും ഇതിലുണ്ടാക്കുന്നുണ്ട്. ഓരോ ബീഡ്സ് യൂസ് ചെയ്യുമ്പോഴും അവരുടെ മൈൻഡ് അത്രയും മെമ്മറിഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണ് അവർ ഈ ഓരോ ബീഡ്സ് ചെയ്യുമ്പോഴും മൈൻഡിൽ കണക്ക് കൂട്ടി എത്ര വലിയ ഡിജിറ്റ് കൊടുത്താലും അവർക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാനുള്ളൊരു ചിന്താശക്തി ഉണ്ടാക്കുന്നുണ്ട്.
2: ഓക്കെ, ഈ കലാരംഗത്ത് ഒരു മികവ് വരുന്നതിനായിട്ട് ഈ അബാക്കസ് പഠനം സഹായിക്കുമോ? ടീച്ചർക്ക് എന്ത് തോന്നുന്നു?
3: സഹായിക്കുന്നുണ്ട്. ഏതിലും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു
2: മാനസിക നിലയിലേക്ക്
3: അവരെത്തുന്നുണ്ടല്ലോ.
2: ഓക്കെ ഓക്കെ, കുട്ടികളുടെ ഒരു മാനസിക വളർച്ചയ്ക്ക് അബാക്കസ് പഠനത്തിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്?
3: ഇവര് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഓർത്ത് വെക്കാനായിട്ടുള്ള കുറെ കഴിവുകൾ നമ്മൾ ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. പല എക്സാമുകൾക്ക് പോകുമ്പോഴുള്ള ടെൻഷനുകള്, അതേപോലെ സ്റ്റേജ് കയറുമ്പോഴുള്ള ടെൻഷനുകള്, അതൊക്കെ ഈ സംഭവം വെച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടാക്കുന്നത് തന്നെ.
2: പിന്നെ ഇപ്പോ ഈ കുട്ടികളിലെ ഇപ്പോ ലഹരി ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ കുറച്ച് അക്രമവാസന അല്ലെ, കുറച്ച് ഹൈപ്പർ ആണ് പൊതുവെ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കുറച്ചൊരു ശാന്തതയിലേക്ക്, ഒരു സമാധാനത്തിലേക്കൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവരെ ഇതെല്ലാം
3: സഹായിക്കുന്നുണ്ട്. കൂടുതൽ ഹൈപ്പറായ കുട്ടികളാണ് കൊണ്ട് ചേർത്തത് തന്നെ. എന്താ വെച്ചാൽ അവർക്ക് ഇരിക്കാൻ തന്നെ ഒരു കോൺസെൻട്രേഷൻ ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി അത് ചെയ്ത് വരുമ്പോ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരികയും പിന്നീട് അവർക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ പാരന്റ്സ് ഹാപ്പി ആവുന്നുണ്ട്, കുട്ടികളും ഹാപ്പി ആവുന്നുണ്ട്, അവർക്ക് എല്ലാതും ഫേസ് ചെയ്യാനുള്ളൊരു കഴിവും കൂടിയാണ് ഉണ്ടാക്കുന്നത്
2: അല്ലെ. ഇപ്പൊ ക്ലാസ്സുകൾ ടീച്ചർ ഓൺലൈൻ ആയിട്ടാണോ അതോ ഓഫ്ലൈൻ ആയിട്ടാണോ എങ്ങനെയാണ് ചെയ്യുന്നത്?
3: ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്.
2: അപ്പൊ ഈ ഓൺലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നതും ഓഫ്ലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നതും തമ്മിൽ എന്താ ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്?
3: സെയിം ഇത്.

0: ാണ് പക്ഷെ ഓൺലൈൻ ക്ലാസ് എങ്ങനെയാ വെച്ചാൽ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം നമ്മൾ പേരന്റ്സ് ഒപ്പിരുന്നാലാണ് അവർക്ക് എന്താന്നുള്ളത് എന്താ വെച്ചാൽ കുട്ടികളെ മനസ്സിലാക്കി എടുക്കണല്ലോ എന്താണ് ടൂള് എന്താണ് ബീഡ്സ് അതിലെ വൺസ് ഏതാ ടെൻസ് ഏതാന്നൊക്കെ. അപ്പൊ നമ്മളത് പേരന്റ്സിന് പറഞ്ഞു കൊടുത്തിട്ട് അവരിലൂടെ അവരത് ഇപ്പൊ നമുക്ക് ഇംഗ്ലണ്ടിലെ കുട്ടികളുണ്ട് അവരുടെ പേരന്റ്സ് അവരൊപ്പം ഇരുന്നിട്ട് അത് മനസ്സിലാക്കി കൊടുക്കും ആദ്യത്തെ ഒരാഴ്ച. അത് കഴിഞ്ഞ് പിന്നെ അവർ ഓക്കെ ആയിട്ട് നോർമലി നമ്മുടെ പിള്ളേരുടെ കൂടി ഇരുന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അവര് ആക്റ്റീവായിട്ട് വന്നോളൂ.
1: ഒരു ബാച്ചില് സാധാരണ എത്ര കുട്ടികളാണ് ഉണ്ടാവാറുള്ളത്?
0: നമുക്കൊരു ബാച്ച് 100 കുട്ടികളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 100 കുട്ടികൾ കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം.
1: ചിലപ്പോ കുറച്ച്
0: കുട്ടികളായിരിക്കും,
1: മാക്സിമം നമുക്ക് 100
0: കുട്ടികളുണ്ടെങ്കിൽ.
2: അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖമാണ് വിദ്യാഭ്യാസ രംഗത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
3: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ